പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 12 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1492 ഒക്ടോബർ 12 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 1866 ഒക്ടോബർ 12 ഇംഗ്ലണ്ടിലെ ഒന്നാമത്തെ ലേബർ പാർട്ടി പ്രധാനമന്ത്രിയായ റാംസെ മക് റൊണാൾഡ് ജന്മം കൊണ്ടിരിക്കുന്നു. 1979 ഒക്ടോബർ 12 CH മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ആധുനിക കാലത്ത് പലരും കരുതി വച്ചിരിക്കുന്നത് വാർദ്ധക്യം ഒട്ടും സുഗമമായ കാര്യമല്ല എന്നാണ്. ശരിക്കും പേടിയോടെ പലരും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. വേഗം കൂടുന്നു, ശബ്ദം കൂടുന്നു. ശാസ്ത്രത്തിന്റെ അത്ഭുതാവഹമായ നേട്ടങ്ങൾ മനുഷ്യഭാവനയെ കവച്ചുവെക്കുകയും ചെയ്യുന്നു. ജനറേഷൻ കണക്ടിവിറ്റിയും ജനറേഷൻ ആൽഫയുമൊക്കെ ഒപ്പമുണ്ട്. ഇതിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമോ, രോഗങ്ങളുണ്ടാകുമോ, ആധുനികത മനുഷ്യജീവിതത്തിന്റെ സൌന്ദര്യത്തെ തമസ്കരിച്ചു കളയുമോ എന്നു തുടങ്ങി നിരവധി ആശങ്കകൾ വയോജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇത്തരം ആശങ്കകളുടെ യാതൊരുവിധ ആവശ്യകതകളുമില്ല എന്നതാണ്. എന്നാൽ കാലഘട്ടത്തിനനുസരിച്ച് വയോജനങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാന സംഗതിയാണ് സൈബർ ലിറ്ററസി എന്നത്. സോഷ്യൽ മീഡിയ അടക്കം ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള സൈബർ ധാരണ വയോജനങ്ങൾക്കുണ്ടാകണം. അതുപോലെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാന കാര്യമാണ് അനാവശ്യമായ ആശ്രിതത്വം. അതിന്റെ യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് മനസ്സിലാക്കാൻ വയോജനങ്ങൾക്ക് സാധിക്കണം. ഒരു പ്രായം വരെ കാത്തുസൂക്ഷിച്ച ആർജവം, ധൈര്യം, തന്റേടം, ചങ്കൂറ്റം എന്നിവ പ്രായമായി എന്ന ഒറ്റ കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? അങ്ങനെ അതൊക്കെ ചോർന്നു പോകുമ്പോഴാണ് മനുഷ്യൻ കിഴവനും കിഴവിയുമായി പോകുന്നത്. അതുകൊണ്ട് ഒടുവിലത്തെ ശ്വാസം വരെ ആർജവത്തോട് ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു കാര്യം സൃഷ്ടിപരമായി, അതായത് സർഗാത്മകമായി ജീവിക്കുക എന്നതാണ്. കവിതകൾ എഴുതാം, കഥകൾ എഴുതാം, പുസ്തകങ്ങൾ വായിക്കാം, യാത്ര ചെയ്യാം. ഇനി അതിനൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ കവിതകൾ കേൾക്കാം, കഥകൾ വായിക്കാം, നാടകങ്ങൾ കാണാം. ഇതെല്ലാം വയോജനങ്ങളിലെ അനാവശ്യമായ ആശങ്കകളെ ഇല്ലാതാക്കും. ജീവിത സായാഹ്നം പ്രശാന്ത സുന്ദരമായിരിക്കുക എന്നത് ഒരു ഭാഗ്യമൊന്നുമല്ല, അങ്ങനെ കരുതുന്നവരുണ്ട്. എന്നാൽ ജീവിത സായാഹ്നം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മളാണ് വിചാരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളെടുത്ത് തലയിലേറ്റാതിരുന്നാ മതി. അത് ചിന്തയായാലും വികാരമായാലും ശരി തന്നെ, ഭാരമാണ്. നിങ്ങളൊരു വയോജനമാണോ എങ്കിൽ ശരിക്കും സ്വാതന്ത്ര്യം എന്തെന്നറിയാനും അത് അനുഭവിക്കാനുമുള്ള സമയമായി. വെളുപ്പിനെ എഴുന്നേൽക്കാൻ തോന്നുന്നുവെങ്കിൽ എഴുന്നേൽക്കുക. അതല്ല, 8 മണിവരെ ഉറങ്ങാൻ തോന്നുന്നുവെങ്കിൽ സുഖമായി ഉറങ്ങുക. പേരക്കുട്ടിയെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ വേണ്ടി നിങ്ങൾ ഉറക്കത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ വൈകുന്നേരങ്ങൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി വട്ടം കൂടിയിരുന്ന് വർത്തമാനം പറയാനാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ സമയം കൊച്ചുമക്കൾ സ്കൂൾ വിട്ടു വരാറായി എന്ന ചിന്ത വേണ്ട. നല്ല പാട്ടുകൾ കേൾക്കുക, റേഡിയോ നന്നായി ആസ്വദിക്കുക, അതൊരു നല്ല സുഹൃത്താണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഒപ്പമുള്ള ആളുമായുള്ള പാരസ്പര്യമാണ്. പരസ്പരം കുറ്റപ്പെടുത്താതെ, മത്സരിക്കാതെ, തർക്കിക്കാതെയുള്ള ദാമ്പത്യം വയോജനങ്ങളെ ആഹ്ലാദഭരിതരാക്കും. അതുകൊണ്ട് ആ പാരസ്പര്യം വെറുതെ കളയരുത്. വിനോദ പരിപാടികൾ ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. സംഘടനകളിലൊക്കെ അംഗത്വമെടുക്കുകയും അതിൽ കഴിയുന്നത്ര സജീവമാവുകയും വേണം. വയസ്സുകൂടുന്തോറും സാമുദായിക കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലത്. പകരം സാമൂഹിക കാര്യങ്ങളിൽ സജീവമാകണം. ഭക്തിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ വാർദ്ധക്യകാലത്ത് ഭക്തിയേക്കാൾ യുക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. അത് ചിന്തകളെ കൂടുതൽ സജീവമാക്കും. ഒരു കാരണവശാലും ഒരു ലഹരി പദാർത്ഥത്തിലേക്കും മനസ്സ് പോകരുത്. മരുന്നുകൾ കഴിക്കുന്നുവെങ്കിൽ അതിൽ കൃത്യനിഷ്ഠ പുലർത്തണം. ഭക്ഷണകാര്യത്തിലും അത്യാവശ്യം കൃത്യത നല്ലതാണ്. ഭാരരഹിതമായ വാർദ്ധക്യം, സാമൂഹിക ബന്ധങ്ങളോടുകൂടിയ വാർദ്ധക്യം, അത് ആരോഗ്യകരമാണ്.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

സംതൃപ്തി എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അതുണ്ടാക്കുന്ന അനുഭൂതി നിസ്സാരമല്ല. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും. എന്തു നല്ല കാര്യം ചെയ്യുമ്പോഴും സംതൃപ്തി അനുഭവിക്കാൻ മനുഷ്യന് കഴിയണം. ഏറ്റവും കൂടുതൽ സംതൃപ്തി എപ്പോഴാണ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ, വിലക്കുകളേതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം അനുഭവിക്കുമ്പോഴാണെന്ന് പറയേണ്ടതായി വരും. സിറോട്ടോണിൻ എന്ന രാസപദാർത്ഥമാണ് മനുഷ്യന് ഏത് കാര്യത്തിലും സംതൃപ്തി ഉണ്ടാക്കി തരുന്നത്. ആ രാസപദാർത്ഥത്തിനുണ്ടാവുന്ന വ്യത്യാസം സംതൃപ്തിയുടെ കാര്യത്തിൽ കുറവുണ്ടാക്കി എന്ന് വരും. ചെയ്യുന്ന ജോലിയിൽ, ഉറക്കത്തിൽ, ഭക്ഷണത്തിൽ, ലൈംഗികതയിലൊക്കെ മനുഷ്യന് സംതൃപ്തി കിട്ടണം. അങ്ങനെ വരുമ്പോഴേ ജീവിതം പൂർണവും സാർത്ഥകവുമാവൂ എന്ന് മറന്നുപോകരുത്. ഒരു കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഉത്സാഹപൂർവം പടർന്നു പന്തലിച്ചിരുന്ന ഒന്നാണ് സ്കൗട്ട് പ്രസ്ഥാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇതെന്നും നിലനിൽക്കുന്നു. സ്കൗട്ടുകളുടെ ഒരു പ്രധാന നിയോഗം ഇതാണ്: ഡു എ ഗുഡ് ടേൺ ഡെയിലി. അതായത്, ഓരോ ദിവസവും ഒരു നല്ല കാര്യം ചെയ്യുക. ദിനാന്ത്യത്തിൽ ഒരു ബോയ് സ്കൗട്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഗൈഡ് സ്വയം ചോദിക്കുന്ന ചിന്ത ഇതാണ്: ഇന്ന് ഞാൻ ഏത് നല്ല കാര്യമാണ് ചെയ്തത്? ഒരാൾ ചോദിക്കുന്നു എന്ന് കരുതൂ, നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയാനാവുക? ഈ ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്? റോഡിൽ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്തു മാറ്റുന്നത് നല്ല കാര്യം. വയോജനങ്ങളെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നതും നല്ല കാര്യം. ഒരു യാചകനെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം. സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് നല്ല കാര്യം. രണ്ടുപേർ തമ്മിലുള്ള വഴക്കിലോ തർക്കത്തിലോ ഇടപെട്ട് തീർപ്പുണ്ടാക്കുക എന്നതും വളരെ നല്ല കാര്യം. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്! അതിലൂടെ സംതൃപ്തി നേടിയെടുക്കാനുണ്ട്. പണം കിട്ടുന്നത് മാത്രമാണ് സംതൃപ്തി എന്ന് കരുതരുത്. സംതൃപ്തമായ ജീവിതം നയിക്കാൻ പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും മറന്നുപോകരുത്.

ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിനു നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 runs തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16th നിയമസഭയുടെ 2nd സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഈ മാസം 29 വരെ ചേരുന്ന സഭ 9 ദിവസങ്ങളിൽ സമ്മേളിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനാണ് ഇത്തവണ സഭ സമ്മേളിക്കുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ളത്. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26th നടത്തും.
0: സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൌരൻ മരണപ്പെട്ടു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ശനിയാഴ്ചയാണ് ഇന്ത്യൻ പൌരനുൾപ്പെടെ 13 പേരുടെ മരണത്തിനും 300-ലധികം പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണമുണ്ടായത്. പരേതന്റെ കുടുംബത്തെ അനുശോചനം അറിയിച്ച എംബസി ഭൌതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഇന്നലെ വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനൽ 4 നേരെ വീണ്ടും ആക്രമണമുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ 5 ഇന്ത്യക്കാർ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്കായി മുഴുസമയ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ഭീകരാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഹൂതി വിമതർക്കെതിരെ സൈനിക നീക്കം നടത്തുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് മേരാ യുവഭാരത് സംരംഭത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
2: 2023 ഒക്ടോബർ 31 ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന കേന്ദ്രീകൃത സംരംഭമാണ് മേരാ യുവഭാരത് മൈ ഭാരത്. രാജ്യത്തെ യുവാക്കളെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുമായി ബന്ധിപ്പിക്കുകയും വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാൻ അവർക്ക് അവസരമൊരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 21st നൂറ്റാണ്ടിലെ രാഷ്ട്രനിർമ്മാണത്തിൽ മൈ ഭാരത് നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിരുന്നു. യുവാക്കളിൽ നേതൃപാഠവം, ഉത്തരവാദിത്തബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവരെ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈഭാരത് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്.
0: ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാക്കി മാറ്റുമെന്ന് മന്ത്രി P.C. വിഷ്ണുനാഥ് പറഞ്ഞു. കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ വർഷങ്ങളിലും അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഡിസംബറിൽ നടക്കുന്ന കൊല്ലം ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ലോഗോ ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വെബ്സൈറ്റ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കായി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. കണ്ണൂർ ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയാനും പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി M. മനോജിന്റെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു. ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ്, സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ M. ശ്രുതി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആറളം ഫാമിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ആനമതിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശവും സംഘം സന്ദർശിച്ചു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR ഫൈനലൈസ് ചെയ്തതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം P.K. കൃഷ്ണദാസ് അറിയിച്ചു. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പനമ്പരം കോട്ടയാക്രമണത്തിന്റെ 224-ാം വാർഷികം വയനാട് പൈതൃക സംരക്ഷണ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പനമരം തലക്കര ചന്തു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, കവർ പ്രകാശനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന രക്ഷാധികാരി പള്ളിയറ രാമൻ ഉദ്ഘാടനം ചെയ്തു. 1802 ഒക്ടോബർ 11 തലക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലാണ് പനമരത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചത്. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തലശ്ശേരിയിൽ ആവശ്യപ്പെട്ടു. നിയമ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള പത്മശാലിയ സംഘം സംസ്ഥാന പ്രസിഡന്റായി വിശ്വംഭരൻപിള്ളയെയും ജനറൽ സെക്രട്ടറിയായി വി വി കരുണാകരനെയും കണ്ണൂരിൽ സമാപിച്ച 46-ാം സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനം കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനം തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. നവരാത്രി ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
3: ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളുടെ സമന്വയമായി ആരാധിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്ക് നവരാത്രി ദിനങ്ങൾ ആത്മീയ അനുഭവത്തിന്റെ പുണ്യനാളുകളാണ്. വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും അധിഷ്ഠാന ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 1000-ൽ കുരുന്നുകളാണ് കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. വാദ്യമേളങ്ങളും ഭക്തിനിർഭരമായ പ്രാർത്ഥനകളും നിറയുന്ന രഥോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്.
0: പത്മനാഭപുരത്ത് നിന്ന് വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വിഗ്രഹഘോഷയാത്രയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാൾ ഏറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കോഴിക്കോട് കേസരി ഭവനിൽ ആരംഭിച്ച നവരാത്രി സർഗോത്സവം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാതൃശക്തി പൂജ ഭാരതത്തിൽ എന്ന വിഷയത്തിൽ സീമാ ജാഗരൺ മഞ്ച് ദേശീയ മുഖ്യ സംരക്ഷ എ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ചലച്ചിത്രതാരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലക്ട്രേറ്റ് മൈതാനിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ ചലച്ചിത്രതാരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാമി പരാനന്ദ ദീപം തെളിക്കും. ശ്രീനാരായണ മഹാസമാധി നവതി സ്മാരക മന്ദിരത്തിലാണ് പരിപാടികൾ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ചു. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. 4-ാം മത്സരം മറ്റന്നാൾ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്ദ്രകാശി FC യെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. പതിനാറാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടന്നേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് തോല കവിയെ കുറിച്ച് കേൾക്കാം. തോലൻ കേരള കവി, അതുലൻ എന്നതിൻ്റെ രൂപഭേദമാണ് തോലൻ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. തോലൻ കേരളീയ കവി, അതുലൻ എന്നതിൻ്റെ രൂപഭേദമാണ് തോലൻ എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ഇനിയുള്ള കഥ ഐതിഹ്യമാണ്. ഉപനീതനായിരുന്ന കാലത്ത് ഇല്ലത്തെ വൃഷലിയായ ചക്കിയുമായി ബന്ധമുണ്ടാവുകയും തത്ഫലമായി ജാതിഭ്രഷ്ടനാവുകയാൽ ബ്രഹ്മചര്യത്തിൻ്റെ അടയാളമായ തോൽ പറിച്ചു കളയേണ്ടി വരികയും പൂണൂലിടുന്ന ചടങ്ങ് നടത്താതിരിക്കുകയും ചെയ്തതിനാലാണ് തോലൻ എന്ന പേര് സ്ഥിരപ്പെട്ടതെന്നാണ് ഐതിഹ്യം. എന്നാൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പറയുന്നത് കൊച്ചി രാജ്യത്തെ അടൂർക്കടുത്ത് കൊങ്ങാഴിഞ്ഞാറ് എന്ന സ്ഥലത്ത് ഐരാണിക്കുളം ഗ്രാമക്കാരനായ നീലകണ്ഠൻ എന്ന നമ്പൂതിരിയാണ് തോലൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നതെന്നാണ്. വിഘടകവി എന്ന രീതിയിലാണ് പ്രശസ്തിയെങ്കിലും തികഞ്ഞ പണ്ഡിതനായിരുന്നു തോലൻ. അന്നൊത്ത പോക്കി കുയിലൊത്ത പാട്ടി, തേനൊത്ത വാക്കി തിലപുഷ്പമൂക്കി, ദരിദ്രയില്ലത്തെ യവാകൂ പോലെ നീണ്ടിട്ടിരിക്കും നയനധ്വയന്തി എന്ന വരികൾ തോലൻ്റേതാണ്. ഓരോ വരിയിലും പ്രാസത്തിനൊപ്പം പരിഹാസവും തുളുമ്പുന്നത് കാണാം. അവർക്കങ്ങനെ ആകാമെങ്കിൽ എനിക്കിങ്ങനെയാകാം എന്നൊരു ധ്വനി തോലൻ്റെ മിക്കവാറും ശ്ലോകങ്ങളിലുണ്ട്. തല്ലജം താമരയാണെങ്കിൽ ചേർജവും താമരയാണെന്നും അങ്ങനെയെങ്കിൽ ചേർജലോചനെ എന്ന് പ്രയോഗിക്കുന്നതിൽ എന്ത് കുഴപ്പമെന്നും തോലൻ ചോദിക്കുന്നു. കുലശേഖരവർമ്മൻ്റെ സുഭദ്രാ ധനഞ്ജയം നാടകം പണ്ഡിതന്മാരുടെ മുന്നിൽ വായിക്കുന്ന സന്ദർഭം സദസ്സിൽ തോലനുമുണ്ട്. വായന രണ്ടാം അംഗം കടന്നതും തോലകവി അട്ടഹസിച്ചെഴുന്നേറ്റ് അയ്യോ എനിക്ക് സഹിക്കാൻ വയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളൽ തുടങ്ങി. സദസ്യർ പരിഭ്രാന്തരായി. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ തോലകവി ഉറച്ചു വിളിച്ചു പറഞ്ഞുവത്രേ, ഞാൻ ശാകുന്തളമാണ്. അയ്യോ, ഇതാ എന്റെ ഛായയും അർത്ഥകൽപ്പനകളും എല്ലാം അഴിച്ച് അപഹരിച്ച് ഇതാ സുഭദ്രാ ധനഞ്ജയത്തിന് കൊടുത്തിരിക്കുന്നു. ഇതെനിക്ക് സഹിക്കാവതല്ലേ? സദസ്യർക്ക് മാത്രമല്ല കുലശേഖരവർമ്മനും കാര്യം സുന്ദരമായി മനസ്സിലായി. അതേ തോലൻ തന്നെ കുലശേഖരവർമ്മനെ നായകനാക്കിക്കൊണ്ട് മഹോദയ പുരേശചരിതം എന്നൊരു കാവ്യവും രചിച്ചിട്ടുണ്ട്. പണ്ഡിതൻ അല്പജ്ഞാനത്തോട് സദാ പരിഹാസി, കവി വിമർശകൻ, അങ്ങനെ ബഹുമുഖ പ്രതിഭയായിരുന്നു തോല മഹാകവി.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വോട്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമേ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി റിയാദ് ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26th. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തിയാർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിൽ 13,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് ഇന്നലെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരുകൾ മാറിയിട്ടും തമിഴ്നാടിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പ്രതിബദ്ധതയിൽ മാറ്റമുണ്ടായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചെന്നൈ മെട്രോയുടെ 2nd ഘട്ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സമാധാനപരമായി ഒത്തുചേരുന്നവരെ നിയമവിരുദ്ധമായി തടവിൽ വയ്ക്കുന്നില്ലെന്ന് അധികൃതർ ഉറപ്പാക്കണമെന്ന് സുപ്രീംകോടതി. ഗതാഗത നിയന്ത്രണങ്ങൾക്ക് അനുസൃതമായി ജനങ്ങളുടെ സുഗമമായ നീക്കം ഉറപ്പാക്കണം. മെട്രോ സേവനങ്ങൾ, ഇന്റർനെറ്റ് എന്നിവ തടസ്സമില്ലാതെ ലഭ്യമാക്കണമെന്നും ഡൽഹിയിലെ ബാരിക്കേഡുകളുടെ വിന്യാസം പുനഃപരിശോധിക്കണമെന്നും പരമോന്നത കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം കോടതി നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്നാരോപിച്ച് അധികൃതർക്കെതിരെ കോടതി ലക്ഷ്യ നടപടികൾ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ച സുപ്രീംകോടതി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഭാഗം കേൾക്കുമെന്നും അറിയിച്ചു. ഇന്ത്യയിൽ സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നതും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര മാധ്യമങ്ങൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹി സംഭവങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശങ്ങൾക്കായുള്ള ഐക്യരാഷ്ട്രസഭ ഹൈക്കമ്മീഷണർ ഓഫീസിന്റെ പരാമർശങ്ങൾ പക്ഷപാതപരമാണെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: India is the world's largest democracy where the right to peaceful assembly is guaranteed by our constitution. As in every democracy, Indian citizens exercise this right subject to the maintenance of public order and safety. The OHCHR has an approach of extreme selectivity when it comes to public positions. Such double standards only erode the credibility of its standing and contribute to the loss of faith in multilateralism.
0: ജന്തർ മന്തർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. തെറ്റായ പ്രചാരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന 2nd ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 11 പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിനുള്ളിൽ പ്രൊജക്ടിൽ വീണ് തീപിടിക്കുകയായിരുന്നു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തു. കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 308 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. റിയാദ് വിമാനത്താവളത്തിനു നേരെ ഉണ്ടായ ആക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചു. സാധാരണക്കാർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയൻ, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാണി, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവർ ആക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാൻ, ഖത്തർ, പാലസ്തീൻ, ജോർദാൻ, മലേഷ്യ എന്നീ രാജ്യങ്ങൾ സൌദി അറേബ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായ ഏകദേശം 50 പേരെ രക്ഷപ്പെടുത്തി. ഇനിയും നിരവധി പേരെ കണ്ടെത്താനുണ്ട്. ഗോർഖ ജില്ലയിൽ ബുധിഖണ്ഡകി നദിയിലാണ് ഇന്നലെ പുലർച്ചെ മിന്നൽ പ്രളയമുണ്ടായത്. 30-ലധികം വീടുകളും പാലങ്ങളും ഒഴുകിപ്പോയി. ജലവൈദ്യുത പദ്ധതികൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. എം ടി പെട്രോ ഡോൾഫിൻ എന്ന കപ്പലിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 11 ഇന്ത്യൻ നാവികരിൽ 2 പേരെ കാണാതായതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ഒമാൻ അധികൃതരുമായി കപ്പൽ മാനേജ്മെന്റ് കമ്പനികളുമായും ഏകോപനം നടത്തുന്നുണ്ടെന്നും മസ്കറ്റിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനം കൈക്കൊള്ളും. ബജറ്റ് ഉപധന പ്രത്യന ചർച്ച, വോട്ടെടുപ്പും ഈ മാസം 26 നടക്കും. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ 110.4 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥകുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതിദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജക്കിരുത്തിയത്. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരുപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളം തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഒരു റിപ്പോർട്ട്.
3: യുവജനങ്ങൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. യുവതലമുറയിൽ നേതൃപാടവം, ഉത്തരവാദിത്വ ബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈ ഭാരത്തിന്റെ ലക്ഷ്യം. അവസരങ്ങൾ, നേതൃത്വം, രാഷ്ട്രനിർമ്മാണം എന്നിവയുമായി യുവതയെ ബന്ധിപ്പിക്കുന്ന ശക്തമായ വേദി കൂടിയാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. 224 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന വെസ്റ്റിൻഡീസിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. ഈ വിജയത്തോടെ 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. പരമ്പരയിലെ 4th മത്സരം മറ്റന്നാൾ ഹൈദരാബാദിൽ നടക്കും. തുർക്കി ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യയുടെ അൻമോൾ ഖാബിന്. ഫൈനലിൽ ഇന്ത്യയുടെ തന്നെ ആകാർഷി കശ്യപിനെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അൻമോൾ ഈ നേട്ടം കൈവരിച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR തയ്യാറായതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സുരക്ഷിതവും സുസ്ഥിരവുമായ സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഡൽഹി സർക്കാർ ദുർഗ എന്ന പേരിൽ ഈ ഓട്ടോ പദ്ധതിക്ക് തുടക്കമിടുന്നു. ആദ്യഘട്ടത്തിൽ 1300 പിങ്ക് ഇലക്ട്രിക് ഓട്ടോകൾ അനുവദിക്കും. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ 4 തസ്തികളിലേക്കാണ് നിയമനം. അടുത്ത മാസം 6 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ഊർജ്ജ മേഖലയെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാൻ റഷ്യയും ഉക്രൈനും തമ്മിൽ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നിട്ടില്ല. ട്രംപിന്റെ പ്രഖ്യാപനം എല്ലാവർക്കും ഗുണകരമായ വാർത്തയായി കാണുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ, ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിലാണ് രാജ്യപുരോഗതി ശക്തി ആർജിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. സൌദിയിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി. ആരംഭിക്കും ബജറ്റ് ഉപധന പ്രത്യന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26. പത്മനാഭപുരത്തു നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വെസ്റ്റിൻഡീസിനെതിരായ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 14 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നമസ്കാരം. കരുണാസൈ റേഡിയോ 91.9.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയോട് പലപ്പോഴും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, ഒറ്റയ്ക്ക് പോകുമ്പോ ബോറടിക്കില്ലേ? അതിനൊപ്പം മറ്റൊന്ന്, ഏകാന്തത തോന്നില്ലേ? ചിലപ്പോൾ അതിലും കൗതുകകരമായ ചോദ്യം വരും, കൂടെ ആരുമില്ലാതെ യാത്ര ചെയ്യുന്നതിൽ എന്താണ് ഇത്ര സന്തോഷം? ഈ ചോദ്യങ്ങളുടെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു പൊതുബോധമാണ്. ഒരു സ്ത്രീ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അവളുടെ ചുറ്റും ആളുകൾ വേണം. അവൾക്ക് കൂട്ടുകാരോ കുടുംബമോ പങ്കാളിയോ കുട്ടികളോ ഉണ്ടായിരിക്കണം. അവൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്തോ കുറവുണ്ട്. അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അതിലും വലിയ എന്തോ പ്രശ്നമുണ്ട്. എന്നാൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം, ഒറ്റയ്ക്കായിരിക്കുക എന്നത് എന്തുകൊണ്ടാണ് എപ്പോഴും ഏകാന്തതയായി മാത്രം വായിക്കപ്പെടുന്നത്? ഒരു സ്ത്രീ കുറച്ചു ദിവസത്തേക്ക് ആരുടെയും ഭാര്യയല്ലാതെ, ആരുടെയും അമ്മയല്ലാതെ, ആരുടെയും മകളല്ലാതെ, ആരുടെയും സഹപ്രവർത്തകയല്ലാതെ, ആരുടെയും പരിചാരകയല്ലാതെ വെറും അവൾ മാത്രമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എന്തുകൊണ്ടാണ് ഏകാന്തത എന്ന് വിളിക്കുന്നത്? ഒറ്റയ്ക്കുള്ള യാത്ര പല സ്ത്രീകൾക്കും ആളുകളിൽ നിന്നുള്ള അകലം മാത്രമല്ല, അത് പലപ്പോഴും റോളുകളിൽ നിന്നുള്ള അകലമാണ്. അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു വീട് മാത്രം പിന്നിലാക്കുന്നില്ല, പലപ്പോഴും അവൾ കുറച്ച് ദിവസത്തേക്ക് ഒരു വലിയ അദൃശ്യ ഭാരവും പിന്നിലാക്കുന്നു. ആർക്കാണ് ഭക്ഷണം? കുട്ടിയുടെ പുസ്തകം എവിടെയാണ്? വീട്ടിൽ എന്ത് വാങ്ങണം? അമ്മയുടെ മരുന്ന് തീർന്നോ? നാളെ ആരെ വിളിക്കണം? ഓഫീസിലെ ജോലി തീർന്നോ? വീട്ടിലെത്താൻ എത്ര മണിയാകും? ആരാണ് എന്താണ് പറയുക? ഇതെല്ലാം ചുമന്നുകൊണ്ട്

കുറച്ചു നേരം വെറുതെ ഇരിക്കുക. ഇവയിൽ ഏതാണ് ബോറടി? യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ചുറ്റുമുള്ള ലോകം തന്നെ ഒരു സംഭാഷണമാണ്. ഇന്ന് സാങ്കേതിക വിദ്യ ഈ സാധ്യതകൾ കൂടുതൽ വിപുലമാക്കിയിരിക്കുന്നു. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, മാപ്പുകൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, വീഡിയോ കോളുകൾ, ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ, യാത്രാ ഫോറങ്ങൾ, ഇവയെല്ലാം ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള നിരവധി വഴികൾ തുറന്നിട്ടിട്ടുണ്ട്. സോളോ ഫീമെയിൽ ട്രാവലേഴ്സിന്റെ ഓൺലൈൻ ഇടപെടലുകൾ ഓട്ടോണമി, കോമ്പറ്റൻസ്, കോൺഫിഡൻസ്, കണക്റ്റഡ്നെസ് എന്നിവ ശക്തിപ്പെടുത്തുന്നതായി അടുത്ത കാലത്തെ ഗവേഷണവും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു എന്നത് ലോകത്തോട് ബന്ധമില്ലാതെ പോകുന്നു എന്നല്ല. ചിലപ്പോൾ അതിന്റെ അർത്ഥം ആരോടൊപ്പം ബന്ധപ്പെടണമെന്ന് സ്വയം തീരുമാനിക്കുന്നു എന്നതാണ്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ലോൺലിനെസ് എന്നും സോളിറ്റ്യൂഡ് എന്നും ഒരേ കാര്യമല്ല. ഏകാന്തത പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത ഒറ്റപ്പെടലാണ്. ആരെങ്കിലും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടും ആരുമില്ലാത്ത അവസ്ഥ. പക്ഷേ സോളിറ്റ്യൂഡ് എന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏകാന്തവസ്ഥയാണ്. അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു ശിക്ഷയല്ല, ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ഏകാന്തത അനുഭവിക്കുന്നു എന്ന ധാരണ ശരിയല്ല. ദക്ഷിണേഷ്യൻ സാഹചര്യത്തിൽ സ്ത്രീകളുടെ സോളോ ട്രാവലിനെ കുറിച്ച് നടത്തിയ പഠനത്തിൽ ഫ്രീഡം പെർസ്യൂട്ട്, ബീയിങ് വിത്ത് ദ സെൽഫ്, സെൽഫ് എൻഹാൻസ്മെന്റ്, കണക്റ്റഡ്നെസ് വിത്ത് പീപ്പിൾ തുടങ്ങിയ വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉയർന്നു വന്നത്. അതിലും പ്രധാനമായി എല്ലാ സ്ത്രീകളും ലോൺലിനെസിനെ നെഗറ്റീവ് അനുഭവമായി കാണുന്നില്ലെന്നും പഠനം കണ്ടെത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിവാണ്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ ഏകാന്തയായിരിക്കണമെന്നില്ല, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഏകാന്തത അനുഭവിക്കാതിരിക്കണമെന്നുമില്ല. ഒരു വലിയ കുടുംബത്തിന്റെ നടുവിലിരുന്നു കൊണ്ടുപോലും ഒരാൾക്ക് അത്യന്തം ഒറ്റപ്പെട്ടതായി തോന്നാം. ഒരു ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് അത്യന്തം സമാധാനം അനുഭവിക്കാനും കഴിയും. അതിനാൽ ഏകാന്തതയുടെ അളവ് ആളുകളുടെ എണ്ണത്തിൽ അളക്കാനാവില്ല, മനസ്സിന്റെ ബന്ധത്തിലാണ് അതിന്റെ അളവ്. ഒരു പുരുഷൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് അവന് സ്വാതന്ത്ര്യം ഇഷ്ടമാണ്, അവൻ അഡ്വഞ്ചർ തേടുകയാണ്, അവൻ തന്റെ ജീവിതം ആസ്വദിക്കുകയാണ്. എന്നാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ചോദ്യങ്ങളുടെ സ്വഭാവം മാറുന്നു. ആരോടൊപ്പമാണ്, എന്തിനാണ് ഒറ്റയ്ക്ക് പോകുന്നത്, ഭർത്താവ് വന്നില്ലേ, കുട്ടികളെ ആരുടെ അടുത്താണ് വിട്ടത്, അവൾക്ക് പേടിയില്ലേ, അവിടെ സുരക്ഷിതമാണോ, ആളുകൾ എന്ത് വിചാരിക്കും? ഈ ചോദ്യങ്ങൾ സ്ത്രീയുടെ യാത്രയെ വെറും വ്യക്തിപരമായ തീരുമാനം എന്നതിൽ നിന്ന് സാമൂഹിക പരിശോധനയുടെ വിഷയമാക്കി മാറ്റുന്നു. ഇതാണ് സ്ത്രീയുടെ മൊബിലിറ്റിയെ പുരുഷന്റേതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന്. സ്ത്രീ എവിടെ പോകുന്നു, എപ്പോൾ പോകുന്നു, ആരോടൊപ്പം പോകുന്നു, എത്ര സമയം പുറത്തിരിക്കുന്നു, ഇതെല്ലാം പല സമൂഹങ്ങളിലും സാമൂഹിക നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പുതിയ ഗവേഷണങ്ങളും ഇതേ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സുരക്ഷയെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല, സാമൂഹിക അംഗീകാരം, റെപ്യൂട്ടേഷൻ, മോറൽ സ്ക്രൂട്ടിനി തുടങ്ങിയ ഘടകങ്ങളും അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാം. അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ചെറിയ വ്യക്തിപരമായ യാത്രയേക്കാൾ വലിയ അർത്ഥം നേടുന്നത്. അവൾ ഒരു സ്ഥലം മാത്രം കടന്നുപോകുന്നില്ല, അവൾ ഒരു സാമൂഹിക അതിരം കടക്കുകയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ അവളുടെ ജോലിയുടെ പട്ടിക മാത്രം നോക്കിയാൽ മതിയാകില്ല. അവൾ ചെയ്യുന്ന ജോലികളോടൊപ്പം അവൾ ചിന്തിക്കുന്ന ജോലികളുമുണ്ട്. വീട്ടിലെ സാധനങ്ങൾ തീരുന്നതിന് മുൻപ് ഓർക്കുക, കുട്ടിയുടെ സ്കൂൾ പരിപാടി ഓർക്കുക, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ ഓർക്കുക, ഭർത്താവിന്റെ സമയക്രമം ഓർക്കുക, ബന്ധുക്കളുടെ കാര്യങ്ങൾ ഓർക്കുക, വീട്ടുജോലിക്കാരിയുടെ അവധി ഓർക്കുക, ബില്ലുകൾ ഓർക്കുക, ജന്മദിനങ്ങൾ ഓർക്കുക, വീട്ടിൽ ആരെങ്കിലും അസുഖപ്പെടുമ്പോൾ ആദ്യം ഓർക്കപ്പെടുന്ന വ്യക്തിയായിരിക്കുക. ഇതെല്ലാം ശമ്പളം കിട്ടാത്തൊരു ജോലിയാണ്. ഇതിൽ പലതും കാണാൻ പോലും കഴിയാത്ത ജോലികളാണ്. ഇന്ത്യയിൽ അൺപെയ്ഡ് ഡൊമസ്റ്റിക് വർക്കിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ സ്ത്രീകൾക്ക് വീട്ടുജോലിയുടെ ഭാരം പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലാണെന്ന് കാണിച്ചിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഉദ്ധരിക്കുന്ന സമയവിവരങ്ങൾ പ്രകാരം ഇന്ത്യയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ പല മടങ്ങ് സമയം അൺപെയ്ഡ് ഡൊമസ്റ്റിക് വർക്കിൽ ചെലവഴിക്കുന്നു. സാമൂഹിക മാനദണ്ഡങ്ങളും കുടുംബത്തിലെ ഉത്തരവാദിത്വ വിതരണവും ഈ അസമത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഏതാനും ദിവസത്തേക്ക് യാത്ര പോകുമ്പോൾ അവൾ വീട്ടിൽ നിന്ന് മാത്രം അകന്നു പോകുന്നില്ല. അവൾ എല്ലാം നോക്കിക്കൊള്ളേണ്ട ആളാണ് ഞാൻ എന്ന സ്ഥിരമായ മാനസിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കുകയാണ്. ഇത് സ്വാർത്ഥതയല്ല, ഇത് പലപ്പോഴും ആവശ്യമാണ്. കുടുംബജീവിതം സ്ത്രീക്ക് സ്നേഹം നൽകുന്നു, ബന്ധങ്ങൾ അവളുടെ ജീവിതത്തെ അർത്ഥവത്താകുന്നു. മാതൃത്വവും പങ്കാളിത്തവും കുടുംബ ബന്ധങ്ങളും മനുഷ്യ ജീവിതത്തിലെ വിലപ്പെട്ട അനുഭവങ്ങളാണ്. പക്ഷെ പ്രശ്നം ബന്ധങ്ങളല്ല, പ്രശ്നം ബന്ധങ്ങൾക്കുള്ളിൽ
വ്യക്തിത്വം മുഴുവനായി അലിഞ്ഞു.

കഴിഞ്ഞു പോകുന്നതാണ്. ആരാണവൾ എന്ന ചോദ്യത്തിന് പല സ്ത്രീകൾക്കും ഉത്തരം വരുന്നത് അവൾ അയാളുടെ ഭാര്യയാണ്, അവൾ ആ കുട്ടിയുടെ അമ്മയാണ്, അവൾ ആ കുടുംബത്തിലെ മകളാണ്, അവൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. പക്ഷേ അവൾ തന്നെയാണ് എന്ന ഉത്തരം എവിടെയാണ്? ഒറ്റയ്ക്കുള്ള യാത്ര ചിലപ്പോൾ ആ ചോദ്യത്തിലേക്കുള്ള മടക്കയാത്രയാണ്. യാത്രയിൽ അവൾക്ക് സ്വന്തം സമയത്തിന്റെ ഉടമയാകാം. രാവിലെ എപ്പോൾ എഴുന്നേൽക്കണമെന്ന് അവൾക്ക് തീരുമാനിക്കാം. എവിടെ പോകണമെന്ന് അവൾക്ക് തീരുമാനിക്കാം. എത്ര നേരം ഒരു സ്ഥലത്തിരിക്കണമെന്ന് അവൾക്ക് തീരുമാനിക്കാം. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാം, ക്ഷീണിച്ചാൽ മടങ്ങാം. ഇഷ്ടപ്പെട്ട ഒരു പുസ്തക കടയിൽ ഒരു മണിക്കൂർ ചെലവഴിക്കാം. ആർക്കും വിശദീകരണം നൽകേണ്ടതില്ല. ഈ ചെറിയ തീരുമാനങ്ങളാണ് പലപ്പോഴും വലിയ ആത്മബോധത്തിലേക്ക് നയിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്കും തീരുമാനമെടുക്കാൻ കഴിയും. ഈ ബോധം വളരെ ശക്തമാണ്. സ്വാതന്ത്ര്യം വലിയ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ഒന്നല്ല. ചിലപ്പോൾ അത് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സ്വന്തം ടിക്കറ്റ് സ്വയം ബുക്ക് ചെയ്യുക, അപരിചിതമായ നഗരത്തിൽ വഴി കണ്ടെത്തുക, പുതിയ ആളുകളോട് സംസാരിക്കുക, പ്രശ്നം വന്നാൽ പരിഹാരം കണ്ടെത്തുക, ഭാഷ അറിയാത്ത സ്ഥലത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, സമയം നിയന്ത്രിക്കുക, പണം നിയന്ത്രിക്കുക, തെറ്റായ തീരുമാനമെടുത്താൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ഇവയെല്ലാം സെൽഫ് എഫിഷ്യൻസി വളർത്തുന്ന അനുഭവങ്ങളാണ്. സോളോ ട്രാവലിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ വിമൻ എംപവർമെന്റിനൊപ്പം സെൽഫ് റിലയൻസ്, കോൺഫിഡൻസ്, ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ ഘടകങ്ങളും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2025 ഒരു പഠനം സോളോ ബാക്ക് പാക്കിംഗ് സ്ത്രീകളിൽ ഐഡന്റിറ്റി എംപവർമെന്റ് എങ്ങനെ രൂപപ്പെടുന്നു എന്നത് പരിശോധിക്കുകയും ഡിസ്കവറിംഗ്, ഷെയറിംഗ്, ഫേസിംഗ് ഫിയേഴ്സ് ആൻഡ് റിസ്ക് എന്നീ പ്രക്രിയകളിലൂടെ ഗ്രോയിങ്, റീബിൽഡിംഗ്, സീയിങ് ദ വേൾഡ് ഡിഫറൻ്റ്ലി തുടങ്ങിയ മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് യാത്രയുടെ അവസാനം അവൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ വ്യക്തിയായിരിക്കണമെന്നില്ല. സ്ഥലം മാറിയതല്ല, അവളുടെ സ്വന്തം കണ്ണിലെ അവളുടെ രൂപമാണ് മാറിയത്. സ്ത്രീയുടെ സോളോ ട്രാവലിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരു കാര്യം മറക്കരുത്, എല്ലാ യാത്രകളും സുരക്ഷിതമല്ല. സ്ത്രീകൾ നേരിടുന്ന യാഥാർത്ഥ്യമായ അപകടങ്ങളുണ്ട്. ലൈംഗികാതിക്രമം, ഹരാസ്മെന്റ്, സ്റ്റോൾക്കിംഗ്, ഡിസ്ക്രിമിനേഷൻ, അൺസേഫ് പബ്ലിക് സ്പേസസ്, ഇവയെ റൊമാൻറ്റിസൈസ് ചെയ്യാനാവില്ല. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ, പേടിക്കണ്ട എന്ന സമീപനം ശരിയല്ല. ഭയമില്ലാത്തതല്ല ധൈര്യം, ഭയം മനസ്സിലാക്കി അതിനനുസരിച്ച് തയ്യാറെടുക്കുകയാണ് യഥാർത്ഥ ധൈര്യം. 2026 ഒരു പഠനം 818 സ്ത്രീകളുടെ സർവേയും അഭിമുഖങ്ങളും അടിസ്ഥാനമാക്കി സോളോ ഫീമെയിൽ ട്രാവലിൽ സേഫ്റ്റി പെർസെപ്ഷൻ, ഡെസ്റ്റിനേഷൻ ചോയ്സിനെയും സ്പേഷ്യൽ ബിഹേവിയറിനെയും ശക്തമായി സ്വാധീനിക്കുന്നതേ കണ്ടെത്തി. സ്ത്രീകൾ പ്ലാനിംഗ്, ബിഹേവിയറൽ അഡാപ്ഷൻ, മെന്റൽ മാപ്പിംഗ് തുടങ്ങിയ തീരുമാനങ്ങളിലൂടെ അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സുരക്ഷയെക്കുറിച്ചുള്ള അവളുടെ ബോധവും അത്ര തന്നെ പ്രധാനമാണ്. സ്വാതന്ത്ര്യം എന്നത് അപകടങ്ങളെ അവഗണിക്കലല്ല, അപകട സാധ്യതകളെ മനസ്സിലാക്കി സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമാണ്. ഒരു സ്ത്രീ രാത്രി ഏതു വഴിയിലൂടെ പോകണമെന്ന് ചിന്തിക്കുന്നു, ആരോട് സഹായം ചോദിക്കണമെന്ന് തീരുമാനിക്കുന്നു, എവിടെ താമസിക്കണമെന്ന് അന്വേഷിക്കുന്നു, യാത്രയുടെ വിവരങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുമായി പങ്കിടുന്നു, ഫോണിൽ എമർജൻസി കോൺടാക്ട്സ് സൂക്ഷിക്കുന്നു, പ്രാദേശിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇവയെല്ലാം ഭയത്തിന്റെ അടയാളങ്ങളല്ല, ഇവ ഏജൻസിയുടെ അടയാളങ്ങളാണ്. സ്വന്തം സുരക്ഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പഠിക്കുന്നതും ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഇതോടൊപ്പം സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. സ്ത്രീകളോട് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി എന്ന് മാത്രം പറയുന്ന സമൂഹം മതിയാകില്ല. പൊതുവിടങ്ങൾ സുരക്ഷിതമാകണം, ഗതാഗത സംവിധാനങ്ങൾ സുരക്ഷിതമാകണം, താമസ സ്ഥലങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം. ടൂറിസം ഇൻഡസ്ട്രിക്ക് ജെൻഡർ സെൻസിറ്റിവിറ്റി വേണം. സ്ത്രീയെ സംശയത്തോടെ നോക്കുന്ന സാമൂഹിക സംസ്കാരം മാറണം. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് സുരക്ഷ ഒരു നിബന്ധനയല്ല, അത് അവരുടെ അവകാശത്തിന്റെ ഭാഗമായിരിക്കണം. സ്ത്രീകളുടെ ജീവിതത്തിൽ കെയർ ഗിവിംഗ് ഒരു വലിയ സാമൂഹിക റോളാണ്. മറ്റുള്ളവരുടെ വിശപ്പ് ഓർക്കുക, മറ്റുള്ളവരുടെ വേദന ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ സൗകര്യത്തിനായി സ്വന്തം സമയം മാറ്റിവെക്കുക, ഇതെല്ലാം സ്നേഹത്തിന്റെ രൂപങ്ങളാണ്. പക്ഷെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടത്തിൽ സ്വന്തം മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ പോകും. യാത്ര അതിനൊരു ചെറിയ ഇടവേള നൽകുന്നു. അവിടെ അവൾക്ക് ചോദിക്കാം, എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? വിശ്രമിക്കണോ? നടക്കണോ? വായിക്കണോ? സംസാരിക്കണോ? നിശബ്ദമായിരിക്കണോ? കടൽ കാണണോ? മഴ കേൾക്കണോ? ഒന്നും ചെയ്യാതെ ഇരിക്കണോ? ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രം ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണിത്, നിനക്ക് എന്താണ് വേണ്ടത്? സോളോ ട്രാവൽ ആ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കാൻ അവളെ പഠിപ്പിക്കുന്നു.
നമ്മുടെ വീടുകൾ പലപ്പോഴും ശബ്ദങ്ങളാൽ നിറഞ്ഞതാണ്. ടെലിവിഷൻ, ഫോൺ, കുട്ടികൾ, ജോലി, ബന്ധുക്കൾ, വീട്ടുജോലികൾ, സന്ദേശങ്ങൾ, വിളികൾ, അറിയിപ്പുകൾ. പക്ഷേ ഒരു യാത്രയിൽ, പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രയിൽ, ഈ ശബ്ദങ്ങളുടെ ഇടയിൽ ഒരു പുതിയ ശബ്ദം കേൾക്കാൻ തുടങ്ങാം. സ്വന്തം ശബ്ദം. എനിക്ക് ശരിക്കും സന്തോഷം തരുന്നത് എന്താണ്? ഞാൻ എന്തിനാണ് ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്നത്? എനിക്കെന്താണ് വേണ്ടാത്തത്? എനിക്കെന്താണ് പേടി? എനിക്ക് ആരാകണം? ഞാനിപ്പോൾ ജീവിക്കുന്ന ജീവിതം ഞാൻ തന്നെയാണോ തിരഞ്ഞെടുത്തത്? ഇത്തരം ചോദ്യങ്ങൾക്ക് എല്ലാ യാത്രയിലും ഉത്തരമുണ്ടാകണമെന്നില്ല. പക്ഷെ ചോദ്യങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ ഒരു മാറ്റമാണ്.

യാത്രയെ ഒരു മാനസിക ചികിത്സയായി ലളിതമായി പ്രഖ്യാപിക്കുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. വിഷാദം, ഉത്കണ്ഠ, ട്രോമ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് യാത്ര മാത്രം ചികിത്സയല്ല. എങ്കിൽ ചില യാത്രാ അനുഭവങ്ങൾ സ്ട്രെസ് റിഡക്ഷൻ, റീസ്റ്റോറേഷൻ, പോസിറ്റീവ് ഇമോഷൻസ്, സെൽഫ് റിഫ്ലക്ഷൻ എന്നിവയ്ക്ക് സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. പ്രത്യേകിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെടുന്ന യാത്രകളെക്കുറിച്ചുള്ള 2026 ഗവേഷണം നേച്ചർ ബേസ്ഡ് ടൂറിസം സൈക്കോളജിക്കൽ റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നും സ്ട്രെസ് ഇമോഷൻ റെഗുലേഷൻ, റീസ്റ്റോറേറ്റീവ് എൻവയോൺമെന്റ്സ്, റിക്കവറി എക്സ്പീരിയൻസ് എന്നിവ തമ്മിൽ ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കടൽ തീരത്തിരിക്കുന്നത് വിഷാദത്തെ ചികിത്സിക്കില്ല, ഒരു മല കയറുന്നത് ട്രോമ ഇല്ലാതാക്കില്ല, ഒരു പുതിയ നഗരത്തിൽ നടക്കുന്നത് ആങ്സൈറ്റി ഡിസോർഡറിന്റെ ചികിത്സയല്ല. പക്ഷെ ഒരു മനുഷ്യന് തന്റെ മനസ്സുമായി കുറച്ചുനേരം ശാന്തമായി ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം യാത്ര സൃഷ്ടിച്ചേക്കാം. അതിന് വലിയ മൂല്യമുണ്ട്. ഹീലിംഗ് എന്ന വാക്ക് ഇന്ന് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു. എല്ലാ യാത്രകളെയും ഹീലിംഗ് ജേണി എന്ന് വിളിക്കുന്നത് അതിശയോക്തിയാകാം. എന്നാൽ ചില സ്ത്രീകൾക്ക് യാത്ര ജീവിതത്തിലെ ഒരു പ്രയാസകരമായ ഘട്ടത്തിന് ശേഷം സ്വയം വീണ്ടെടുക്കാനുള്ള ഒരു അനുഭവമായി മാറാം. ഒരു ബന്ധം അവസാനിച്ച ശേഷം, ഒരു ജോലി നഷ്ടപ്പെട്ട ശേഷം, മക്കൾ സ്വന്തം ജീവിതത്തിലേക്ക് മാറിയ ശേഷം, വർഷങ്ങളോളം കുടുംബത്തിനായി മാത്രം ജീവിച്ച ശേഷം, സ്വന്തം ജീവിതം വീണ്ടും പുനഃക്രമീകരിക്കേണ്ടി വന്നപ്പോൾ, അത്തരം സമയങ്ങളിൽ യാത്ര ഒരു വലിയ ചോദ്യം മുന്നിൽ വയ്ക്കാം. ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം? ഈ ചോദ്യത്തിന് ഉത്തരമാകണമെന്നില്ല യാത്ര, പക്ഷെ അതിന്റെ ആദ്യ വാക്യം എഴുതാനുള്ള ഒരു വെളുത്ത പേജ് യാത്ര നൽകാം. സോളോ ട്രാവലിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം ചിലപ്പോൾ യാത്രക്കിടയിലല്ല, വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ്. കാരണം അപ്പോഴാണ് ഒരു സ്ത്രീ തിരിച്ചറിയുന്നത്, വീട് മാറിയിട്ടില്ല, പക്ഷെ ഞാൻ മാറിയിരിക്കുന്നു. അതേ അടുക്കള, അതേ കിടപ്പുമുറി, അതേ ജോലി, അതേ ബന്ധങ്ങൾ, അതേ ഉത്തരവാദിത്വങ്ങൾ. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു പുതിയ ബോധമുണ്ടായിരിക്കും. എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എനിക്കെന്റെ സമയം വേണം, എനിക്കെന്റെ സ്വന്തം ഇടം വേണം, എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അപ്പുറവും ഒരർത്ഥമുണ്ട്. ഞാൻ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതിനായി എന്നെ മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഇതാണ് യാത്രയുടെ യഥാർത്ഥ നേട്ടങ്ങളിൽ ഒന്ന്. യാത്ര അവളെ കുടുംബത്തിൽ നിന്ന് അകറ്റണമെന്നില്ല, ചിലപ്പോൾ അത് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അവളെ സഹായിക്കും. ഒരു സ്ത്രീ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവൾ എല്ലാം ഉപേക്ഷിച്ച് മലമുകളിലേക്ക് പോകേണ്ടതില്ല. അവൾക്ക് വിവാഹമോചനം വേണമെന്നില്ല, ജോലി ഉപേക്ഷിക്കണമെന്നില്ല, കുടുംബത്തെ ഉപേക്ഷിക്കണമെന്നില്ല. അവൾക്ക് വേണ്ടത് ചിലപ്പോൾ വളരെ ചെറിയ മാറ്റങ്ങളായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം സ്വന്തം സമയം, മാസത്തിൽ ഒരു ചെറിയ യാത്ര, ഒറ്റയ്ക്കൊരു സിനിമ, ഒറ്റയ്ക്കൊരു കഫെ, ഒരു പുസ്തകം വായിക്കാൻ ഒരു മണിക്കൂർ, സുഹൃത്തുക്കളോടൊപ്പം സമയം, സ്വന്തം ഇഷ്ടങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇല്ല എന്ന് പറയാനുള്ള അവകാശം, സഹായം ആവശ്യപ്പെടാനുള്ള അവകാശം, അവളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി മാറ്റിവെക്കേണ്ടതില്ല എന്ന തിരിച്ചറിവ്, ഇവ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷെ വ്യക്തിത്വം പലപ്പോഴും ചെറിയ ആവശ്യങ്ങളിലൂടെയാണ് പുനർനിർമ്മിക്കപ്പെടുന്നത്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും അവളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളതല്ല, അവളുടെ നൈതികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും. അവൾക്ക് ഇത്ര സ്വാതന്ത്ര്യം എന്തിന്? അവൾക്ക് വീട്ടിലെ ഉത്തരവാദിത്വങ്ങളില്ലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയാണോ? ഇവിടെയാണ് പ്രശ്നം. പുരുഷന്റെ സ്വാതന്ത്ര്യം സ്വാഭാവികമായി അംഗീകരിക്കുന്ന ഒരു സമൂഹം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വിശദീകരണം ആവശ്യപ്പെടുമ്പോൾ അത് സ്ത്രീയുടെ വ്യക്തിത്വത്തെ തന്നെ സംശയിക്കുകയാണ്. സ്ത്രീക്ക് യാത്ര ചെയ്യാൻ ഒരു കാരണം വേണമെന്നില്ല, അവൾക്ക് യാത്ര ഇഷ്ടമാണെങ്കിൽ അതുമാത്രം മതിയാകണം. പുരുഷൻ യാത്ര ചെയ്യുന്നത് അഡ്വഞ്ചർ ആണെങ്കിൽ സ്ത്രീ യാത്ര ചെയ്യുന്നതും അഡ്വഞ്ചർ തന്നെയാണ്. പുരുഷൻ ഒറ്റയ്ക്ക് പോകുന്നത് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ സ്ത്രീ ഒറ്റയ്ക്ക് പോകുന്നതും ഇൻഡിപെൻഡൻസ് തന്നെയാണ്. അതിന് അധിക നൈതികത വിശദീകരണം ആവശ്യമില്ല. സ്ത്രീയുടെ യാത്രയെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷ മാറേണ്ടതുണ്ട്. ആരോടൊപ്പമാണ് പോകുന്നത് എന്നതിന് പകരം എവിടേക്കാണ് പോകുന്നത്, ഒറ്റയ്ക്ക് എന്തിന് എന്നതിന് പകരം എന്താണ് കാണാൻ പോകുന്നത്, ഭർത്താവ് വന്നില്ലേ എന്നതിന് പകരം ഈ യാത്രയിൽ എന്താണ് നീ ആഗ്രഹിക്കുന്നത്, കുട്ടികൾ ആരുടെ അടുത്താണ് വിട്ടത് എന്നതിന് പകരം നിനക്കും കുറച്ച് സമയം വേണമെന്ന് തോന്നിയില്ലേ. ചോദ്യങ്ങൾ മാറുമ്പോൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറും. യാത്രയെ പലപ്പോഴും ജിയോഗ്രഫിയായി മാത്രം കാണുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക. പക്ഷെ മനുഷ്യന്റെ യാത്ര അതിനേക്കാൾ ആഴമുള്ളതാണ്. ഒരു യാത്രയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഭയം പിന്നിലാക്കുന്നു, ഒരു പഴയ ധാരണ ഉപേക്ഷിക്കുന്നു, ഒരു ബന്ധത്തെ പുതിയ രീതിയിൽ കാണുന്നു, സ്വന്തം ശരീരത്തെ വീണ്ടും അനുഭവിക്കുന്നു, സമയത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കുന്നു, സ്വന്തം കഴിവുകളെ തിരിച്ചറിയുന്നു, ലോകം നമ്മുടെ വീടിന്റെ വലിപ്പത്തേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കുന്നു, അതിലും പ്രധാനമായി നമ്മൾ നമ്മളെക്കുറിച്ച് കരുതിയിരുന്നതിലും വലുതാണ്
നമ്മളെന്ന് തിരിച്ചറിയുന്നു. ഇവിടെയും ഒരു സൂക്ഷ്മമായ വ്യത്യാസം വേണം. ഓരോ സ്ത്രീയും യാത്ര കഴിഞ്ഞ് സ്ട്രോങ് വുമണായി മാറണമെന്നില്ല. ചിലർ യാത്രയിൽ കരയും, ചിലർ പേടിക്കും, ചിലർ വഴിതെറ്റും, ചിലർ തെറ്റായ ആളുകളെ വിശ്വസിക്കും, ചിലർ നിരാശപ്പെടും, ചിലർ ഏകാന്തത അനുഭവിക്കും, ചിലർ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും. ഇതെല്ലാം യാത്രയുടെ ഭാഗമാണ്. യാത്രയുടെ ലക്ഷ്യം ഒരു സ്ത്രീയെ സൂപ്പർ വുമൺ ആക്കുക അല്ല, അവൾക്ക് സ്വന്തം മനുഷ്യത്വം അനുഭവിക്കാൻ ഇടം നൽകുക എന്നതാണ്. അവൾക്ക് പേടിക്കാം, ക്ഷീണിക്കാം, സഹായം ചോദിക്കാം, തിരിച്ചു വരാം, വീണ്ടും പോകാം. ഇതെല്ലാം അവളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ജീവിതത്തിൽ നമ്മൾ പലരുടെയും കൂട്ടുകാരാകുന്നു. ഒരു സുഹൃത്തിന്റെ, ഒരു പങ്കാളിയുടെ, ഒരു മകന്റെ, ഒരു മകളുടെ, ഒരു സഹപ്രവർത്തകന്റെ, ഒരു കുടുംബത്തിന്റെ. പക്ഷെ നമ്മൾ നമ്മുടേതായ കൂട്ടുകാരാകാൻ പഠിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പരിശീലനം തുടങ്ങുന്നു. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ തന്നെ ഭക്ഷണമാകുന്നു, ക്ഷീണിക്കുമ്പോൾ നമ്മൾ തന്നെ വിശ്രമിക്കുന്നു, ഭയപ്പെടുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, തെറ്റുപറ്റുമ്പോൾ നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തുന്നു, സന്തോഷിക്കുമ്പോൾ അത് പങ്കിടാൻ ആരുമില്ലെങ്കിലും ആ സന്തോഷത്തെ നിഷേധിക്കുന്നില്ല. അങ്ങനെ പതുക്കെ ഒരു ബന്ധം രൂപപ്പെടുന്നു, സ്വന്തം സ്വയത്തോടുള്ള ബന്ധം. സ്ത്രീയുടെ വിശ്രമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ തന്നെ മാറേണ്ടതുണ്ട്. അവൾക്ക് വിശ്രമിക്കണമെങ്കിൽ അവൾ അസുഖപ്പെടേണ്ടതില്ല. അവൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകേണ്ടതില്ല. അവൾക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം ചെലവഴിക്കണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതില്ല. സന്തോഷത്തിനും വിശ്രമത്തിനും സ്വയം അനുഭവിക്കാനും ഒരു സ്ത്രീക്ക് പ്രത്യേക അനുമതി ആവശ്യമില്ല. ഇതാണ് ഏറ്റവും പുരോഗമനാത്മകമായ കാഴ്ചപ്പാട്. സ്ത്രീയുടെ ജീവിതം മറ്റുള്ളവരെ പരിചരിക്കുന്നതിനായി മാത്രം രൂപപ്പെടുത്തിയതല്ല. അവൾക്കും ലോകം കാണണം, അവൾക്കും അലഞ്ഞു നടക്കാം, അവൾക്കും വഴിതെറ്റാം, അവൾക്കും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താം, അവൾക്കും സ്വന്തം പണം സ്വന്തം ഇഷ്ടത്തിന് ചെലവഴിക്കാം, അവൾക്കും കുറച്ച് ദിവസത്തേക്ക് ഫോൺ ഓഫ് ചെയ്യാം, അവൾക്കും ആരോടും വിശദീകരിക്കാതെ ഒരു ട്രെയിനിൽ കയറാം, അവൾക്കും സ്വന്തം ജീവിതം അനുഭവിക്കാം. സോളോ ഫീമെയിൽ ട്രാവലിനെ വ്യക്തിപരമായ എംപവർമെന്റിൽ മാത്രം ഒതുക്കേണ്ടതില്ല. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അവൾ സ്വന്തം ജീവിതത്തിൽ ചില അതിരുകൾ മാറ്റുന്നു. അവൾ ചെയ്യുന്ന മാറ്റങ്ങൾ മറ്റൊരു സ്ത്രീക്ക് മാതൃകയാകാം. ഒരു മകൾ അമ്മയെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കാണുന്നു. ഒരു പെൺകുട്ടി തന്റെ അധ്യാപികയെ യാത്ര ചെയ്യുന്നത് കാണുന്നു. ഒരു സഹപ്രവർത്തക തന്റെ സുഹൃത്ത് ഒറ്റയ്ക്ക് പുതിയ നഗരത്തിലേക്ക് പോകുന്നത് കാണുന്നു. അപ്പോൾ ഒരു പുതിയ സാമൂഹിക സങ്കല്പം രൂപപ്പെടുന്നു. സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാം. ഇതാണ് വ്യക്തിപരമായ സ്വാതന്ത്ര്യം സാമൂഹിക മാറ്റമായി മാറുന്ന നിമിഷം. ഏഷ്യൻ സോളോ ഫീമെയിൽ ട്രാവലേഴ്സിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും ഇൻഡിവിജ്വൽ എംപവർമെന്റ് ചില സാഹചര്യങ്ങളിൽ മൈക്രോ ലെവൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് വ്യാപിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, ഒരു സ്ത്രീയുടെ ചെറിയ യാത്ര ചിലപ്പോൾ ഒരു വലിയ സാമൂഹിക സന്ദേശമാകാം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയെ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, അവൾ എവിടേക്കാണ് പോകുന്നത്? പക്ഷെ അതിനേക്കാൾ മനോഹരമായ മറ്റൊരു ചോദ്യമുണ്ട്, അവൾ ആരിലേക്കാണ് മടങ്ങിപ്പോകുന്നത്? ഉത്തരം, സ്വന്തം സ്വയത്തിലേക്ക്. അവൾ പോകുന്നത് ഒരു കടൽ തീരത്തേക്കായിരിക്കാം, ഒരു മലനിരയിലേക്കായിരിക്കാം, ഒരു പഴയ നഗരത്തിലേക്കായിരിക്കാം, ഒരു ഗ്രാമത്തിലേക്കായിരിക്കാം, ഒരു മ്യൂസിയത്തിലേക്കായിരിക്കാം, അപരിചിതമായൊരു റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കാം. പക്ഷെ യാത്രയുടെ അകത്തളത്തിൽ അവൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, സ്വന്തം മനസ്സിലേക്കാണ്. വർഷങ്ങളായി മറ്റുള്ളവരുടെ ശബ്ദങ്ങൾക്കിടയിൽ കേൾക്കാതെ പോയ സ്വന്തം ശബ്ദത്തിലേക്ക്, മറ്റുള്ളവർക്കായി മാത്രം ഉപയോഗിച്ച സമയത്തിൽ നിന്ന് സ്വന്തം സമയത്തിലേക്ക്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മാത്രം കണക്കാക്കിയ ജീവിതത്തിൽ നിന്ന് സ്വന്തം ആഗ്രഹങ്ങളിലേക്കും. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാൻ പോലും മറന്നുപോയ ജീവിതത്തിൽ നിന്ന് ആ ചോദ്യത്തിലേക്ക്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം അവൾക്ക് ആരുമില്ല എന്നല്ല. ചിലപ്പോൾ അതിന്റെ അർത്ഥം അവൾക്ക് സ്വന്തം കൂട്ടായ്മയും ആസ്വദിക്കാൻ കഴിയും എന്നതാണ്. അവൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം, അതേസമയം തന്നെ തന്നെയും സ്നേഹിക്കാം. കുടുംബത്തെ പരിചരിക്കാം, അതേസമയം സ്വന്തം ജീവിതത്തെയും പരിചരിക്കാം. ബന്ധങ്ങളിൽ ജീവിക്കാം, അതേസമയം സ്വന്തം വ്യക്തിത്വം സംരക്ഷിക്കാം. ലോകത്തോട് ബന്ധപ്പെട്ട് നിൽക്കാം, അതേസമയം കുറച്ചു നേരം ലോകത്തിൽ നിന്ന് മാറി നിൽക്കാം. അതിനാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവളോട് ബോറടിക്കില്ലേ എന്ന് ചോദിക്കേണ്ടതില്ല. ഒരുപക്ഷെ ചോദിക്കേണ്ടത് മറ്റൊന്നാണ്, ഇത്രയും കാലം മറ്റുള്ളവർക്കായി ജീവിച്ച നീ ഇപ്പോൾ നിനക്കായി എവിടേക്കാണ് പോകുന്നത്? അവൾ ഒരുപക്ഷെ ചിരിക്കും, ഒരു ബാഗ് ചുമലിലിട്ട് മുന്നോട്ട് പോകും. അവളുടെ മുന്നിൽ ഒരു പുതിയ നഗരം തുറക്കും, പുതിയ വഴികൾ, പുതിയ മനുഷ്യർ, പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ. പക്ഷെ അതിനേക്കാൾ പ്രധാനമായി പുതിയൊരു ഞാൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയുടെ കഥ അതുകൊണ്ട് ഏകാന്തതയുടെ കഥയല്ല, അത് സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ്, അത് സ്വയം തിരിച്ചുപിടിക്കലിന്റെ കഥയാണ്, അത് സ്വന്തം ശബ്ദം വീണ്ടും കേൾക്കുന്നതിന്റെ കഥയാണ്,
അത് റോളുകൾക്കപ്പുറം ഒരു വ്യക്തിയായി സ്വയം കാണുന്നതിന്റെ കഥയാണ്. ചിലപ്പോൾ അത് സ്വയം സ്നേഹിക്കാൻ വീണ്ടും പഠിക്കുന്ന ഒരു നീണ്ട യാത്രയുടെ തുടക്കവുമാണ്. അവൾ പോകുന്നത് ലോകം കാണാനാണ്. പക്ഷേ മടങ്ങി വരുമ്പോൾ അവൾ തന്നെ തന്നെ കുറച്ചുകൂടി കണ്ടിട്ടുണ്ടാകും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: രാവിലെ ഉറക്കമുണരുമ്പോൾ ആദ്യം കൈ നീളുന്നത് അലാറം ഓഫാക്കാനല്ല, ഫോണിലേക്കാണ്. വാട്സപ്പ് സന്ദേശങ്ങൾ, വാർത്തകൾ, ഇമെയിലുകൾ, സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ, അങ്ങനെ തുടങ്ങുന്ന ദിവസം പലപ്പോഴും രാത്രിയിൽ അവസാനിക്കുന്നത് ഒരു അവസാന സ്ക്രോളിങ്ങോടെയായിരിക്കും. ഇന്ന് സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയിരിക്കുന്നു. ലോകത്തിന്റെ ഏത് കോണിലുള്ള ആളുകളുമായും നിമിഷങ്ങൾക്കുള്ളിൽ ആശയവിനിമയം നടത്താം. അറിവ് നേടാനും പഠിക്കാനും ജോലി ചെയ്യാനും വിനോദം കണ്ടെത്താനും ഇന്ന് ഡിജിറ്റൽ ലോകം അനിവാര്യമാണ്. എന്നാൽ എല്ലാ സൗകര്യങ്ങൾക്കും ഒരു മറുവശമുണ്ട്. സാങ്കേതിക വിദ്യ നമ്മെ സഹായിക്കാനാണ് വന്നത്, പക്ഷെ പലപ്പോഴും അറിയാതെ നമ്മളാണ് അതിന്റെ നിയന്ത്രണത്തിലാകുന്നത്. നിരന്തരം വരുന്ന നോട്ടിഫിക്കേഷനുകൾ നമ്മുടെ ശ്രദ്ധയെ ഇടയ്ക്കിടെ മുറിച്ചു മാറ്റുന്നു. ഒരു പുസ്തകം പോലും ശാന്തമായി വായിക്കാനോ ഒരു കാര്യത്തിൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ പലർക്കും പ്രയാസമാകുന്നു. സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങളും അവസാനമില്ലാത്ത വാർത്താപ്രവാഹവും ചിലരിൽ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു. രാത്രി വൈകിയും സ്ക്രീനിന് മുന്നിലിരിക്കുന്ന ശീലം ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെയും ബാധിക്കുന്നു. അതിലും പ്രധാനമായി ഒരേ വീട്ടിലിരുന്നു പോലും എല്ലാവരും ഓരോ സ്ക്രീനുകളിൽ മുഴുകുമ്പോൾ യഥാർത്ഥ സംഭാഷണങ്ങളും ബന്ധങ്ങളുടെ ഊഷ്മളതയും പതുക്കെ കുറയാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഇന്ന് ലോകമെമ്പാടും ഡിജിറ്റൽ വെൽബീയിങ് അഥവാ ഡിജിറ്റൽ ബാലൻസിംഗ് എന്ന ആശയത്തിന് പ്രാധാന്യം നൽകുന്നത്. ഡിജിറ്റൽ ബാലൻസിംഗ് എന്നത് ഫോൺ ഉപേക്ഷിക്കുകയോ ഇന്റർനെറ്റ് ഒഴിവാക്കുകയോ ചെയ്യുക എന്നതല്ല, മറിച്ച് സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാതെ നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കാൻ ഉപയോഗിക്കുക എന്നതാണ് അതിന്റെ സാരം. അതിന് വലിയ മാറ്റങ്ങളൊന്നും ആവശ്യമില്ല, ചെറിയ ചെറിയ ശീലങ്ങൾ മതി. അത്യാവശ്യമല്ലാത്ത ആപ്പുകളുടെ നോട്ടിഫിക്കേഷനുകൾ ഓഫ് ചെയ്യുക. ഓരോ ശബ്ദവും നിങ്ങളുടെ ശ്രദ്ധ തട്ടിയെടുക്കാതിരിക്കട്ടെ. ഭക്ഷണം കഴിക്കുന്ന സമയത്തും കുടുംബത്തോടൊപ്പം സംസാരിക്കുന്ന സമയത്തും കിടപ്പുമുറിയിലും കഴിയുന്നത്ര ഫോൺ മാറ്റിവെക്കുക. ആ നിമിഷങ്ങൾ സ്ക്രീനുകൾക്കല്ല, മനുഷ്യർക്കുള്ളതാകട്ടെ. ഫോണിലുള്ള സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓരോ ദിവസവും എത്ര സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കുന്നു എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും യാഥാർത്ഥ്യം നമ്മെ അത്ഭുതപ്പെടുത്തും. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാനും മണിക്കൂറെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഇതിനെ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് വിളിക്കുന്നു. ആ സമയം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാം, ഒരു പുസ്തകം വായിക്കാം, പ്രകൃതിയിലൂടെ നടക്കാം, സംഗീതം കേൾക്കാം, അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. കാരണം മനുഷ്യന്റെ മനസ്സിന് ഇടയ്ക്കിടെ നിശബ്ദതയും ആവശ്യമാണ്. നിരന്തരം വിവരങ്ങൾ സ്വീകരിക്കുന്ന തലച്ചോറിനും വിശ്രമം വേണം. ഓർക്കേണ്ടത് ഒരു ലളിതമായ സത്യമാണ്, സാങ്കേതിക വിദ്യ ഒരു മികച്ച ഭൃത്യനാണ്, പക്ഷേ ഒരു മോശം യജമാനനാണ്. നമ്മുടെ സമയവും ശ്രദ്ധയും ബന്ധങ്ങളും ആരോഗ്യവും അതിന് പൂർണ്ണമായി വിട്ടുകൊടുക്കാതെ നമ്മുടെ വളർച്ചയ്ക്കും പഠനത്തിനും ആശയവിനിമയത്തിനുമുള്ള ഒരു ഉപകരണമായി മാത്രം അതിനെ ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ ഡിജിറ്റൽ സന്തുലിതാവസ്ഥ കൈവരുന്നത്. സ്ക്രീനുകളുള്ള ലോകത്ത് ജീവിക്കാം, പക്ഷേ ജീവിതം സ്ക്രീനുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. കാരണം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഇന്നും ഒരു സ്ക്രീനിലല്ല, മനുഷ്യരുടെ കണ്ണുകളിലും പുഞ്ചിരികളിലും സംഭാഷണങ്ങളിലുമാണ് ജീവിക്കുന്നത്.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

വന്നവീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിനമ്പുകളിൽ ഓടിത്തൊട്ട് മിണ്ടാതെ ഉളിറിറങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവ.

0: കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: സ്റ്റീഫൻ, ആ കാറിൽ എന്റെ ബാഗ് കാണും, അതിങ്ങെടുത്തോ.
2: കാറിൽ നിന്ന് ഇറങ്ങുമ്പോ തോൽ സഞ്ചി കയ്യിലെടുത്താലും അയ്യാടെ കയ്യിലെ വള ഊരി
1: പോകും. പറഞ്ഞോ.
2: ഇല്ല,
1: താ മനസ്സിൽ പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും. അതിനുള്ള സിദ്ധി ഈ കുര്യാക്കോസ് ഡോക്ടറെ കൊണ്ട്, മനസ്സിലായോ?
2: ഞാൻ
1: ബാഗ് എടുക്ക.
2: അല്ല,
1: ബാഗ് എടുക്കുക. ആ കോട്ടോ എടുത്തോ.
3: അസുഖമുള്ളവർക്ക് മാത്രം പോരെ, എന്നും കുന്നു ഈ പരിശോധനയും കുഴലി വെക്കലും ഒക്കെ.
2: അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനാണ് ഫീസും കൊടുത്ത് ഒരാളെ വരുത്തിയിരിക്കുന്നത്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ 3 ദിവസം സമ്പൂർണ്ണ വൈദ്യ പരിശോധന ഇവിടെ നിർബന്ധമാണ്. ആർ കെ സാറിന്റെ ഓർഡർ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ.
3: ആഴ്ചയിൽ 3 ദിവസം അല്ല, പറ്റുമെങ്കിൽ ദിവസവും വരാൻ ആ പാത്തിക്കിരിയോട് പറ. എനിക്കാണെങ്കിൽ ശരീരം ആസകലം അസുഖവാ.
2: നിർത്ത് നിർത്ത്, ഈ ലിസ്റ്റ് ഇവിടെ വളം പെട്ട അകത്ത് മതി. നമസ്കാരം ഡോക്ടർ സാർ. കഴിഞ്ഞ തവണ ഡോക്ടർ കുറിച്ച് തന്ന മരുന്നുകൾ നിർദ്ദേശിച്ച പടി കൃത്യമായി സമയാസമയങ്ങളിൽ കഴിച്ചു. ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന അവാസ്തവമായിരിക്കും. എന്നാൽ പ്രതീക്ഷിച്ചത്ര ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊട്ടില്ലാതെ. മുൻപ് പ്രസ്താവിച്ച അസുഖങ്ങൾക്ക് പുറമേ വേറെയും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ശരീരത്തിനൊരു തളർച്ച, മാന്യം, ഉന്മേഷക്കുറവ്, ഇതിനെല്ലാത്തിനും
1: നാവ് നീട്ടു.
2: പറഞ്ഞു കഴിഞ്ഞില്ല,
1: അതിനായി പറയാനുള്ളതല്ലേ, നാവ് നീട്ടണം.
2: പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും പറയേണ്ട പോലെ പറയാൻ കഴിയുന്നില്ല. അതും അസുഖത്തിന്റെ ഫലമായല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
1: വായെന്ന് വിളിക്കൂ. എഴുന്നേറ്റ് പറഞ്ഞേക്കൂ, എഴുന്നേക്കൂ, അങ്ങോട്ട് പറഞ്ഞോളൂ. എന്തൊക്കെയാ കുഞ്ഞു കഴിമ്പളെ പുതിയ വിശേഷങ്ങൾ?
4: അന്ന് നിന്ന് മരുന്ന് കഴിച്ചു, ആ അസുഖം മാറി. ഇപ്പൊ ജലദോഷം കൊണ്ട് രാത്രിയും പകലും തുമ്മാളെ നേരമുള്ളൂ.
1: ജലദോഷത്തിന് ഞാൻ ഒരു പുതിയ മരുന്ന് വിളിച്ചത്.
5: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്
5: ഡോക്ടർ കുര്യാക്കോസ് അല്ലേ?
1: അതെ.
5: ഞാൻ ക്യാപ്റ്റൻ ആലീസ് ചെറിയൻ.
1: ക്യാപ്റ്റൻ ആലീസ് ചെറിയൻ? അപ്പൊ എന്റെ ഊഹം തെറ്റിയിട്ടില്ല. മനസ്സിലായി മനസ്സിലായി. ആർക്കെന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ എക്സ്പ്ലനേറ്ററി നിന്നോട് വരുന്നുണ്ടെന്ന്? എനിക്ക് കസേര എടുപ്പിക്കാം സിസ്റ്റർ.
5: വേണ്ട, പ്ലീസ്. കാര്യൻ
1: ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആരെങ്കിലും ചോദനയേക്കാനുള്ളത് ഞങ്ങൾ ഡോക്ടർമാർക്കൊരു വലിയ ആശ്വാസം. ഇവിടെ 2 വർഷം മൃഗാശുപത്രിയിൽ ഈ കന്നിനെ കുത്തിക്കുന്ന സിറിഞ്ചില്ലേ, അത് കഴുകുന്ന ജോലി ചെയ്താലും നഴ്സ് എന്നുള്ള പട്ടം കിട്ടും ഇക്കാലത്ത് പ്രത്യേകിച്ചും. കൈമക്കപ്പോ ജലദോഷം അല്ലേ? ഞാൻ ഒരു ഗുളിയെ കുറിച്ച് തരാം, ഒരാഴ്ച ഇവനെ കാച്ചാൽ മതി, മാറിക്കോളൂ.
5: ജലദോഷത്തിന് ഒരാഴ്ചത്തെ ഗുളിയെ?
1: ഗുളിയെ കഴിച്ചില്ലെങ്കിലും ജലദോഷം 1 ആഴ്ച കൊണ്ട് മാറിക്കോളും. പക്ഷെ ജലദോഷത്തിന് പ്രത്യേകിച്ച് മരുന്നില്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് വിവരമില്ലെന്ന് ഇവർ കരുതൂ. വായ തുറക്കാൻ സമ്മതിച്ചാൽ അപ്പ തുടങ്ങും ഇല്ലാത്ത അസുഖങ്ങളെ പറ്റിയുള്ള ഭാഗത പാരായണം, അതും അച്ചടി ഭാഷയിൽ. ഇത് മാത്രമേ ഇവിടെ രക്ഷയുള്ളൂ, കാണിച്ചുതരാം.
2: ഇതിനൊക്കെ പുറമെ വിശേഷം. ഇവിടെ പുതിയതായി ചാർജ് എടുക്കാൻ വന്നിട്ടുള്ള മേട്രൻ ഈ ക്യാപ്റ്റൻ മിസ് അലീസ് ചെറിയാനാണ്. 9 കൊല്ലം ഇന്ത്യൻ മിലിറ്ററിയിൽ നഴ്സായി സേവനം അനുഷ്ഠിച്ചിട്ടാണ് ക്യാപ്റ്റൻ വരുന്നത്. ബ്രിഗേഡിയർ ആർ കെ മേനോൻ സാറിനെ പോലെ ക്യാപ്റ്റൻ മിസ് ആലീസും എല്ലാ കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റ് ആണ്, അത് പ്രത്യേകം ഓർമ്മിക്കണം.
5: എന്തിനാ സ്റ്റീഫ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തി അവർക്ക് വെറുതെ ടെൻഷൻ ഉണ്ടാക്കുന്നത്?
2: അല്ല, പിന്നെ മിസ് ആലീസിനെ കുറിച്ച് അവർക്ക് ഒരു പിക്ചർ നേരത്തെ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ്.
5: ഞാനിനി ഇവരുടെ ഇടയിൽ നിന്ന് കഴിയാൻ പോകുന്നത്, പിക്ചറൊക്കെ താനേ ഉണ്ടായിക്കൊള്ളും.
2: എങ്കിൽ ഞാൻ ഇവരെ പരിചയപ്പെടുത്താം. ഇത് ഗോവിന്ദപിള്ള, ഗോവിന്ദപിള്ള ചേട്ടൻ.
6: കോടതിയിൽ ആമ്യനായിരുന്നു. നെയ്യാറ്റിങ്കര സ്വദേശം, വയസ്സ് 75. ഇത്
7: വയസ്സ് 62, വക്കീൽ ഗുണസനായിരുന്നു.
5: എന്താ ഇത്? ഗവർണറുടെ ദാദ ഫോണറോ? ഇങ്ങനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ പരിചയപ്പെട്ടോളാം. സ്റ്റീഫൻ പൊയ്ക്കോളൂ.

ഒരു ടൺ ക്രോധത്തെ ഇല്ലാതാക്കാൻ ഒരൗൺസ് സ്നേഹം മതി. അളവുകൾ കൊണ്ട് ജീവിതത്തിലെ വലിയൊരു സത്യത്തെ അളക്കുകയാണിവിടെ. ക്രോധം അഥവാ ദേഷ്യം എന്നത് ഒരു വലിയ ഭാരമാണ്. തൻ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് ചുമക്കുന്നവന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തുന്ന കനത്ത

കൊണ്ട് തല്ലിയാൽ ശബ്ദവും നാശവും മാത്രമേ ഉണ്ടാകൂ. അവിടെയാണ് സ്നേഹത്തിന്റെ പ്രസക്തി. എന്തുകൊണ്ടാണ് ഒരു ഔൺസ് സ്നേഹം ഒരു ടൺ ക്രോധത്തെ ഇല്ലാതാക്കുമെന്ന് പറയുന്നത്? സ്നേഹം എന്നത് ഭാരമുള്ള ഒന്നല്ല, മറിച്ച് അത് പ്രകാശമുള്ള ഒന്നാണ്. ഒരു വലിയ ഇരുട്ടറയിലെ ഇരുട്ടിനെ തൂത്തുവാരി മാറ്റാൻ നമുക്ക് കഴിയില്ല. എന്നാൽ അവിടെ ഒരു ചെറിയ മെഴുകുതിരി തെളിച്ചാൽ ആ വലിയ ഇരുട്ട് താനേ മാഞ്ഞു പോകുന്നു. സ്നേഹം ആ വെളിച്ചം പോലെയാണ്. നിങ്ങളെ ദേഷ്യത്തോടെ സമീപിക്കുന്ന ഒരാളോട് തിരിച്ച് ദേഷ്യപ്പെടാതെ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വാക്ക് സംസാരിച്ചു നോക്കൂ. ആ ഒരു ഔൺസ് സ്നേഹത്തിന് മുന്നിൽ അയാളുടെ ഒരു ടൺ ക്രോധം നിമിഷ നേരം കൊണ്ട് അലിഞ്ഞു പോകുന്നത് നമുക്ക് കാണാം. സ്നേഹം ക്രോധത്തെ എതിർക്കുന്നില്ല, മറിച്ച് അതിനെ അലിയിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ക്രോധം മുറിവേൽപ്പിക്കുമ്പോൾ സ്നേഹം ആ മുറിവിൽ പുരട്ടുന്ന മരുന്നായി മാറുന്നു. വർഷങ്ങളായി മിണ്ടാതെ ഇരുന്നവർക്കിടയിൽ ഒരു ചെറിയ ക്ഷമിക്കണം എന്ന വാക്കോ അല്ലെങ്കിൽ ഒരു സ്നേഹസ്പർശനമോ മതിയാകും പഴയ എല്ലാ കയ്പുകളും ഇല്ലാതാക്കാൻ. ആ ചെറിയ പ്രവൃത്തിക്ക് ഒരു ടൺ പകയം ആയിച്ചു കളയാനുള്ള കരുത്തുണ്ട്. ക്രോധം തലച്ചോറിനെ പ്രക്ഷുബ്ധമാക്കുമ്പോൾ സ്നേഹം അതിനെ ശാന്തമാക്കുന്നു. സ്നേഹിക്കപ്പെടുമ്പോൾ മനുഷ്യനിലെ നന്മ ഉണരുന്നു. കരുണാസായി പോലുള്ള പുനരധിവാസ കേന്ദ്രങ്ങളിൽ ക്രോധത്താലും ലഹരിയാലും തകർന്ന മനസ്സുകളെ ചികിത്സിക്കുന്നത് മരുന്നുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് ഒരൌൺസ് സ്നേഹവും കരുതലും നൽകിക്കൊണ്ടാണ്. ക്രോധത്തെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നത് ഒരു കലയാണ്. അത് നിരന്തരമായ പരിശീലനത്തിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയൂ. മറ്റൊരാളുടെ തെറ്റുകളെ ക്ഷമയോടെ കാണുക. അവർ ദേഷ്യപ്പെടുന്നത് അവരുടെ ഉള്ളിലെ അശാന്തി കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അവിടെ ക്രോധത്തിനു പകരം സഹാനുഭൂതി നിറയ്ക്കുക. ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക, പിന്നീട് ശാന്തമായ മനസ്സോടെ സംസാരിക്കുക. നിങ്ങളുടെ ശാന്തതയാണ് ക്രോധത്തിനുള്ള ഏറ്റവും വലിയ മറുപടി. സ്നേഹം പ്രകടിപ്പിക്കാൻ വലിയ പ്രസംഗങ്ങളോ സമ്മാനങ്ങളോ വേണ്ട. ഒരു ചെറിയ തലോടൽ, കരുതലോടെയുള്ള ഒരു നോട്ടം, കേൾക്കാൻ തയ്യാറാകുന്ന ചെവികൾ, ഇവയെല്ലാം ആ ഒരു ഔൺസ് സ്നേഹത്തിന്റെ രൂപങ്ങളാണ്. ഇവയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയും. ലോകമിന്ന് യുദ്ധങ്ങളുടെയും വെറുപ്പിന്റെയും ടൺ കണക്കിന് ഭാരം ചുമക്കുകയാണ്. ഈ ഭാരത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കാൻ ആയുധങ്ങൾ കൊണ്ട് കഴിയില്ല. ഓരോ മനുഷ്യനും തന്റെ ഉള്ളിലെ ഒരൌൺസ് സ്നേഹം പുറത്തെടുത്താൽ മാത്രമേ ഈ ലോകം സുന്ദരമാകൂ. നമ്മുടെ ഉള്ളിലെ ദേഷ്യത്തെ സ്നേഹമെന്ന ജലം കൊണ്ടണയ്ക്കുക. സ്നേഹത്തിന്റെ ആ ചെറിയ തുള്ളിക്ക് ഒരു സമുദ്രം ക്രോധത്തെ ശാന്തമാക്കാൻ കഴിയും. നമുക്ക് ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാം. ആ പ്രകാശത്തിൽ ക്രോധത്തിന്റെ നീളുകൾ മാഞ്ഞു പോകട്ടെ.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാഗ്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതു കാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം. വാട്സാപ്പ് ഗീതം ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരങ്ങൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. തിരശീലയിൽ ഇന്ന് മൂടുപടം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. ചന്ദ്രതാര പ്രൊഡക്ഷൻ ബാനറിൽ ടി കെ പരീക്കുട്ടി നിർമ്മിച്ച ചിത്രമായിരുന്നു മൂടുപടം. സംവിധാനം നിർവഹിച്ചത് രാമു കാര്യാട്ട്. എസ് കെ പൊറ്റക്കാടിന്റെ കഥയ്ക്ക് കെ ടി മുഹമ്മദും കെ പത്മനാഭൻ നായരും കഥയും സംഭാഷണവും നിർവഹിച്ചു. എ വിൻസെന്റ് ആയിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്. പി ഭാസ്കരൻ, യൂസഫലി കേച്ചേരി എന്നിവരുടെ ഗാനങ്ങൾക്ക് എം എസ് ബാബുരാജ് ഈണം പകർന്നു. യേശുദാസ്, മെഹബൂബ്, ബാബുരാജ്, എസ് ജാനകി, പി ലീല, ശാന്താപി നായർ എന്നിവരായിരുന്നു ഗായകർ. 1963 ഏപ്രിൽ 12 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ സത്യൻ, മധു, പ്രേംജി, നെല്ലിക്കോട് ഭാസ്കരൻ, അടൂർ ഭാസി, കടാമംഗലം, അലി, മാസ്റ്റർ സോമൻ, ഷീല, അംബിക, ശാന്താദേവി, മാലതി, ബേബി വിലാസിനി, കെ ബാലകൃഷ്ണമേനോൻ, കുതിരവട്ടം പപ്പു, വേണു, കുഞ്ചൻ, വേലായുധൻ നായർ, കുഞ്ഞാവ, ശാന്ത, രാജം, ബേബി ലത എന്നിവർ അഭിനയിച്ചു. എസ് കെ പൊറ്റക്കാടിന്റെ നോവലിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു മൂടുപടം എന്ന ചലച്ചിത്രം. യൂസഫലി കേച്ചേരി ഗാനരചന നിർവഹിച്ച ആദ്യ ചിത്രവും കുതിരവട്ടം പപ്പു അഭിനയിച്ച ആദ്യ ചിത്രവും കൂടിയായിരുന്നു മൂടുപടം. 10 പാട്ടുകൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു ഈ ചലച്ചിത്രം. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഈ ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ട് കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്തർ ഹഷ്മിയും സുരാസുവും ബ്രഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നല്ലൊരു രക്ഷിതാവാകുക എന്നതിനർത്ഥം കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണെന്നാണ് പൊതുവെയുള്ള ധാരണ. അവർക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം, എന്ത് പറയണം, ഏത് വിദ്യാലയത്തിൽ അയക്കണമെന്നിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ. എന്നാൽ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഇതിന് നേരെ വിപരീതമായ കാര്യമാണ്. ഒരു കുട്ടിയുടെ ആത്മബലവും കരുത്തും വളർത്താൻ നാം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുകയാണ് വേണ്ടത്. പലപ്പോഴും നാം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം നൽകുന്നത് നാം ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ അവരെ നാണം കെടുത്താതിരിക്കുക എന്നതാണ് ഇതിലെ ആദ്യത്തേത്. പരാജയപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുമെന്ന ഭയം കുട്ടിയുടെ ഉള്ളിൽ വളർന്നാൽ പിന്നീട് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ അവൻ ഭയപ്പെടും. അതുപോലെ തന്നെ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ഉടനെ തന്നെ അവരെ രക്ഷിക്കാൻ ഓടിച്ചെല്ലാതിരിക്കുക. തനിയെ ഒരു വഴി കണ്ടെത്താനുള്ള അവസരം അവർക്ക് ലഭിച്ചാൽ മാത്രമേ സ്വന്തം കഴിവിൽ അവർക്ക് വിശ്വാസമുണ്ടാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ചെറിയ തോതിലുള്ള അനിശ്ചിതത്വങ്ങളെ നേരിടാൻ അവരെ അനുവദിക്കുന്നത് അവരിൽ വലിയ രീതിയിലുള്ള മാനസിക കരുത്തുണ്ടാക്കും. വേഗതയ്ക്കും ലാഭത്തിനും വേണ്ടി കുട്ടികളുടെ വികാരങ്ങളെ തള്ളിക്കളയാതിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ഇതൊന്നും സാരമില്ല എന്ന് പറയുന്നതിന് പകരം അവരുടെ സങ്കടങ്ങളെയും ദേഷ്യത്തെയും അംഗീകരിക്കുമ്പോൾ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും അവ പ്രകടിപ്പിക്കാനുമുള്ള ആത്മവിശ്വാസം അവർക്ക് ലഭിക്കുന്നു. മറ്റുള്ളവരുമായോ സഹോദരങ്ങളുമായോ അവരെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഓരോ കുട്ടിയും സവിശേഷമാണെന്നും അവർക്കവരുടേതായ വളർച്ചാഘട്ടങ്ങൾ ഉണ്ടെന്നും തിരിച്ചറിയുന്നത് അവരിലെ അപകർഷതാബോധം ഇല്ലാതാക്കാൻ സഹായിക്കും. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ബോധപൂർവം ഒഴിവാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വലിയൊരു സ്പേസാണ്. അപമാനം ഭയക്കാത്ത കുട്ടിക്ക് വീണ്ടും ശ്രമിക്കാൻ ധൈര്യമുണ്ടാകും. ഉടനെ സഹായം ലഭിക്കാത്ത കുട്ടി സ്വന്തം പാഠങ്ങൾ പഠിക്കും. വികാരങ്ങൾ മാനിക്കപ്പെടുന്ന കുട്ടിക്ക് ലോകത്തെ നേരിടാൻ കൂടുതൽ തെളിച്ചമുണ്ടാകും. ഇത് രക്ഷിതാക്കളുടെ ഭാരം കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. പുതിയ തന്ത്രങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ ഇടപെടലുകൾ കുറയ്ക്കുകയാണ് വേണ്ടത്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ നാം ശീലിച്ചുപോയ ദോഷകരമായ രീതികളെ മാറ്റിയെടുക്കാൻ ബോധപൂർവമായ ശ്രമം ആവശ്യമാണ്. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാറ്റമല്ല. എല്ലാ കാര്യങ്ങളും ഒരേ സമയം മാറ്റാൻ ശ്രമിക്കാതെ ഏതെങ്കിലും ഒരു ശീലം മാറ്റാൻ ആദ്യം തീരുമാനിക്കുക. ഉദാഹരണത്തിന്, അടുത്ത തവണ കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അവനെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാം. ആ ഒരു മാറ്റം പോലും കുട്ടിയുടെ വൈകാരിക ലോകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ശാന്തവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു കുഞ്ഞിന് പൂർണ്ണമായി വിടരാൻ സാധിക്കൂ. അവരുടെ വഴികളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനേക്കാൾ തടസ്സങ്ങളെ നേരിടാനുള്ള കരുത്താണ് നാം അവർക്ക് നൽകേണ്ടത്. മസ്തിഷ്ക വികാസത്തിന്റെ ഘട്ടത്തിൽ കുട്ടികൾ മാതാപിതാക്കളുടെ നിശബ്ദമായ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട്. അമിതമായ ഇടപെടലുകൾ പലപ്പോഴും അവരുടെ സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്വന്തം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അവരെ അനുവദിക്കുക. സ്നേഹമെന്നത് എപ്പോഴും കൂടെ ഉണ്ടാകുക എന്നതല്ല, മറിച്ച് അവർക്ക് പറക്കാനാവശ്യമായ ആകാശമൊരുക്കിക്കൊടുക്കുക എന്നതുകൂടിയാണ്. ഓരോ ചെറിയ ചുവടുവെപ്പിലും അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കണം. ആ വിശ്വാസമാണ് അവരുടെ ജീവിതത്തിന്റെ നട്ടെല്ല്. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നന്മകൾ നിറയ്ക്കാൻ നാം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ആ ത്യാഗമാണ് യഥാർത്ഥ സ്നേഹം. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം. നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഓരോ രക്ഷിതാവിനും തന്റെ കുഞ്ഞിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ കുഞ്ഞിന് സ്വന്തം വ്യക്തിത്വം വളർത്തിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക. രക്ഷിതാക്കളറിയാൻ

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: നിയമവിരുദ്ധം നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: നിയമബിരുദം നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ. സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പുരാതനവും മഹത്തരവുമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്കാണ്. ബീഹാറിലെ ബുദ്ധമതത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ നളന്ദ മഹാവിഹാരയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അറിവിന്റെ വിഹാരമെന്ന് ഒറ്റവാക്കിൽ നളന്ദയെ വിശേഷിപ്പിക്കാം. നളന്ദ മഹാവിഹാര കേവലം ഒരു ചരിത്ര സ്ഥലം മാത്രമല്ല, മറിച്ച് അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായി നിലനിന്നിരുന്ന ഒരു സർവകലാശാലയുടെ അവശിഷ്ടങ്ങളാണ്. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്തരാജാക്കന്മാരുടെ കാലത്താണ് ഈ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത്. ബുദ്ധമതം, തത്വശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനെത്തിയിരുന്നു. ഹുയാൻസാങ്, ഈജിങ് തുടങ്ങിയ ചൈനീസ് സഞ്ചാരികളുടെ രേഖകളിൽ നളന്ദയെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാം. നളന്ദയിൽ അക്കാലത്ത് 10,000-ത്തിലധികം വിദ്യാർത്ഥികളും 2,000-ത്തിലധികം അധ്യാപകരും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറി ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒന്നായിരുന്നു. ധർമ്മഗഞ്ച് അറിവിന്റെ പർവ്വതം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷികളാണ് നളന്ദ മഹാവിഹാര. നളന്ദ മഹാവിഹാരയിലെ വാസ്തുവിദ്യ ഗുപ്തകാലഘട്ടത്തിലെയും പാലരാജാക്കന്മാരുടെയും കലാപരമായ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. ചുവന്ന ഇഷ്ടികകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ ബുദ്ധമത സന്യാസിമാർക്ക് ധ്യാനിക്കാനും താമസിക്കാനുമുള്ള വിഹാരങ്ങൾ, ചൈത്യങ്ങൾ അതായത് ആരാധനാലയങ്ങൾ, വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസ് മുറികൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒന്നായിരുന്നു ഇത്. ഇവിടെ ബുദ്ധമത ഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലുള്ള നിരവധി പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ബുദ്ധന്റെ ശിഷ്യനായ സാരിപുത്രന്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ച ഒരു സ്തൂപം ഇവിടെയുണ്ട്. നളന്ദയിലെ കെട്ടിടങ്ങളിൽ നിരവധി ശില്പങ്ങളും കൊത്തുപണികളും കാണാം. ബുദ്ധന്റെയും മറ്റ് ബുദ്ധമത ദേവതകളുടെയും ശില്പങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നളന്ദ മഹാവിഹാരയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത 2016 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഈ സർവകലാശാല നശിച്ചുപോയെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഇന്ത്യയുടെ വിജ്ഞാന

0: പൈതൃകത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. പ്രിയ ശ്രോതാക്കളെ, ഒരു കാലത്ത് ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ നളന്ദ മഹാവിഹാരയെ നേരിൽ കണ്ടറിയാനും അതിന്റെ കഥകൾ കേട്ടറിയാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതട്ടെ.
1: സാംസ്കാരിക ഇടങ്ങൾ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിനകാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത്തെ സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് ഹൃദയഹാരിയായ പാട്ടുകൾ കേൾക്കാൻ, അതിനൊപ്പം ഹൃദയം കൊരുത്തുവയ്ക്കാൻ, മനസ്സിൻ്റെ മട്ടുപാവുകളിൽ പാട്ടിൻ്റെ പിച്ചകപ്പൂവുകൾ നട്ടു നനച്ചു വളർത്താൻ ഇഷ്ടമല്ലാത്തവരായി ആരുമുണ്ടാവില്ല. ആകാശത്ത് നിന്ന് അശരീരിയായി ഒഴുകിയെത്തുന്ന പാട്ടുകൾ പ്രണയമായും ദുഃഖമായും വെയിലായും വേനലായും അത് നമ്മെ തഴുകിയെത്തുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ചെങ്കോൽ എന്ന ചിത്രത്തിൽ നിന്ന് ഗാനം ശ്രവിക്കാൻ ആഗ്രഹിക്കുന്നത് കീഴാറ്റൂരിൽ നിന്നും ആതിര, അച്ചു, ചിഞ്ചു. ഗാനത്തിന് ഈണം നൽകിയത് ജോൺസൺ, രചന കൈതപ്രം, ആലാപനം സുജാത മോഹൻ.

അക്ഷരങ്ങളിൽ മഞ്ഞു തൂകിക്കിടക്കുന്ന നൈർമല്യം. വാക്കുരുകി ഹൃദയത്തോട് ചേരുന്നു. പാട്ടിന്റെ പട്ടുറുമാൽ, സുരഭിലമായ നിലാവ് അനുഭവമാകുന്ന ഹൃദ്യത. ചമയം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു കോട്ടുകാലിൽ നിന്നും റിയാസ്, ഷാജഹാൻ എന്നിവർ. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ, ആലാപനം കെ.എസ്. ചിത്ര.

ഇവിടെയാണ് ഇവയിൽ ചേക്കേറും അനാദിയാം പകലിൽ ഇഷ്ടവസന്തത്തോട് ഒരു ചെമ്പനീർ പൂവ് നെഞ്ചുരുമ്മുമ്പോൾ നിത്യവിസ്മയമായി ഇതൾ വിടർന്നെത്തും പാട്ടിന്റെ ഹൃദയചാരുത. പനിക്കോട് നിന്നും ബാബു, ബൈജു എന്നിവർ കാതോർത്ത് കേൾക്കാൻ കൊതിക്കുന്ന ഗാനം. ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് പൂവച്ചൽ ഖാദർ. സംഗീതം ജോൺസൺ. ആലാപനം കെ ജെ യേശുദാസ്.

നിലാവ് തിന്നാൻ വന്നതും ചകോരങ്ങൾ പോലെ പാട്ടിന്റെ പല്ലവിയുണ്ണാൻ കൊതിക്കും ഹൃദന്തമേ കേൾക്ക നാഴിയൊരു പാലുപോൽ ചുരക്കം ഈ ഗാനാമൃതധാരയിൽ നീ നനയുക നിന്നിൽ ഞാനും ഈ പ്രപഞ്ചവും നനഞ്ഞൊഴുകുന്നു പാട്ടിന്റെ പാലാഴി ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം ആവശ്യപ്പെടുന്നത് ആര്യനാട് നിന്ന് ഗീത സജിത ആർദ്ര ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സംഗീതം ജോൺസൺ ആലാപനം കെ എസ് ചിത്ര ചിത്രം ചെങ്കോൽ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇഷ്ടഗാനങ്ങളിൽ ഇനി ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഗാനം. സംഗീതം വിദ്യാസാഗർ, ആലാപനം യേശുദാസ്, പ്രീത. രചന കൈതപ്രം. ആവശ്യപ്പെടുന്നത് തൊഴുവങ്കോട് നിന്നും ഹേമ.

ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനം തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊല്ലയിൽ നിന്നും സുജൻ പ്രസാദ്. ഗാനരചന ബി കെ ഹരിനാരായണൻ, ഈണം ഗോപി സുന്ദർ, ആലാപനം സിതാരയും സംഘവും.

ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ആത്മാവിനോട് അടുത്തു നിൽക്കുന്ന ഗാനപല്ലവി കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കഴക്കൂട്ടത്തു നിന്നും സിജു, മജു, ബിജു എന്നിവർ. ഗാനത്തിന്റെ അണിയറയിൽ രചന കെ ജയകുമാർ, സംഗീതം ബോംബെ രവി, ആലാപനം കെ എസ് ചിത്ര. മധുമാസഹൃദ്യമായ ഈ ഗാനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലാണ്.

0: ചിത്രം പാവം പാവം രാജകുമാരൻ. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഗാനാലാപനം കെ എസ് ചിത്ര. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് കീഴ്ത്തോണയ്ക്കൽ നിന്നും ശോഭന.
1: കണ്ണാടി കല്യാണം കണ്ടോ കാക്കാത്തിക്കിളി.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: നിത്യസുരഭിലമായി പൂവിട്ട് നിൽക്കുന്ന ഒരു ഉദ്യാന ചാരുത പോലെ മനോഹരമായ ചലച്ചിത്രമാണ് ഒരു മെയ്മാസ പുലരിയിൽ. എല്ലാ പാട്ടുകളും ഹൃദ്യമായിരിക്കുന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടത് എസ് എൽ പുരത്ത് നിന്നും വിജയമ്മ, ശ്യാമള എന്നിവർ. ഗാനത്തിന്റെ രചന പി ഭാസ്കരൻ, ഈണം രവീന്ദ്രൻ, ആലാപനം കെ എസ് ചിത്ര.

കെ എസ് ചിത്ര മാസ്മരികമായ ശബ്ദം നൽകി അനുഗ്രഹീതമായ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ചിറയൻകീഴിൽ നിന്നും ഉഷ, ആയിഷ, നിഷ എന്നിവർ. ചിത്രത്തിലെ ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ONV. സംഗീതം ബോംബെ രവി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: ദിന ദിന ദിന നഗ നഗ നഗ തിക്കി താന താന താന തിക്കി തിക്കി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ടേക്ക് ഓഫ് എന്ന മലയാള ചലച്ചിത്രത്തിലെ സമീറ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ജീർണിച്ച ആശയങ്ങളുമായി ചടഞ്ഞുകൂടിയിരുന്ന യാഥാസ്ഥിതികരെ വിപ്ലവകരമായ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കഴിഞ്ഞ കഥാപാത്രം എന്ന നിലയ്ക്കാണ് ടേക്ക് ഓഫ് എന്ന ചിത്രത്തിലെ സമീറ ശ്രദ്ധ നേടുന്നത്. മഹേഷ് നാരായണന്റെ തോലികയിൽ പിറന്ന അതിശക്തമായ കഥാപാത്രം, താൻ ഉൾപ്പെടുന്ന സമുദായത്തിന്റെ പരിമിതമായ സങ്കല്പങ്ങൾക്കപ്പുറം സാഹസികമായി കടന്നുപോകാനും ഒരു കൂട്ടം ആളുകളുടെ രക്ഷകയാകാനും സമീറയ്ക്ക് കഴിയുന്നു. അങ്ങനെ അവൾക്ക് കഴിയുന്നത് സാമുദായിക പ്രശ്നങ്ങളെയും സ്വകാര്യ വേദനകളെയും മാറ്റിവച്ചതുകൊണ്ടാണ്. ഒപ്പം സ്വകാര്യമായ ദുഃഖങ്ങളും ദുരന്തങ്ങളുമെല്ലാം മനുഷ്യ യാഥാർത്ഥ്യമെന്തെന്നറിയുവാനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി മാറുന്നു. ജീവിതത്തിലെ അപരിചിത ഭാവങ്ങളും വിഷമസന്ധികളും രഹസ്യ യാഥാർത്ഥ്യങ്ങളും ദാർശനികമായ അവബോധത്തോടെയാണ് ടേക്ക് ഓഫ് എന്ന സിനിമ അവതരിപ്പിക്കുന്നത്. കിടപ്പാടം പണയപ്പെടുത്തി നഴ്സിംഗ് പഠിച്ച പെൺകുട്ടികൾ, മനുഷ്യർക്ക് താമസിക്കാൻ പറ്റിയ ഇടമല്ല ഇറാഖ് എന്നറിഞ്ഞുവെച്ചുകൊണ്ട് തന്നെയാണ് അവർ അവിടേക്ക് ജോലിക്ക് പോകുന്നത്. നാട്ടിലേക്കാൾ നാലിരട്ടി ശമ്പളം കിട്ടുമെന്ന ഒറ്റ കാര്യമാണ് അവരെ പ്രവാസികളാക്കാൻ പ്രേരിപ്പിക്കുന്നത്.

ഇറാഖിലേക്ക് പോകുന്നതിനു മുൻപ് സമീറ ഷഹീദ് എന്ന ചെറുപ്പക്കാരനെ വിവാഹം ചെയ്തു. അതിനു മുൻപ് അവൾ വിവാഹം ചെയ്ത ഭർത്താവിനെയും കുട്ടിയെയും അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടയ്ക്കാൻ അവൾക്ക് സ്വന്തം നാട്ടിൽ ജോലിക്ക് പോകണമായിരുന്നു. അതിന്റെ പേരിലാണ് ആ വിവാഹബന്ധം അവസാനിപ്പിക്കേണ്ടതായി വന്നത്. ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം അവൾ ഇറാഖിലേക്ക് പോകാൻ നിർബന്ധിക്കപ്പെടുന്നു. പക്ഷേ അവൾ ഗർഭിണിയാകുന്നു. കുഞ്ഞിനെ ഒഴിവാക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഷഹീദ് അതിന് സമ്മതിക്കുന്നില്ല. ഷഹീദിനൊപ്പം അവൾ ഇറാഖിലെത്തുമ്പോൾ സംഭവിക്കുന്നത് ആദ്യ ഭർത്താവ് കുട്ടിയെ അവളെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. മകന്റെ മുന്നിൽ താൻ ഗർഭിണിയാണെന്നും ഷഹീദ് തന്റെ ഇപ്പോഴത്തെ ഭർത്താവാണെന്നുമുള്ള കാര്യവും മറച്ചുവെക്കാൻ സമീറ ഏറെ ബുദ്ധിമുട്ടുന്നു. അവർ ഇറാഖിൽ ടിർക്കി എന്ന സ്ഥലത്ത് ഇറങ്ങിയത് മുതൽ സ്ഫോടനങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു. പരിക്കേറ്റവരെ പരിചരിക്കുന്ന കാര്യത്തിൽ സമീറയും ഷഹീദും ഏറെ ശ്രദ്ധ കാണിച്ചു. അവരുടെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ നടത്തിപ്പുകാരായ ഡോക്ടർ ദമ്പതികളെ ഏറെ ആകർഷിച്ചു.

0: അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റവരെ മൊസൂൾ എന്ന നഗരത്തിലെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരാമെന്ന് പറഞ്ഞുപോയ ഷഹീദും കൂട്ടരും IS ഭീകരരുടെ പിടിയിലാവുന്നു. മൊസൂൾ നഗരം ഭീകരർ പിടിച്ചെടുത്തു. വാർത്ത TVയിൽ കണ്ട സമീറ ഷഹീദിനെ രക്ഷിക്കാൻ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടുന്നു. അവിടെ ചെന്ന് ബഹളം വച്ച സമീറയോട് മലയാളിയായ ഉദ്യോഗസ്ഥൻ മനോജ് പറഞ്ഞു, നേരെ ചെന്ന് രക്ഷിക്കാൻ ഇത് ഇന്ത്യയല്ല, ഇവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ നിന്ന് പോകാൻ കൂട്ടാക്കാത്തത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ക്ലോസ് ചെയ്തിട്ട് പോകാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഓർഡറുണ്ട്. നാട്ടിൽ വേറെ ജോലി കിട്ടാഞ്ഞിട്ടല്ലോ, എന്തു കണ്ടിട്ടാണ് പോകാതെ നിൽക്കുന്നത്?
1: ഇവരെല്ലാം നിങ്ങളെപ്പോലെ ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് ഇവിടെത്തിയവരാണ്. ഇവരിൽ പലരെ ആളുകളൊന്നും ജീവിച്ചിരിപ്പില്ല. ബോഡി പോലും വിട്ടുകിട്ടാൻ വേണ്ടി ഞങ്ങൾ പാടുപെടുകയാണ്. ഇങ്ങനൊരു അവസ്ഥയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മാത്രമല്ല ഞങ്ങളുടെ പ്രയോറിറ്റി.
2: രക്ഷിക്കാൻ വേണ്ടി മരിക്കുന്നവരെ കാത്തിരിക്കാൻ വയ്യ സർ.
1: നേരെ ചെന്നാൽ രക്ഷിക്കാൻ ഇത് ഇന്ത്യ അല്ല. ഇവിടെ എന്താ നടക്കുന്നത് നമുക്കറിയാം. ബ്രൂട്ടൽ സിവിൽ വോർ. ഇതറിഞ്ഞിട്ടും പോകാൻ കൂട്ടാക്കാത്ത നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ ഈ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് പോകാൻ ഗവൺമെന്റ് ഓർഡർ വന്നു. എന്നിട്ട് ഇവിടെയുള്ള ഇന്ത്യക്കാർ ഓർത്തിട്ടാണ് ഇവരെല്ലാം അവിടെ നിൽക്കുന്നത്. നാട്ടിൽ വേറെ ജോലി ഇട്ടാണ്ടൊന്നുമല്ലോ, എന്ത് കണ്ടിട്ടാ പോകാൻ നിൽക്കുന്നത്?
2: നാട്ടിലൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എന്താണെന്നറിയോ സാറേ? ലോൺ എടുത്തും കടം വാങ്ങിയ വീട്ടുകാർ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. സാർ ഈ പറയുന്ന ജോലിയൊക്കെ കിട്ടും, കിട്ടുന്ന ശമ്പളത്തിന് പലിശ പോലും അടച്ചിട്ടില്ല സാർ. എന്റെ കാര്യം മാത്രല്ല, ഇവിടൊക്കെ വരുന്ന എല്ലാ നഴ്സുമാരുടെയും അവസ്ഥ ഇത് തന്നെയാ സാർ. ദൈവത്തിന്റെ മാലാകമാരെന്നൊക്കെ വിളിപ്പേരേ ഉള്ളൂ സാർ. വിളിക്കുന്നവരാരും മാലാകമാരുടെ വീട്ടിലവസ്ഥ ചോദിക്കാറില്ല. മരിക്കാൻ കിടക്കുന്ന ഓരോ പേഷ്യന്റും ജീവിച്ചിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എനിക്ക് ഉറപ്പുണ്ട് സാർ, ശൈത തിരിച്ചു വരും. പറ്റുമെങ്കിൽ സാറൊന്ന് അന്വേഷിക്കണം, എനിക്ക് ചോദിക്കാൻ വേറെ ആരുമില്ല. ഒന്ന്
0: നഴ്സുമാരെ രക്ഷിക്കാനും ഷഹീദിനെ കണ്ടുപിടിക്കാനുമുള്ള ശ്രമങ്ങൾ മനോജ് തുടങ്ങി. സമീറ തിരിച്ച് ആശുപത്രിയിലെത്തുമ്പോൾ ഭീകരർ അവിടം ആക്രമിച്ച് കീഴടക്കിയിരുന്നു. ഭീകരർ അവരെ മൊസൂളിലെ ക്യാമ്പിലേക്ക് മാറ്റി. അവിടേക്ക് പുറപ്പെടുന്നതിനു മുൻപ് സമീറ എല്ലാവരെയും നിസ്കരിക്കാൻ പഠിപ്പിച്ചിരുന്നു. അറബി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന സമീറയുടെ ബുദ്ധിപൂർവമായ ഇടപെടലാണ് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. സമീറ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ ദൗത്യം വിജയിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഷഹീദിലേക്ക് എത്താനുള്ള സമീറയുടെ തിടുക്കമായിരുന്നു ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ ആയുധം. മനുഷ്യർ എക്കാലവും അനുഭവിച്ച ആഴത്തിലുള്ള സങ്കടങ്ങളും പീഡനങ്ങളും ടേക്ക് ഓഫ് എന്ന ചലച്ചിത്രത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട്. ദൈവത്തിന്റെ മാലാഖമാരെന്ന് വിളിച്ച് ആദരിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ ഭാണ്ഡങ്ങളുമായി നീങ്ങുന്ന നഴ്സുമാരുടെ യഥാർത്ഥ ജീവിതത്തെ ആരും ശ്രദ്ധിക്കുന്നില്ല. യഥാർത്ഥ മാലാഖമാർ ജീവിതത്തിൽ നിന്ന് പുറത്താകുന്നു. യാഥാർത്ഥ്യങ്ങളെ അതായി സ്വീകരിക്കാൻ മടിക്കുന്ന സമൂഹം മാലാഖമാരുടെ മൗനത്തിൽ നിന്ന് സ്വർഗത്തിന്റെ ശിഖരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന പാതികരിഞ്ഞ സ്വപ്നങ്ങളെക്കുറിച്ച് തിരിച്ചറിയുന്നില്ല. സമീറമാരുടെ ജീവിതത്തിലൂടെ നഴ്സുമാർ അനുഭവിക്കുന്ന യാതനയുടെ തീവ്രതയും ആഴവും വിശദമാക്കുന്നു. സമീറയ്ക്ക് നിരന്തരം നൈറ്റ് ഡ്യൂട്ടി ഇടുന്ന സൂപ്പർവൈസറോട് മറയില്ലാതെ പ്രതികരിക്കാൻ സമീറയ്ക്ക് കഴിയുന്നുണ്ട്.
3: ദൈവസഹായിച്ച എല്ലാവർക്കും ഒരിടത്ത് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു. നീ ഉള്ളോട് മാത്രമാ ഷഹീദ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, നിനക്കതൊന്ന് സമ്മതിച്ചൂടെ?
4: എന്റെ ഈ പോക്ക് തന്നെ ഇവിടെ ഉള്ള ബാധകൾ തീർക്കാൻ വേണ്ടിട്ടാ. പുതിയൊന്ന് ഏറ്റെടുക്കാൻ വയ്യ.
3: എന്നാ പിന്നെ നീ ഇത് അവനോട് തന്നെ അങ്ങ് പറഞ്ഞു തുടക്കി, വെറുതെ ഇട്ട് പുറകെ നടത്തിക്കാതെ.
4: ഞാൻ പറഞ്ഞോടി അവനോട് പുറകെ വരാൻ? എനിക്ക് വേണ്ടി ആരും ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കി. ജനിച്ച് നീ ഇങ്ങനെ ബ്രോക്കർ വേഷം കിട്ടി വന്നാണ്ടല്ലോ.
5: കർത്താവേ, ചേച്ചിക്ക് ഈ ആഴ്ച നേട്ടാണല്ലോ.
4: ഈ നിലവിൽ ഞാൻ ശരിയാക്കും. ഇങ്ങനെ ഉണ്ടൊരു ഗതികേട്. ഇവിടെ നൈറ്റ് ഞാൻ മാത്രമേ ഉള്ളൂ.
6: ലേബർ വാർഡില് പേഷ്യൻസ് കൂടുതലാ. ഞാൻ എന്ത് ചെയ്യാന്? എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരെ കിട്ടുന്നുണ്ട്.
4: എന്നാലേ സാർ ഉദ്ദേശിക്കുന്ന എക്സ്പീരിയൻസ് എനിക്കില്ല, അതിനുവേണ്ടി വെറുതെ ഉറക്കം കളയണ്ട.
6: ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന അങ്ങനെ ഒരാളുടെ സൗകര്യത്തിന് ഷിഫ്റ്റ് ഒന്നും മാറ്റാൻ പറ്റില്ല.
4: സാറിന്റെ സൗകര്യം ഞാൻ ഈ ഡൈവേഴ്സ് ആയി നിൽക്കുന്നതാണല്ലോ അല്ലേ?
6: എന്തോന്ന്
4: എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. പിന്നെ എന്തിനാണോ കഴിഞ്ഞ 4 ആഴ്ച എടുത്താണ് എനിക്ക് മാത്രം നൈറ്റ് ഇട്ടത്? ആറുമാസം കൂടി അല്ലേ ഉള്ളൂ, അതുവരെ സഹിച്ചാൽ മതിയല്ലോ തന്നെയൊക്കെ.
0: സമീറയ്ക്ക് ആദ്യ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടതായി വന്നതും രണ്ടാമതൊരാളെ വിവാഹം ചെയ്യേണ്ടി വന്നതും കുടുംബത്തെ ഓർത്തതുകൊണ്ട് മാത്രമാണ്. എല്ലാ മാനസിക പീഡനങ്ങളും അവൾ സഹിക്കുന്നതും തന്റെ കുടുംബത്തിനു വേണ്ടിയാണ്. സമീറയ്ക്ക് ഒരു ലക്ഷ്യമേയുള്ളൂ, അതിനുവേണ്ടി ഏതു വെല്ലുവിളികളെയും നേരിടാനും അതോടൊപ്പം തന്റെ സുഖങ്ങളെ ഉപേക്ഷിക്കാനുമുള്ള ധീരമായ നിലപാട് സ്വീകരിക്കുന്നു. സമീറ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നില്ല, കണ്ണടച്ചിരുട്ടാക്കി വാദകോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നുമില്ല. വെല്ലുവിളികളുടെ കരുത്തു കാണാതെ സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെപ്പോലെ മുഖം മറച്ച് നടന്നില്ല. ഉറച്ചുപോയ ശീലങ്ങളിലും ചിന്താരീതികളിലും പെട്ടുപോയതുകൊണ്ട് ആദ്യ ഭർത്താവായ ഫൈസലിന് പോലും സമീറയെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
7: എന്റെ കാര്യം കുടുംബക്കാരോടൊക്കെ ആലോചിച്ചു, ബന്ധം പിരിഞ്ഞെങ്കിൽ എന്താ, ഒന്നുകൂടെ കെട്ടാനുള്ള വയസ്സേ നിനക്കായിട്ടുള്ളൂ എന്നാ എല്ലാരും പറയുന്നത്. അവര് പറയുന്നതിലും കാര്യമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ എവിടെയും ഒറ്റയ്ക്ക് പുറത്തുപോയി പണിയെടുക്കണ പെണ്ണുങ്ങളില്ല. അതുകൊണ്ട് തൽക്കാലം നീ ഈ പോക്കങ്ങ് മറന്നേക്ക. ഇനിയിപ്പോ ഇതെന്തിനാ ആ വസ്തു, അതവിടെ കിടന്നോട്ടെ.
4: ഞാനൊന്ന് കെട്ടിയാ നിങ്ങളൊക്കെ ഈ സങ്കടം തീരൂ. എനിക്കെന്തായാലും പോയേ പറ്റും, നീ എന്ത് ചെയ്തിട്ടാണ്? അവനെ ഞാൻ എന്റെ കൂടെ നാട്ടിൽ കൊണ്ടുപോകും.
7: അത് നീ മാത്രം തീരുമാനിച്ചാ മതി.
4: അവൻ എന്റെ കൂടെ അല്ലേ നിൽക്കേണ്ടത്?
7: അവൻ നിൽക്കേണ്ടത് ഇവിടെയാണ്, ഇവിടെ ഈ വീട്ടിൽ. ഒന്നില്ലേ ജോലി, അല്ലെങ്കിൽ നിനക്ക് തീരുമാനിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം. തിന്മയുടെ രക്ഷസായി IS ഭീകരർ ഇറാഖിൽ നടത്തിയ ഭീകരവാഴ്ച സമീറ ഉൾപ്പെടെയുള്ളവരുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമായി. ഒരു രാജ്യം പൊതുവായി അനുഭവിക്കുന്ന പീഡനങ്ങളിൽ ഇന്ത്യൻ നഴ്സുമാരും പെട്ടുപോയി. ഈ ഭൂമിയിൽ മനുഷ്യനെ സമാധാനമായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ഒരു കൂട്ടം ആളുകൾ തീരുമാനിക്കുന്നു. നാട്ടിൽ നിന്നു പോകുമ്പോൾ ജ്വലിച്ചു നിന്ന സുന്ദര സ്വപ്നങ്ങൾ തകർന്നുടഞ്ഞുണ്ടായ മരവിപ്പ് സമീറയെ മാത്രം ബാധിക്കുന്നില്ല. ആശുപത്രിയെ ഭീകരർ പിടിച്ചടക്കുമ്പോഴും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ കുറെ നഴ്സുമാർ തയ്യാറാവുന്നില്ല. കാരണം 4-5 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. പണമില്ലാതെ നാട്ടിൽ ചെന്നാലുള്ള അവസ്ഥ ഭീകരാക്രമണത്തെക്കാൾ ഭയാനകമാണ്. ജീവനോടെ തിരിച്ചു വന്നല്ലോ എന്ന് വീട്ടുകാർ ഒരു ദിവസം ആശ്വസിക്കും. പിന്നെ കാശില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കടിക്കും. എങ്ങനെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞ് അവർ സങ്കടപ്പെടുന്നു.
1: ഹലോ
2: സാറേ, സമീറയാണ്. റെഡ് ക്രോസിന്റെ റെസ്ക്യൂ വണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം?
1: ഞങ്ങൾക്ക് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നുമില്ല. സേഫ് ആണെങ്കിൽ ഇറങ്ങാം. അവരെങ്ങോട്ടാന്നാ പറയുന്നത്?
2: അതറിയില്ല സാർ. മറ്റു ബ്ലോക്കിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി തുടങ്ങി.
1: ഓക്കെ, ലെറ്റ് മീ ചെക്ക്.
2: സേഫ് ആണെങ്കിൽ മനോജ് സർ ഇറങ്ങിക്കോളാൻ പറയുന്നേ. നീ വേണമെങ്കിൽ ഇറങ്ങിക്കോ സമീറ, ഞങ്ങളില്ല. 4 മാസം ഐ ലീച്ച് ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വെറുതെ ഒക്കെ പോയാൽ എങ്ങനെയാ? പണിയെടുത്ത് കാശെങ്കിലും കിട്ടണ്ടേ?
3: ഇടി പുറത്ത് നടക്കുന്നൊന്നും നീ കാണാഞ്ഞിട്ടാ. ഈ നേരത്തെ ഉള്ള ജീവനും കൊണ്ട് പോവാനാ നോക്കണ്ടേ?
2: നിനക്കത് പറയാം സമീറ. ഷഹീദിനടുത്തെത്താൻ നിനക്ക് പോയേ പറ്റൂ. ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ശമ്പളം കിട്ടാണ്ട് ഞങ്ങൾ എങ്ങോട്ടുമില്ല.
3: നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാതെ? ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് തീരും, പിന്നെ എങ്ങനെ ഇവിടെ ജീവിക്കും? ഇവിടുത്തെ ഗവൺമെന്റ് നമ്മൾ തിരിഞ്ഞു നോക്കില്ല. ആർക്ക് വേണ്ടിയാ പിന്നെ ഈ വാശി?
2: ശമ്പളം ഇല്ലാതെ വീട്ടിലേക്ക് വരണ്ടെന്ന് പറയുന്ന അപ്പനോട് ഞാൻ പിന്നെ എന്തു പറയണം? തിരിച്ചെത്തിയ ജീവൻ കിട്ടിയല്ലോ മോളെ എന്ന് പറഞ്ഞ് ഒരു ദിവസം സ്നേഹിക്കും, പിന്നെ കാശില്ലാതെ വന്നതിനെ പറ്റി പറഞ്ഞ് വഴക്കാവും. അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞാൻ എങ്ങനെ തിരിച്ചു പോകും?
0: ഭർത്താവിനെ കണ്ടുപിടിക്കാനുള്ള ഉദ്യോഗത്തിൽ സമീറ എല്ലാ നഴ്സുമാരെയും കൂട്ടി മൊസൂളിലേക്ക് പോയി. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ മനോജ് അവരെ ആത്മാർത്ഥമായി സഹായിച്ചു. കാരണം സമീറയുടെ ഇടപെടൽ അത്രമാത്രം ഹൃദയസ്പർശിയായിരുന്നു. സമീറയുടെ ആത്മാർത്ഥതയും ഉത്സാഹവും ഉപയോഗിച്ചാണ് മനോജ് തന്റെ കരുക്കൾ നീക്കിയത്. സമീറയിലൂടെ അധികാരികൾ നഴ്സുമാരുടെ കരച്ചിൽ കേട്ടു. ജീവനുവേണ്ടി ഇവർ തങ്ങളുടെ കരുണയ്ക്ക് കേഴുകയാണെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങൾ പിടിവിട്ടാൽ ആ നഴ്സുമാർ മരണപ്പെടുമെന്ന് അവർക്കുറപ്പായി. ഭീകരരുടെ പിടിയിൽ നിന്ന് ഷഹീദ് രക്ഷപ്പെടുമെന്ന് ഉദ്യോഗസ്ഥരാരും കരുതിയിരുന്നതല്ല. പക്ഷേ സമീറയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ട് തന്നെ ഷഹീദിന് ജീവൻ തിരിച്ചു കിട്ടി. ഒപ്പം സമീറയ്ക്ക് ജീവിതവും.
1: സോറി സമീറ, അവരുടെ റൂട്ട് അത്ര സേഫ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല.
4: യുദ്ധമേഖലയിൽ കുടുങ്ങിയ 19 മലയാളി നഴ്സുമാർ ഭീതിയുടെ നിഴലിൽ. വിമതരുടെ തോക്കിനു മുന്നിൽ കഴിയുന്ന ഇവരെയോർത്ത് ഓരോ നിമിഷവും ആശങ്കയോട് തള്ളി നീക്കുകയാണ് നാട്ടിലുള്ള ബന്ധുക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എംബസിയും ഇടപെടുന്നുണ്ടെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു വഴിയും തുറന്നിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള വിവരം. ഇപ്പോൾ ഇറാഖിലെ മലയാളി കൂടിയായ ഇന്ത്യൻ അംബാസിഡർ മനോജ് അബ്രഹാം നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ
1: ചേരുന്നു. അതൊട്ടും സേഫ് ആയിട്ട് തോന്നിയില്ല. ഇപ്പോ ഈ നഴ്സുമാരിൽ ഇറാഖിലെ ഹോസ്പിറ്റൽ ആർമിയുടെ നോ ഫയർ സോണാണ്. ദാറ്റ് മീൻസ് എസ്സേ. അതുകൊണ്ട് ഫാമിലീസ് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് 100% സേഫ് ആയ റെസ്ക്യൂ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. താങ്ക് യു.
2: ഷഹീദ് അടുത്ത് ബ്ലോക്കിലാണ് ഉമ്മ. ഫോണിൽ കിട്ടില്ല. പേടിക്കാനൊന്നുമില്ല.
5: നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ?
2: ഇല്ല ഉമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
0: വീട്ടിലെ അവസ്ഥ അത്രയും ദയനീയമായതുകൊണ്ടാണ് സമീറയടക്കമുള്ള നഴ്സുമാർ ഇറാഖിലെത്തുന്നത്. പക്ഷേ അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അല്പായുസായിരുന്നുവെന്ന് അവർ അധികം വൈകാതെ തിരിച്ചറിഞ്ഞു. ജീവൻ തിരികെ കിട്ടിയല്ലോ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് വെറും കൈയോടെ അവർ തിരികെ നാട്ടിലെത്തുന്നു. പഠനത്തിനു വേണ്ടിയെടുത്ത വായ്പയുടെ പലിശയെങ്കിലും അടയ്ക്കാൻ ഉതകുന്ന ശമ്പളം നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവർ വിദേശത്ത് പോവില്ലായിരുന്നു. വർത്തമാന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ നഴ്സുമാരുടെ ജീവിതം പുനർവായനകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. സമീറയെപ്പോലെ മിടുക്കും കാര്യപ്രാപ്തിയുമുള്ള നഴ്സുമാരുടെ സേവനം അവർ ജനിച്ചു വളർന്ന നാട്ടിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. വിദ്യാഭ്യാസ വായ്പ പ്രാഥമിക നിഗമനങ്ങളിൽ വലിയ സഹായമാണ് ചെയ്യുന്നത്. എങ്കിലും അത് പലർക്കും ഒരു ഊരാക്കുടുക്കായി മാറുകയാണ് പിന്നീട്. പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലി ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമുക്കില്ലാതെ പോകുന്നു. മതിയായ തരത്തിൽ ശമ്പളം നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഉയർന്ന നിപുണതകൾ പലതും മറ്റു രാജ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തേണ്ടതായി വരുന്നു. ഇങ്ങനെ നിരവധി ചിന്തകൾ ടേക്ക് ഓഫ് എന്ന ചലച്ചിത്രം നമ്മോട് പങ്കുവയ്ക്കുകയാണ്.
6: സാർ എന്നോട് പറഞ്ഞത് എനിക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യാനാണ്. റെഡ് ക്രോസ് ഓപ്ഷൻ അത്ര സേഫ് ആയിട്ട് എനിക്ക് തോന്നിയില്ല.
7: സർ, ഹൗ വാസ് യുവർ ഫ്ലൈറ്റ്?
8: ഫ്ലൈറ്റ് കൊച്ചോടോ ശുക്ല. ദെൻ വൈ ഡിഡ് യു ടോക്ക് ടു ദി മീഡിയ? ചില കാര്യം

0: ஒரு கான்பிடென்ஷியல் ஆயிருக்கணும் என்று மனோஜ் என்ன இல்லை. எம்இக்கு ஒரு ஸ்போக்ஸ்மேன் உண்டு. He should be doing the talking.
1: Sorry sir. ഞാൻ സംസാരിച്ചത് നഴ്സുമാരുടെ വീട്ടിലെ അവസ്ഥയെ കുറിച്ച് ഓർത്തിട്ട് മാത്രമാണ്. തെറ്റായ ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ അവരത് പാനിക് ആവും. ഞാൻ പിന്നെ എന്ത് ചെയ്യണം?
0: So you're trying to say I will be giving wrong information to the press.
2: സമീറയുടെ ജീവിതം സൂക്ഷ്മമായി വായിക്കുമ്പോൾ സ്വന്തം സമുദായത്തിന്റെ പരിമിതികളെ മറികടക്കുന്ന ധീരമായ വാക്കും പ്രവൃത്തിയും കാണാൻ കഴിയും. പെട്ടെന്ന് തിരിച്ചറിയാനാകാത്ത ഒരു വിപ്ലവം അവളുടെ ജീവിതാഖ്യാനത്തിന്റെ പിന്നിലുണ്ട്. സമീറയുടെ ദുഃഖത്തിന്റെ പകുതി അവളുടെ സമുദായ സംഘടന നൽകിയതാണ്. അവളുടെ സമുദായ ഘടന നൽകിയതാണ്. ഗതികേടുകൊണ്ടാണ് സമീറ വിവാഹശേഷം ജോലിക്ക് പോയത്. ആദ്യ ഭർത്താവായ ഫൈസലിന്റെ കുടുംബം ആദർശത്തിനും വിശ്വാസത്തിനും വേണ്ടി നിലകൊണ്ടപ്പോൾ കുടുംബ ബന്ധങ്ങളെ ഉപേക്ഷിച്ച് സമീറ ജോലിക്ക് പോയി. സമീറയെ തിരസ്കരിച്ചവർ പിന്നീട് ചരിത്രത്തിലെ കോമാളികളായി മാറി.
3: ഈ വഴിയിലൂടെ അവരെ കൊണ്ട് തന്നെ നമ്മുടെ നഴ്സുമാരെ ട്രാൻസ്പോർട്ട് ചെയ്യണം.
0: മേക്ക് യുവർ പോയിന്റ് ക്ലിയർ മനോജ്, ഐ എം നോട്ട് ഗെറ്റിംഗ് യു.
3: സർ, ഹോസ്പിറ്റൽ ഇപ്പോൾ ട്രീറ്റ് ചെയ്തിരിക്കുന്ന നോ ഫ്ലൈ സോണിൽ നിന്ന് ഇറാഖി മിലിറ്ററിയോട് മാറ്റാൻ പറ. ആൻഡ് ദി റിബൽസ് വിൽ നോ ദാറ്റ് വെരി സൂൺ.
0: അങ്ങനെ ചെയ്താൽ കൂടുതൽ ഡേഞ്ചറസ് ആകില്ലേ?
3: ഇല്ല സർ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നഴ്സുമാരെ ഒരു ഷീൽഡ് ആയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ സേഫ്റ്റിക്ക് നഴ്സുമാർ ആവശ്യമാണ്. ഇഫ് എവറിഥിങ് ഫോൾസ് ഇൻ പ്ലേസ്, റിബൽസ് അവരുടെ മൊസൂലിലെ ബേസ് ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. റിബൽസിന്റെ കമാൻഡിംഗ് ലീഡേഴ്സ് എല്ലാം മൊസൂലിലെ ബേസ് ക്യാമ്പിലാണ്. അങ്ങോട്ടേക്ക് അവരെത്തിക്കാതെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല.
0: ബട്ട് വി ഓൾ നോ ദേ വോണ്ട് നെഗോഷിയേറ്റ്.
3: സർ, അവർ ഇന്ത്യ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യില്ല. ബട്ട് ദേ ലിസൺ ടു ദ സപ്ലൈസ്, ദ സൗദി ഗ്രൂപ്പ്. റിബൽസിന്റെ മെയിൻ ഫണ്ടിംഗ് അവിടെ നിന്നാണ്. ദേ കൻ ഹെൽപ്പ് അസ്.
0: ബട്ട് ഹൗ ഈസ് ദാറ്റ് പോസിബിൾ? ഇന്ത്യ എന്താ അവരുടെ കാല് പിടിക്കണോ?
3: സർ, ഇത് നമുക്ക് കുറച്ച് അൺഒഫീഷ്യൽ ആയി ഡീൽ ചെയ്യണം. അവിടെ തന്നെ നമുക്ക് ആൾക്കാരുണ്ട്. ക്രസം ഗ്രൂപ്പ് ചെയർമാൻ ജയമോഹൻ സർ, ഹീസ് ദ റൈറ്റ് പേഴ്സൺ. ആൻഡ് ലെറ്റ് ഹിം ഡു ദ ടോക്കിംഗ്.
2: മാറ്റത്തെ ആർക്കും മാറ്റി നിർത്താനാവില്ല. ഓരോ തവണ ബാങ്കിൽ നിന്ന് വരുന്ന നോട്ടീസും അതിന്റെ പിന്നിൽ അടയ്ക്കാനുള്ള തുകയുടെ വർദ്ധനവും സമീറ യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിഞ്ഞു. വിശ്വാസവും ആദർശവും കൊണ്ട് ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒതുങ്ങിക്കൂടിയാൽ തന്റെ കുടുംബത്തോടൊപ്പം നശിക്കുന്നത് താനും കൂടിയാണെന്ന ബോധം സമീറയെ പ്രതിസന്ധികൾ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചു. സമീറയുടെ തന്റെയിടം അവൾക്കും കുടുംബത്തിനും മാത്രമല്ല ഒരു കൂട്ടം ആളുകൾക്കും തണലായി അത് മാറുന്നു. ഭീകരതയുടെ മുന്നിൽ ബലിയാടാകാതെ, അധികാര ബലാത്കാരത്തിന് ഇരയാകാതെ സമകാലിക ലോകത്തിന്റെ സ്പന്ദനമായി സമീറ മാറുന്നു. അങ്ങനെ മാറാൻ അവൾ ഓരോ പെൺകുട്ടിയെയും പ്രേരിപ്പിക്കുന്നു.
4: 19 നേഴ്സുമാരെ റിബൽസിന്റെ സഹായത്തോടെ പുറത്തെടുക്കാൻ ആലോചിക്കുന്നത് തന്നെ സ്റ്റുപ്പിഡിറ്റിയാണ്. അത് ഇറാഖ് പോലെ സ്ഥലത്തു നിന്നു. ഇറ്റ്സ് ക്ലോസ് ടു സൂയിസൈഡ്. ഇനി സൗദിയിൽ നിങ്ങൾ പറയുന്നത് പോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പരസ്യമായി അംഗീകരിക്കാൻ ആര് തയ്യാറാവും?
3: സർ, കഴിഞ്ഞ 20 ദിവസമായി ഓരോ നിമിഷവും മരണം പിടിച്ചു കഴിയുന്ന സ്ത്രീകളാണ്. ജീവിക്കാൻ വേണ്ടി അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നവർ കൈവിടുന്നു. സർ,
4: നിങ്ങൾ അവരെ കുവൈറ്റിലേക്ക് എത്തിക്കാൻ നോക്ക്. ഐ കൻ അറേഞ്ച് എ പ്രൈവറ്റ് ഫ്ലൈറ്റ്. അല്ലാതെ എന്റെ മുന്നിൽ മറ്റു ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ ആരോട് സംസാരിക്കേണ്ടത്?
3: സർ, മോഹൻ സർ അഗ്രി ചെയ്തു.
5: സോ വാട്സ് നെക്സ്റ്റ്? അവിടെ നമുക്ക് വേണ്ടി ആർ റെഡി ചെയ്യും?
3: സമീറ ഷഹീദ്. ആ ഗ്രൂപ്പിലുള്ള ഏക മുസ്ലിം അവരാണ്. ആൻഡ് ഐ തിങ്ക് ഷീ ഈസ് കേപ്പബിൾ.
5: ആർ യു ഷുവർ?
3: യെസ് സർ. മിഡിൽ ഈസ്റ്റിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അറബിക്കും ഫ്ലുവന്റ് ആണ്. മാത്രമല്ല, മുസൂലിനെ മിസ്സിംഗ് ആയിരിക്കുന്ന അവരുടെ ഹസ്ബൻഡിലേക്ക് എത്താൻ അവർ ഏത് വഴിയും സ്വീകരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോ മോർ.
5: അങ്ങനെയാണെങ്കിൽ ഇവാക്വേഷൻ കഴിയുന്നതുവരെ സമീറ വന്നു മരിയരുത്. സമീരയ്ക്ക് ഹോപ്പിലുണ്ടായാൽ അവർ ആരും രക്ഷപ്പെടില്ല. ഇറ്റ്സ് കൊളാറ്ററൽ ഡാമേജ്.
3: ഓക്കെ സർ.
6: ഹലോ സർ, അവർ ഇറങ്ങാൻ റെഡി ആയി കഴിഞ്ഞു. ദേ കോൺഫിഡന്റ്.
0: പക്ഷേ നമ്മൾ കോൺഫിഡന്റ് അല്ല മനോജ്. ലെറ്റ്സ് ഡ്രോപ്പ് ദിസ്.
7: ജയമോനെ മിനിസ്റ്റർ നേരിട്ട് വിളിച്ച് സ്റ്റോപ്പ് ചെയ്തു. നഴ്സസ് വിൽ ബി റെസ്ക്യൂഡ് ബൈ ഇറാഖി ആർമി.
6: ബസ് സർ, ഞാൻ പറഞ്ഞു വിശ്വസിച്ച് അവർ ഇറങ്ങാൻ തുടങ്ങിയാണ്. ഈ സിറ്റുവേഷനിൽ മിലിറ്ററി ഇടപെട്ടാൽ ഷോ.
0: ലിസൺ ടു മീ മനോജ്.
7: 19
0: ഇന്ത്യക്കാർ മിലിറ്ററി ഓപ്പറേഷനിൽ മരിച്ചാൽ അത് രാജ്യത്തിന്റെ ധീരതയാണ്.
7: മരിച്ച 19 ഇന്ത്യക്കാർ
0: റെബൽസിന്റെ വണ്ടിയിൽ കൊല്ലപ്പെട്ടാൽ അത്
7: ഇന്ത്യക്ക് നാണക്കേടാണ്.
0: ടെൽ ദം ടു സ്റ്റേ ബാക്ക്.
6: അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവർ മരിക്കാൻ ഞാൻ വിടുന്നില്ല സർ. ഐ എം ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി.
0: നോ നോ നോ മനോജ്,
6: മിനിസ്റ്റർ ചോദിച്ചാൽ അവർ ഇറങ്ങി എന്ന് പറഞ്ഞാൽ
8: തിരക്കിലാണ് സർ. ഒരു ഫംഗ്ഷന് വേണ്ടി ബഹ്റിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക.
9: ആരാ സലീമേ?
8: ഇറാഖ് അംബാസിഡർ മനോജ് അബ്രഹാം.
9: മിനിസ്റ്റർ പറഞ്ഞല്ലോ വേണ്ടത്. പിന്നെ ഇപ്പൊ
3: സോറി സർ, യാത്രക്കിടയിൽ ബുദ്ധിമുട്ടിക്കല്ലേ. ഇറാഖിൽ കുടുങ്ങി കിടക്കുന്ന നമ്മുടെ നഴ്സുമാർക്ക് സാറിനോടൊന്ന് സംസാരിക്കണോ?
10: സാർ യാത്ര കഴിഞ്ഞെത്തുമ്പോൾ അവരുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ അവരെടുക്കില്ല.
11: പ്ലീസ് കണക്ട് ചെയ്യൂ.
10: സമീറ, ഞാൻ ഒരാൾക്ക് ഈ ഫോൺ കണക്ട് ചെയ്യാൻ പോവാം. നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ കരച്ചിൽ അയാൾ കേൾക്കണം. അയാൾക്ക് തോന്നണം ജീവന് വേണ്ടി നിങ്ങൾ ആ മനുഷ്യന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ആ പിടിവിട്ടാൽ നിങ്ങൾ മരിക്കുമെന്ന്.

സായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീയോട് പലപ്പോഴും ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്, ഒറ്റയ്ക്ക് പോകുമ്പോ ബോറടിക്കില്ലേ? അതിനൊപ്പം മറ്റൊന്ന്, ഏകാന്തത തോന്നില്ലേ? ചിലപ്പോൾ അതിലും കൗതുകകരമായ ചോദ്യം വരും, കൂടെ ആരുമില്ലാതെ യാത്ര ചെയ്യുന്നതിൽ എന്താണ് ഇത്ര സന്തോഷം? ഈ ചോദ്യങ്ങളുടെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു പൊതുബോധമാണ്. ഒരു സ്ത്രീ സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അവളുടെ ചുറ്റും ആളുകൾ വേണം. അവൾക്ക് കൂട്ടുകാരോ കുടുംബമോ പങ്കാളിയോ കുട്ടികളോ ഉണ്ടായിരിക്കണം. അവൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്തോ കുറവുണ്ട്. അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ അതിലും വലിയ എന്തോ പ്രശ്നമുണ്ട്. എന്നാൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം, ഒറ്റയ്ക്കായിരിക്കുക എന്നത് എന്തുകൊണ്ടാണ് എപ്പോഴും ഏകാന്തതയായി മാത്രം വായിക്കപ്പെടുന്നത്? ഒരു സ്ത്രീ കുറച്ചു ദിവസത്തേക്ക് ആരുടെയും ഭാര്യയല്ലാതെ, ആരുടെയും അമ്മയല്ലാതെ, ആരുടെയും മകളല്ലാതെ, ആരുടെയും സഹപ്രവർത്തകയല്ലാതെ, ആരുടെയും പരിചാരകയല്ലാതെ വെറും അവൾ മാത്രമായി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എന്തുകൊണ്ടാണ് ഏകാന്തത എന്ന് വിളിക്കുന്നത്? ഒറ്റയ്ക്കുള്ള യാത്ര പല സ്ത്രീകൾക്കും ആളുകളിൽ നിന്നുള്ള അകലം മാത്രമല്ല, അത് പലപ്പോഴും റോളുകളിൽ നിന്നുള്ള അകലമാണ്. അവൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു വീട് മാത്രം പിന്നിലാക്കുന്നില്ല, പലപ്പോഴും അവൾ കുറച്ച് ദിവസത്തേക്ക് ഒരു വലിയ അദൃശ്യ ഭാരവും പിന്നിലാക്കുന്നു. ആർക്കാണ് ഭക്ഷണം? കുട്ടിയുടെ പുസ്തകം എവിടെയാണ്? വീട്ടിൽ എന്ത് വാങ്ങണം? അമ്മയുടെ മരുന്ന് തീർന്നോ? നാളെ ആരെ വിളിക്കണം? ഓഫീസിലെ ജോലി തീർന്നോ? വീട്ടിലെത്താൻ എത്ര മണിയാകും? ആരാണ് എന്താണ് പറയുക? ഇതെല്ലാം ചുമന്നുകൊണ്ടിരിക്കുന്ന മനസ്സിന് ചിലപ്പോൾ ഒരു യാത്ര എന്നത് ഒരു അവധിയല്ല, ഒരു ഇടവേളയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയോട് ബോറടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പിന്നിൽ മറ്റൊരു മുൻവിധിയുണ്ട്. സ്ത്രീയുടെ സന്തോഷം മറ്റൊരാളുടെ സാന്നിധ്യത്തെ ആശ്രയിച്ചിരിക്കണം എന്ന ധാരണ. പക്ഷെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് യാത്ര തന്നെയാണ് കൂട്ടുകാരൻ. ഒരു പുതിയ നഗരത്തിലെ വഴിയിലൂടെ നടക്കുക, അപരിചിതമായൊരു കഫേയിൽ ഇരുന്ന് ചായ കുടിക്കുക, ട്രെയിൻ ജനലിലൂടെ മാറിപ്പോകുന്ന കാഴ്ചകൾ നോക്കുക, ഒരു മ്യൂസിയത്തിൽ മണിക്കൂറുകൾ ചെലവഴിക്കുക, പുസ്തകം വായിക്കുക, കടൽ തീരത്ത് ചെരുപ്പഴിച്ചു നടക്കുക, ഒരു മലമുകളിൽ ഇരുന്ന് മേഘങ്ങൾ മാറുന്നത് നോക്കുക, അപരിചിതമായ ഒരാളുമായി ചെറിയൊരു സംഭാഷണം നടത്തുക, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ കുറച്ചു നേരം വെറുതെ ഇരിക്കുക. ഇവയിൽ ഏതാണ് ബോറടി? യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ചുറ്റുമുള്ള ലോകം തന്നെ ഒരു സംഭാഷണമാണ്. ഇന്ന് സാങ്കേതിക വിദ്യ ഈ സാധ്യതകൾ കൂടുതൽ വിപുലമാക്കിയിരിക്കുന്നു. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ്, മാപ്പുകൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, വീഡിയോ കോളുകൾ, ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ, യാത്രാ ഫോറങ്ങൾ, ഇവയെല്ലാം ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കാനുള്ള നിരവധി വഴികൾ തുറന്നിട്ടിട്ടുണ്ട്. സോളോ ഫീമെയിൽ ട്രാവലേഴ്സിന്റെ ഓൺലൈൻ ഇടപെടലുകൾ ഓട്ടോണമി, കോമ്പറ്റൻസ്, കോൺഫിഡൻസ്, കണക്റ്റഡ്നെസ് എന്നിവ ശക്തിപ്പെടുത്തുന്നതായി അടുത്ത കാലത്തെ ഗവേഷണവും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു എന്നത് ലോകത്തോട് ബന്ധമില്ലാതെ പോകുന്നു എന്നല്ല. ചിലപ്പോൾ അതിന്റെ അർത്ഥം ആരോടൊപ്പം ബന്ധപ്പെടണമെന്ന് സ്വയം തീരുമാനിക്കുന്നു എന്നതാണ്. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ലോൺലിനെസ് എന്നും സോളിറ്റ്യൂഡ് എന്നും ഒരേ കാര്യമല്ല. ഏകാന്തത പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത ഒറ്റപ്പെടലാണ്. ആരെങ്കിലും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടും ആരുമില്ലാത്ത അവസ്ഥ. പക്ഷേ സോളിറ്റ്യൂഡ് എന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏകാന്തവസ്ഥയാണ്. അവിടെ ഒറ്റയ്ക്കിരിക്കുന്നത് ഒരു ശിക്ഷയല്ല, ഒരു തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ഏകാന്തത അനുഭവിക്കുന്നു എന്ന ധാരണ ശരിയല്ല. ദക്ഷിണേഷ്യൻ സാഹചര്യത്തിൽ സ്ത്രീകളുടെ സോളോ ട്രാവലിനെ കുറിച്ച് നടത്തിയ പഠനത്തിൽ ഫ്രീഡം പെർസ്യൂട്ട്, ബീയിങ് വിത്ത് ദ സെൽഫ്, സെൽഫ് എൻഹാൻസ്മെന്റ്, കണക്ടഡ്നെസ് വിത്ത് പീപ്പിൾ തുടങ്ങിയ വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉയർന്നു വന്നത്. അതിലും പ്രധാനമായി എല്ലാ സ്ത്രീകളും ലോൺലിനെസിനെ നെഗറ്റീവ് അനുഭവമായി കാണുന്നില്ലെന്നും പഠനം കണ്ടെത്തി. ഇത് വളരെ പ്രധാനപ്പെട്ട തിരിച്ചറിവാണ്. ഒറ്റയ്ക്കിരിക്കുന്ന ഒരാൾ ഏകാന്തയായിരിക്കണമെന്നില്ല, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഏകാന്തത അനുഭവിക്കാതിരിക്കണമെന്നുമില്ല. ഒരു വലിയ കുടുംബത്തിന്റെ നടുവിലിരുന്നു കൊണ്ടുപോലും ഒരാൾക്ക് അത്യന്തം ഒറ്റപ്പെട്ടതായി തോന്നാം. ഒരു ട്രെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് അത്യന്തം സമാധാനം അനുഭവിക്കാനും കഴിയും. അതിനാൽ ഏകാന്തതയുടെ അളവ് ആളുകളുടെ എണ്ണത്തിൽ അളക്കാനാവില്ല, മനസ്സിന്റെ ബന്ധത്തിലാണ് അതിന്റെ അളവ്. ഒരു പുരുഷൻ ഒറ്റയ്ക്ക്

യാത്ര ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്നത് അവന് സ്വാതന്ത്ര്യം ഇഷ്ടമാണ്, അവൻ അഡ്വഞ്ചർ തേടുകയാണ്, അവൻ തന്റെ ജീവിതം ആസ്വദിക്കുകയാണ്. എന്നാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ചോദ്യങ്ങളുടെ സ്വഭാവം മാറുന്നു. ആരോടൊപ്പമാണ്, എന്തിനാണ് ഒറ്റയ്ക്ക് പോകുന്നത്, ഭർത്താവ് വന്നില്ലേ, കുട്ടികളെ ആരുടെ അടുത്താണ് വിട്ടത്, അവൾക്ക് പേടിയില്ലേ, അവിടെ സുരക്ഷിതമാണോ, ആളുകൾ എന്ത് വിചാരിക്കും. ഈ ചോദ്യങ്ങൾ സ്ത്രീയുടെ യാത്രയെ വെറും വ്യക്തിപരമായ തീരുമാനം എന്നതിൽ നിന്ന് സാമൂഹിക പരിശോധനയുടെ വിഷയമാക്കി മാറ്റുന്നു. ഇതാണ് സ്ത്രീയുടെ മൊബിലിറ്റിയെ പുരുഷന്റേതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന്. സ്ത്രീ എവിടെ പോകുന്നു, എപ്പോൾ പോകുന്നു, ആരോടൊപ്പം പോകുന്നു, എത്ര സമയം പുറത്തിരിക്കുന്നു, ഇതെല്ലാം പല സമൂഹങ്ങളിലും സാമൂഹിക നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. പുതിയ ഗവേഷണങ്ങളും ഇതേ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സുരക്ഷയെക്കുറിച്ചുള്ള ഭയം മാത്രമല്ല, സാമൂഹിക അംഗീകാരം, റെപ്യൂട്ടേഷൻ, മോറൽ സ്ക്രൂട്ടിനി തുടങ്ങിയ ഘടകങ്ങളും അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാം. അതുകൊണ്ടാണ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ചെറിയ വ്യക്തിപരമായ യാത്രയേക്കാൾ വലിയ അർത്ഥം നേടുന്നത്. അവൾ ഒരു സ്ഥലം മാത്രം കടന്നു പോകുന്നില്ല, അവളൊരു സാമൂഹിക അതിരം കടക്കുകയാണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ അവളുടെ ജോലിയുടെ പട്ടിക മാത്രം നോക്കിയാൽ മതിയാകില്ല. അവൾ ചെയ്യുന്ന ജോലികളോടൊപ്പം അവൾ ചിന്തിക്കുന്ന ജോലികളുമുണ്ട്. വീട്ടിലെ സാധനങ്ങൾ തീരുന്നതിന് മുൻപ് ഓർക്കുക, കുട്ടിയുടെ സ്കൂൾ പരിപാടി ഓർക്കുക, മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ ഓർക്കുക, ഭർത്താവിന്റെ സമയക്രമം ഓർക്കുക, ബന്ധുക്കളുടെ കാര്യങ്ങൾ ഓർക്കുക, വീട്ടുജോലിക്കാരിയുടെ അവധി ഓർക്കുക, ബില്ലുകൾ ഓർക്കുക, ജന്മദിനങ്ങൾ ഓർക്കുക, വീട്ടിൽ ആരെങ്കിലും അസുഖപ്പെടുമ്പോൾ ആദ്യം ഓർക്കപ്പെടുന്ന വ്യക്തിയായിരിക്കുക. ഇതെല്ലാം ശമ്പളം കിട്ടാത്തൊരു ജോലിയാണ്. ഇതിൽ പലതും കാണാൻ പോലും കഴിയാത്ത ജോലികളാണ്. ഇന്ത്യയിൽ അൺപെയ്ഡ് ഡൊമസ്റ്റിക് വർക്കിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ സ്ത്രീകൾക്ക് വീട്ടുജോലിയുടെ ഭാരം പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലാണെന്ന് കാണിച്ചിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഉദ്ധരിക്കുന്ന സമയ വിവരങ്ങൾ പ്രകാരം ഇന്ത്യയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ പല മടങ്ങ് സമയം അൺപെയ്ഡ് ഡൊമസ്റ്റിക് വർക്കിൽ ചെലവഴിക്കുന്നു. സാമൂഹിക മാനദണ്ഡങ്ങളും കുടുംബത്തിലെ ഉത്തരവാദിത്വ വിതരണവും ഈ അസമത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ഏതാനും ദിവസത്തേക്ക് യാത്ര പോകുമ്പോൾ അവൾ വീട്ടിൽ നിന്ന് മാത്രം അകന്നു പോകുന്നില്ല. അവൾ എല്ലാം നോക്കിക്കൊള്ളേണ്ട ആളാണ് ഞാൻ എന്ന സ്ഥിരമായ മാനസിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കുകയാണ്. ഇത് സ്വാർത്ഥതയല്ല, ഇത് പലപ്പോഴും ആവശ്യമാണ്. കുടുംബജീവിതം സ്ത്രീക്ക് സ്നേഹം നൽകുന്നു, ബന്ധങ്ങൾ അവളുടെ ജീവിതത്തെ അർത്ഥവത്താകുന്നു. മാതൃത്വവും പങ്കാളിത്തവും കുടുംബ ബന്ധങ്ങളും മനുഷ്യ ജീവിതത്തിലെ വിലപ്പെട്ട അനുഭവങ്ങളാണ്. പക്ഷെ പ്രശ്നം ബന്ധങ്ങളല്ല, പ്രശ്നം ബന്ധങ്ങൾക്കുള്ളിൽ വ്യക്തിത്വം മുഴുവനായി അലിഞ്ഞു പോകുന്നതാണ്. ആരാണവൾ എന്ന ചോദ്യത്തിന് പല സ്ത്രീകൾക്കും ഉത്തരം വരുന്നത് അവൾ അയാളുടെ ഭാര്യയാണ്, അവൾ ആ കുട്ടിയുടെ അമ്മയാണ്, അവൾ ആ കുടുംബത്തിലെ മകളാണ്, അവൾ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. പക്ഷേ അവൾ തന്നെയാണ് എന്ന ഉത്തരം എവിടെയാണ്? ഒറ്റയ്ക്കുള്ള യാത്ര ചിലപ്പോൾ ആ ചോദ്യത്തിലേക്കുള്ള മടക്കയാത്രയാണ്. യാത്രയിൽ അവൾക്ക് സ്വന്തം സമയത്തിന്റെ ഉടമയാകാം. രാവിലെ എപ്പോൾ എഴുന്നേൽക്കണമെന്ന് അവൾക്ക് തീരുമാനിക്കാം, എവിടെ പോകണമെന്ന് അവൾക്ക് തീരുമാനിക്കാം, എത്ര നേരം ഒരു സ്ഥലത്തിരിക്കണമെന്ന് അവൾക്ക് തീരുമാനിക്കാം, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കാം, ക്ഷീണിച്ചാൽ മടങ്ങാം, ഇഷ്ടപ്പെട്ട ഒരു പുസ്തകക്കടയിൽ ഒരു മണിക്കൂർ ചെലവഴിക്കാം. ആർക്കും വിശദീകരണം നൽകേണ്ടതില്ല. ഈ ചെറിയ തീരുമാനങ്ങളാണ് പലപ്പോഴും വലിയ ആത്മബോധത്തിലേക്ക് നയിക്കുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്കും തീരുമാനമെടുക്കാൻ കഴിയും, ഈ ബോധം വളരെ ശക്തമാണ്. സ്വാതന്ത്ര്യം വലിയ പ്രഖ്യാപനങ്ങളിൽ മാത്രമുണ്ടാകുന്ന ഒന്നല്ല, ചിലപ്പോൾ അത് വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. സ്വന്തം ടിക്കറ്റ് സ്വയം ബുക്ക് ചെയ്യുക, അപരിചിതമായ നഗരത്തിൽ വഴി കണ്ടെത്തുക, പുതിയ ആളുകളോട് സംസാരിക്കുക, പ്രശ്നം വന്നാൽ പരിഹാരം കണ്ടെത്തുക, ഭാഷ അറിയാത്ത സ്ഥലത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക, സമയം നിയന്ത്രിക്കുക, പണം നിയന്ത്രിക്കുക, തെറ്റായ തീരുമാനമെടുത്താൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, ഇവയെല്ലാം സെൽഫ് എഫിഷ്യൻസി വളർത്തുന്ന അനുഭവങ്ങളാണ്. സോളോ ട്രാവലിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളിൽ വിമൻ എംപവർമെന്റിനൊപ്പം സെൽഫ് റിലയൻസ്, കോൺഫിഡൻസ്, ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ ഘടകങ്ങളും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 2025 ഒരു പഠനം സോളോ ബാക്ക് പാക്കിംഗ് സ്ത്രീകളിൽ ഐഡന്റിറ്റി എംപവർമെന്റ് എങ്ങനെ രൂപപ്പെടുന്നു എന്നത് പരിശോധിക്കുകയും ഡിസ്കവറിംഗ്, ഷെയറിംഗ്, ഫേസിംഗ് ഫിയേഴ്സ് ആൻഡ് റിസ്ക് എന്നീ പ്രക്രിയകളിലൂടെ ഗ്രോയിങ്, റീബിൽഡിംഗ്, സീയിങ് ദ വേൾഡ് ഡിഫറൻ്റ്ലി തുടങ്ങിയ മാറ്റങ്ങൾ ഉണ്ടാകാമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് യാത്രയുടെ അവസാനം അവൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൾ പോയപ്പോൾ ഉണ്ടായിരുന്ന അതേ വ്യക്തിയായിരിക്കണമെന്നില്ല, സ്ഥലം മാറിയതല്ല, അവളുടെ സ്വന്തം കണ്ണിലെ അവളുടെ രൂപമാണ് മാറിയത്. സ്ത്രീയുടെ സോളോ ട്രാവലിനെ കുറിച്ച് എഴുതുമ്പോൾ ഒരു കാര്യം മറക്കരുത്,
എല്ലാ യാത്രകളും സുരക്ഷിതമല്ല. സ്ത്രീകൾ നേരിടുന്ന യാഥാർത്ഥ്യമായ അപകടങ്ങളുണ്ട്. ലൈംഗികാതിക്രമം, ഹരാസ്മെന്റ്, സ്റ്റോൾക്കിംഗ്, ഡിസ്ക്രിമിനേഷൻ, അൺസേഫ് പബ്ലിക് സ്പേസസ്, ഇവയെ റൊമാൻറ്റിസൈസ് ചെയ്യാനാവില്ല. അതുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ, പേടിക്കണ്ട എന്ന സമീപനം ശരിയല്ല. ഭയമില്ലാത്തതല്ല ധൈര്യം, ഭയം മനസ്സിലാക്കി അതിനനുസരിച്ച് തയ്യാറെടുക്കുകയാണ് യഥാർത്ഥ ധൈര്യം. 2026 ഒരു പഠനം 818 സ്ത്രീകളുടെ സർവേയും അഭിമുഖങ്ങളും അടിസ്ഥാനമാക്കി സോളോ ഫീമെയിൽ ട്രാവലിൽ സേഫ്റ്റി പെർസെപ്ഷൻ, ഡെസ്റ്റിനേഷൻ ചോയ്സിനെയും സ്പേഷ്യൽ ബിഹേവിയറിനെയും ശക്തമായി സ്വാധീനിക്കുന്നതെ കണ്ടെത്തി. സ്ത്രീകൾ പ്ലാനിംഗ്, ബിഹേവിയറൽ അഡാപ്ഷൻ, മെന്റൽ മാപ്പിംഗ് തുടങ്ങിയ തീരുമാനങ്ങളിലൂടെ അപകട സാധ്യതകൾ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സുരക്ഷയെക്കുറിച്ചുള്ള അവളുടെ ബോധവും അത്ര തന്നെ പ്രധാനമാണ്. സ്വാതന്ത്ര്യം എന്നത് അപകടങ്ങളെ അവഗണിക്കലല്ല, അപകട സാധ്യതകളെ മനസ്സിലാക്കി സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശമാണ്. ഒരു സ്ത്രീ രാത്രി ഏതു വഴിയിലൂടെ പോകണമെന്ന് ചിന്തിക്കുന്നു, ആരോട് സഹായം ചോദിക്കണമെന്ന് തീരുമാനിക്കുന്നു, എവിടെ താമസിക്കണമെന്ന് അന്വേഷിക്കുന്നു, യാത്രയുടെ വിവരങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുമായി പങ്കിടുന്നു, ഫോണിൽ എമർജൻസി കോൺടാക്ട്സ് സൂക്ഷിക്കുന്നു, പ്രാദേശിക സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഇവയെല്ലാം ഭയത്തിന്റെ അടയാളങ്ങളല്ല, ഇവ ഏജൻസിയുടെ അടയാളങ്ങളാണ്. സ്വന്തം സുരക്ഷയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പഠിക്കുന്നതും ആത്മവിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇതോടൊപ്പം സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്. സ്ത്രീകളോട് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി എന്ന് മാത്രം പറയുന്ന സമൂഹം മതിയാകില്ല. പൊതുവിടങ്ങൾ സുരക്ഷിതമാകണം, ഗതാഗത സംവിധാനങ്ങൾ സുരക്ഷിതമാകണം, താമസ സ്ഥലങ്ങൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കണം. ടൂറിസം ഇൻഡസ്ട്രിക്ക് ജെൻഡർ സെൻസിറ്റിവിറ്റി വേണം. സ്ത്രീയെ സംശയത്തോടെ നോക്കുന്ന സാമൂഹിക സംസ്കാരം മാറണം. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് സുരക്ഷ ഒരു നിബന്ധനയല്ല, അത് അവളുടെ അവകാശത്തിന്റെ ഭാഗമായിരിക്കണം. സ്ത്രീകളുടെ ജീവിതത്തിൽ കെയർ ഗിവിംഗ് ഒരു വലിയ സാമൂഹിക റോളാണ്. മറ്റുള്ളവരുടെ വിശപ്പ് ഓർക്കുക, മറ്റുള്ളവരുടെ വേദന ശ്രദ്ധിക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ സൗകര്യത്തിനായി സ്വന്തം സമയം മാറ്റിവെക്കുക, ഇതെല്ലാം സ്നേഹത്തിന്റെ രൂപങ്ങളാണ്. പക്ഷെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മാത്രം വായിച്ചുകൊണ്ടിരുന്നാൽ ഒരു ഘട്ടത്തിൽ സ്വന്തം മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ കഴിയാതെ പോകും. യാത്ര അതിനൊരു ചെറിയ ഇടവേള നൽകുന്നു. അവിടെ അവൾക്ക് ചോദിക്കാം, എനിക്കിപ്പോൾ എന്താണ് വേണ്ടത്? വിശ്രമിക്കണോ? നടക്കണോ? വായിക്കണോ? സംസാരിക്കണോ? നിശബ്ദമായിരിക്കണോ? കടൽ കാണണോ? മഴ കേൾക്കണോ? ഒന്നും ചെയ്യാതെ ഇരിക്കണോ? ജീവിതത്തിൽ വളരെ അപൂർവമായി മാത്രം ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യമാണിത്, നിനക്ക് എന്താണ് വേണ്ടത്? സോളോ ട്രാവൽ ആ ചോദ്യം വീണ്ടും വീണ്ടും ചോദിക്കാൻ അവളെ പഠിപ്പിക്കുന്നു. നമ്മുടെ വീടുകൾ പലപ്പോഴും ശബ്ദങ്ങളാൽ നിറഞ്ഞതാണ്. ടെലിവിഷൻ, ഫോൺ, കുട്ടികൾ, ജോലി, ബന്ധുക്കൾ, വീട്ടുജോലികൾ, സന്ദേശങ്ങൾ, വിളികൾ, അറിയിപ്പുകൾ. പക്ഷെ ഒരു യാത്രയിൽ, പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രയിൽ, ഈ ശബ്ദങ്ങളുടെ ഇടയിൽ ഒരു പുതിയ ശബ്ദം കേൾക്കാൻ തുടങ്ങാം, സ്വന്തം ശബ്ദം. എനിക്ക് ശരിക്കും സന്തോഷം തരുന്നത് എന്താണ്? ഞാൻ എന്തിനാണ് ഇത്രയും കാലം ഓടിക്കൊണ്ടിരുന്നത്? എനിക്കെന്താണ് വേണ്ടാത്തത്? എനിക്കെന്താണ് പേടി? എനിക്ക് ആരാകണം? ഞാനിപ്പോൾ ജീവിക്കുന്ന ജീവിതം ഞാൻ തന്നെയാണോ തെരഞ്ഞെടുത്തത്? ഇത്തരം ചോദ്യങ്ങൾക്ക് എല്ലാ യാത്രയിലും ഉത്തരമുണ്ടാകണമെന്നില്ല. പക്ഷെ ചോദ്യങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നത് തന്നെ ഒരു മാറ്റമാണ്.

യാത്രയെ ഒരു മാനസിക ചികിത്സയായി ലളിതമായി പ്രഖ്യാപിക്കുന്നത് ശാസ്ത്രീയമായി ശരിയല്ല. വിഷാദം, ഉത്കണ്ഠ, ട്രോമ തുടങ്ങിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് യാത്ര മാത്രം ചികിത്സയല്ല. എങ്കിൽ ചില യാത്രാ അനുഭവങ്ങൾ സ്ട്രെസ് റിഡക്ഷൻ, റീസ്റ്റോറേഷൻ, പോസിറ്റീവ് ഇമോഷൻസ്, സെൽഫ് റിഫ്ലക്ഷൻ എന്നിവയ്ക്ക് സഹായകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. പ്രത്യേകിച്ച് പ്രകൃതിയുമായി ബന്ധപ്പെടുന്ന യാത്രകളെക്കുറിച്ചുള്ള 2026 ഗവേഷണം നേച്ചർ ബേസ്ഡ് ടൂറിസം സൈക്കോളജിക്കൽ റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നും സ്ട്രെസ് ഇമോഷൻ റെഗുലേഷൻ, റീസ്റ്റോറേറ്റീവ് എൻവയോൺമെന്റ്സ്, റിക്കവറി എക്സ്പീരിയൻസ് എന്നിവ തമ്മിൽ ബന്ധമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കടൽ തീരത്തിരിക്കുന്നത് വിഷാദത്തെ ചികിത്സിക്കില്ല, ഒരു മല കയറുന്നത് ട്രോമ ഇല്ലാതാക്കില്ല, ഒരു പുതിയ നഗരത്തിൽ നടക്കുന്നത് ആങ്സൈറ്റി ഡിസോർഡറിന്റെ ചികിത്സയല്ല. പക്ഷെ ഒരു മനുഷ്യന് തന്റെ മനസ്സുമായി കുറച്ചുനേരം ശാന്തമായി ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം യാത്ര സൃഷ്ടിച്ചേക്കാം. അതിന് വലിയ മൂല്യമുണ്ട്. ഹീലിംഗ് എന്ന വാക്ക് ഇന്ന് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്നു. എല്ലാ യാത്രകളെയും ഹീലിംഗ് ജേർണി എന്ന് വിളിക്കുന്നത് അതിശയോക്തിയാകാം. എന്നാൽ ചില സ്ത്രീകൾക്ക് യാത്ര ജീവിതത്തിലെ ഒരു പ്രയാസകരമായ ഘട്ടത്തിന് ശേഷം സ്വയം വീണ്ടെടുക്കാനുള്ള ഒരു അനുഭവമായി മാറാം. ഒരു ബന്ധം അവസാനിച്ച ശേഷം, ഒരു ജോലി നഷ്ടപ്പെട്ട ശേഷം, മക്കൾ സ്വന്തം ജീവിതത്തിലേക്ക് മാറിയ ശേഷം, വർഷങ്ങളോളം കുടുംബത്തിനായി മാത്രം ജീവിച്ച ശേഷം, സ്വന്തം ജീവിതം വീണ്ടും പുനഃക്രമീകരിക്കേണ്ടി വന്നപ്പോൾ, അത്തരം സമയങ്ങളിൽ യാത്ര ഒരു വലിയ ചോദ്യം മുന്നിൽ വയ്ക്കാം. ഇനി ഞാൻ എങ്ങനെ ജീവിക്കണം? ഈ ചോദ്യത്തിന് ഉത്തരമാകണമെന്നില്ല യാത്ര, പക്ഷെ അതിന്റെ ആദ്യ വാക്യം എഴുതാനുള്ള ഒരു വെളുത്ത പേജ് യാത്ര നൽകാം. സോളോ ട്രാവലിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം ചിലപ്പോൾ യാത്രക്കിടയിലല്ല, വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ്. കാരണം അപ്പോഴാണ് ഒരു സ്ത്രീ തിരിച്ചറിയുന്നത്, വീട് മാറിയിട്ടില്ല, പക്ഷെ ഞാൻ മാറിയിരിക്കുന്നു. അതേ അടുക്കള, അതേ കിടപ്പുമുറി, അതേ ജോലി, അതേ ബന്ധങ്ങൾ, അതേ ഉത്തരവാദിത്വങ്ങൾ. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു പുതിയ ബോധമുണ്ടായിരിക്കും. എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എനിക്കെന്റെ സമയം വേണം, എനിക്കെന്റെ സ്വന്തം ഇടം വേണം, എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കപ്പുറവും ഒരർത്ഥമുണ്ട്. ഞാൻ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അതിനായി എന്നെ മുഴുവൻ നഷ്ടപ്പെടുത്തേണ്ടതില്ല. ഇതാണ് യാത്രയുടെ യഥാർത്ഥ നേട്ടങ്ങളിൽ ഒന്ന്. യാത്ര അവളെ കുടുംബത്തിൽ നിന്ന് അകറ്റണമെന്നില്ല, ചിലപ്പോൾ അത് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ അവളെ സഹായിക്കും. ഒരു സ്ത്രീ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ അവൾ എല്ലാം ഉപേക്ഷിച്ച് മലമുകളിലേക്ക് പോകേണ്ടതില്ല. അവൾക്ക് വിവാഹമോചനം വേണമെന്നില്ല, ജോലി ഉപേക്ഷിക്കണമെന്നില്ല, കുടുംബത്തെ ഉപേക്ഷിക്കണമെന്നില്ല. അവൾക്ക് വേണ്ടത് ചിലപ്പോൾ വളരെ ചെറിയ മാറ്റങ്ങളായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം സ്വന്തം സമയം, മാസത്തിൽ ഒരു ചെറിയ യാത്ര, ഒറ്റയ്ക്കൊരു സിനിമ, ഒറ്റയ്ക്കൊരു കഫേ, ഒരു പുസ്തകം വായിക്കാൻ ഒരു മണിക്കൂർ, സുഹൃത്തുക്കളോടൊപ്പം സമയം, സ്വന്തം ഇഷ്ടങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇല്ല എന്ന് പറയാനുള്ള അവകാശം, സഹായം ആവശ്യപ്പെടാനുള്ള അവകാശം, അവരുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്കായി മാറ്റിവെക്കേണ്ടതില്ല എന്ന തിരിച്ചറിവ്, ഇവ ചെറിയ കാര്യങ്ങളായി തോന്നാം, പക്ഷെ വ്യക്തിത്വം പലപ്പോഴും ചെറിയ ആവശ്യങ്ങളിലൂടെയാണ് പുനർനിർമ്മിക്കപ്പെടുന്നത്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും അവളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ളതല്ല, അവളുടെ നൈതികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളായിരിക്കും. അവൾക്ക് ഇത്ര സ്വാതന്ത്ര്യം എന്തിന്? അവൾക്ക് വീട്ടിലെ ഉത്തരവാദിത്വങ്ങളില്ലേ? ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയാണോ? ഇവിടെയാണ് പ്രശ്നം. പുരുഷന്റെ സ്വാതന്ത്ര്യം സ്വാഭാവികമായി അംഗീകരിക്കുന്ന ഒരു സമൂഹം സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് വിശദീകരണം ആവശ്യപ്പെടുമ്പോൾ അത് സ്ത്രീയുടെ വ്യക്തിത്വത്തെ തന്നെ സംശയിക്കുകയാണ്. സ്ത്രീക്ക് യാത്ര ചെയ്യാൻ ഒരു കാരണം വേണമെന്നില്ല, അവൾക്ക് യാത്ര ഇഷ്ടമാണെങ്കിൽ അതുമാത്രം മതിയാകണം. പുരുഷൻ യാത്ര ചെയ്യുന്നത് അഡ്വഞ്ചർ ആണെങ്കിൽ സ്ത്രീ യാത്ര ചെയ്യുന്നതും അഡ്വഞ്ചർ തന്നെയാണ്. പുരുഷൻ ഒറ്റയ്ക്ക് പോകുന്നത് ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ സ്ത്രീ ഒറ്റയ്ക്ക് പോകുന്നതും ഇൻഡിപെൻഡൻസ് തന്നെയാണ്. അതിനധിക നൈതികത വിശദീകരണം ആവശ്യമില്ല. സ്ത്രീയുടെ യാത്രയെക്കുറിച്ചുള്ള നമ്മുടെ ഭാഷ മാറേണ്ടതുണ്ട്. ആരോടൊപ്പമാണ് പോകുന്നത് എന്നതിന് പകരം എവിടേക്കാണ് പോകുന്നത്, ഒറ്റയ്ക്ക് എന്തിന് എന്നതിന് പകരം എന്താണ് കാണാൻ പോകുന്നത്, ഭർത്താവ് വന്നില്ലേ എന്നതിന് പകരം ഈ യാത്രയിൽ എന്താണ് നീ ആഗ്രഹിക്കുന്നത്, കുട്ടികൾ ആരുടെ അടുത്താണ് വിട്ടത് എന്നതിന് പകരം നിനക്കും കുറച്ചു സമയം വേണമെന്ന് തോന്നിയില്ലേ. ചോദ്യങ്ങൾ മാറുമ്പോൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറും. യാത്രയെ പലപ്പോഴും ജിയോഗ്രഫിയായി മാത്രം കാണുന്നു, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുക. പക്ഷെ മനുഷ്യന്റെ യാത്ര അതിനേക്കാൾ ആഴമുള്ളതാണ്. ഒരു യാത്രയിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഭയം പിന്നിലാക്കുന്നു, ഒരു പഴയ ധാരണ ഉപേക്ഷിക്കുന്നു, ഒരു ബന്ധത്തെ പുതിയ രീതിയിൽ കാണുന്നു, സ്വന്തം ശരീരത്തെ വീണ്ടും അനുഭവിക്കുന്നു, സമയത്തെ പുതിയ രീതിയിൽ മനസ്സിലാക്കുന്നു, സ്വന്തം കഴിവുകളെ തിരിച്ചറിയുന്നു, ലോകം നമ്മുടെ വീടിന്റെ വലുപ്പത്തേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കുന്നു, അതിലും പ്രധാനമായി നമ്മൾ നമ്മളെക്കുറിച്ച് കരുതിയിരുന്നതിലും വലുതാണ്
നമ്മളെന്ന് തിരിച്ചറിയുന്നു. ഇവിടെയും ഒരു സൂക്ഷ്മമായ വ്യത്യാസം വേണം. ഓരോ സ്ത്രീയും യാത്ര കഴിഞ്ഞ് സ്ട്രോങ് വുമണായി മാറണമെന്നില്ല. ചിലർ യാത്രയിൽ കരയും, ചിലർ പേടിക്കും, ചിലർ വഴിതെറ്റും, ചിലർ തെറ്റായ ആളുകളെ വിശ്വസിക്കും, ചിലർ നിരാശപ്പെടും, ചിലർ ഏകാന്തത അനുഭവിക്കും, ചിലർ വീട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കും. ഇതെല്ലാം യാത്രയുടെ ഭാഗമാണ്. യാത്രയുടെ ലക്ഷ്യം ഒരു സ്ത്രീയെ സൂപ്പർ വുമൺ ആക്കുക അല്ല, അവൾക്ക് സ്വന്തം മനുഷ്യത്വം അനുഭവിക്കാൻ ഇടം നൽകുക എന്നതാണ്. അവൾക്ക് പേടിക്കാം, ക്ഷീണിക്കാം, സഹായം ചോദിക്കാം, തിരിച്ചു വരാം, വീണ്ടും പോകാം. ഇതെല്ലാം അവളുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ജീവിതത്തിൽ നമ്മൾ പലരുടെയും കൂട്ടുകാരാകുന്നു. ഒരു സുഹൃത്തിന്റെ, ഒരു പങ്കാളിയുടെ, ഒരു മകന്റെ, ഒരു മകളുടെ, ഒരു സഹപ്രവർത്തകന്റെ, ഒരു കുടുംബത്തിന്റെ. പക്ഷെ നമ്മൾ നമ്മുടേതായ കൂട്ടുകാരാകാൻ പഠിച്ചിട്ടുണ്ടോ? ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പരിശീലനം തുടങ്ങുന്നു. നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ തന്നെ ഭക്ഷണമാകുന്നു, ക്ഷീണിക്കുമ്പോൾ നമ്മൾ തന്നെ വിശ്രമിക്കുന്നു, ഭയപ്പെടുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ആശ്വസിപ്പിക്കുന്നു, തെറ്റുപറ്റുമ്പോൾ നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തുന്നു, സന്തോഷിക്കുമ്പോൾ അത് പങ്കിടാൻ ആരുമില്ലെങ്കിലും ആ സന്തോഷത്തെ നിഷേധിക്കുന്നില്ല. അങ്ങനെ പതുക്കെ ഒരു ബന്ധം രൂപപ്പെടുന്നു, സ്വന്തം സ്വയത്തോടുള്ള ബന്ധം. സ്ത്രീയുടെ വിശ്രമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ തന്നെ മാറേണ്ടതുണ്ട്. അവൾക്ക് വിശ്രമിക്കണമെങ്കിൽ അവൾ അസുഖപ്പെടേണ്ടതില്ല. അവൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടാകേണ്ടതില്ല. അവൾക്ക് ഒറ്റയ്ക്ക് ഒരു ദിവസം ചെലവഴിക്കണമെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതില്ല. സന്തോഷത്തിനും വിശ്രമത്തിനും സ്വയം അനുഭവിക്കാനും ഒരു സ്ത്രീക്ക് പ്രത്യേക അനുമതി ആവശ്യമില്ല. ഇതാണ് ഏറ്റവും പുരോഗമനാത്മകമായ കാഴ്ചപ്പാട്. സ്ത്രീയുടെ ജീവിതം മറ്റുള്ളവരെ പരിചരിക്കുന്നതിനായി മാത്രം രൂപപ്പെടുത്തിയതല്ല. അവൾക്കും ലോകം കാണണം, അവൾക്കും അലഞ്ഞു നടക്കാം, അവൾക്കും വഴിതെറ്റാം, അവൾക്കും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താം, അവൾക്കും സ്വന്തം പണം സ്വന്തം ഇഷ്ടത്തിന് ചെലവഴിക്കാം, അവൾക്കും കുറച്ച് ദിവസത്തേക്ക് ഫോൺ ഓഫ് ചെയ്യാം, അവൾക്കും ആരോടും വിശദീകരിക്കാതെ ഒരു ട്രെയിനിൽ കയറാം, അവൾക്കും സ്വന്തം ജീവിതം അനുഭവിക്കാം. സോളോ ഫീമെയിൽ ട്രാവലിനെ വ്യക്തിപരമായ എംപവർമെന്റിൽ മാത്രം ഒതുക്കേണ്ടതില്ല. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ അവൾ സ്വന്തം ജീവിതത്തിൽ ചില അതിരുകൾ മാറ്റുന്നു. അവൾ ചെയ്യുന്ന മാറ്റങ്ങൾ മറ്റൊരു സ്ത്രീക്ക് മാതൃകയാകാം. ഒരു മകൾ അമ്മയെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കാണുന്നു. ഒരു പെൺകുട്ടി തന്റെ അധ്യാപികയെ യാത്ര ചെയ്യുന്നത് കാണുന്നു. ഒരു സഹപ്രവർത്തക തന്റെ സുഹൃത്ത് ഒറ്റയ്ക്ക് പുതിയ നഗരത്തിലേക്ക് പോകുന്നത് കാണുന്നു. അപ്പോൾ ഒരു പുതിയ സാമൂഹിക സങ്കല്പം രൂപപ്പെടുന്നു, സ്ത്രീക്ക് ഒറ്റയ്ക്ക് പോകാം. ഇതാണ് വ്യക്തിപരമായ സ്വാതന്ത്ര്യം സാമൂഹിക മാറ്റമായി മാറുന്ന നിമിഷം. ഏഷ്യൻ സോളോ ഫീമെയിൽ ട്രാവലേഴ്സിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളും ഇൻഡിവിജ്വൽ എംപവർമെന്റ് ചില സാഹചര്യങ്ങളിൽ മൈക്രോ ലെവൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് വ്യാപിക്കാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതായത്, ഒരു സ്ത്രീയുടെ ചെറിയ യാത്ര ചിലപ്പോൾ ഒരു വലിയ സാമൂഹിക സന്ദേശമാകാം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയെ നോക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചോദിക്കും, അവൾ എവിടേക്കാണ് പോകുന്നത്? പക്ഷെ അതിനേക്കാൾ മനോഹരമായ മറ്റൊരു ചോദ്യമുണ്ട്, അവൾ ആരിലേക്കാണ് മടങ്ങിപ്പോകുന്നത്? ഉത്തരം, സ്വന്തം സ്വയത്തിലേക്ക്. അവൾ പോകുന്നത് ഒരു കടൽ തീരത്തേക്ക്.

ആയിരിക്കാം, ഒരു മലനിരയിലേക്കായിരിക്കാം, ഒരു പഴയ നഗരത്തിലേക്കായിരിക്കാം, ഒരു ഗ്രാമത്തിലേക്കായിരിക്കാം, ഒരു മ്യൂസിയത്തിലേക്കായിരിക്കാം, അപരിചിതമായൊരു റെയിൽവേ സ്റ്റേഷനിലേക്കായിരിക്കാം. പക്ഷെ യാത്രയുടെ അകത്തളത്തിൽ അവൾ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, സ്വന്തം മനസ്സിലേക്കാണ്. വർഷങ്ങളായി മറ്റുള്ളവരുടെ ശബ്ദങ്ങൾക്കിടയിൽ കേൾക്കാതെ പോയ സ്വന്തം ശബ്ദത്തിലേക്ക്, മറ്റുള്ളവർക്കായി മാത്രം ഉപയോഗിച്ച സമയത്തിൽ നിന്ന് സ്വന്തം സമയത്തിലേക്ക്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മാത്രം കണക്കാക്കിയ ജീവിതത്തിൽ നിന്ന് സ്വന്തം ആഗ്രഹങ്ങളിലേക്കും. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കാൻ പോലും മറന്നുപോയ ജീവിതത്തിൽ നിന്ന് ആ ചോദ്യത്തിലേക്ക്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം അവൾക്ക് ആരുമില്ല എന്നല്ല, ചിലപ്പോൾ അതിന്റെ അർത്ഥം അവൾക്ക് സ്വന്തം കൂട്ടായ്മയും ആസ്വദിക്കാൻ കഴിയും എന്നതാണ്. അവൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം, അതേസമയം തന്നെ തന്നെയും സ്നേഹിക്കാം. കുടുംബത്തെ പരിചരിക്കാം, അതേസമയം സ്വന്തം ജീവിതത്തെയും പരിചരിക്കാം. ബന്ധങ്ങളിൽ ജീവിക്കാം, അതേസമയം സ്വന്തം വ്യക്തിത്വം സംരക്ഷിക്കാം. ലോകത്തോട് ബന്ധപ്പെട്ട് നിൽക്കാം, അതേസമയം കുറച്ചു നേരം ലോകത്തിൽ നിന്ന് മാറി നിൽക്കാം. അതിനാൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവളോട് ബോറടിക്കില്ലേ എന്ന് ചോദിക്കേണ്ടതില്ല. ഒരുപക്ഷെ ചോദിക്കേണ്ടത് മറ്റൊന്നാണ്, ഇത്രയും കാലം മറ്റുള്ളവർക്കായി ജീവിച്ച നീ ഇപ്പോൾ നിനക്കായി എവിടേക്കാണ് പോകുന്നത്? അവൾ ഒരുപക്ഷെ ചിരിക്കും, ഒരു ബാഗ് ചുമലിലിട്ട് മുന്നോട്ട് പോകും. അവളുടെ മുന്നിൽ ഒരു പുതിയ നഗരം തുറക്കും, പുതിയ വഴികൾ, പുതിയ മനുഷ്യർ, പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ, പക്ഷെ അതിനേക്കാൾ പ്രധാനമായി പുതിയൊരു ഞാൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയുടെ കഥ അതുകൊണ്ട് ഏകാന്തതയുടെ കഥയല്ല, അത് സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ്, അത് സ്വയം തിരിച്ചുപിടിക്കലിന്റെ കഥയാണ്, അത് സ്വന്തം ശബ്ദം വീണ്ടും കേൾക്കുന്നതിന്റെ കഥയാണ്, അത് റോളുകൾക്കപ്പുറം ഒരു വ്യക്തിയായി സ്വയം കാണുന്നതിന്റെ കഥയാണ്, ചിലപ്പോൾ അത് സ്വയം സ്നേഹിക്കാൻ വീണ്ടും പഠിക്കുന്ന ഒരു നീണ്ട യാത്രയുടെ തുടക്കവുമാണ്. അവൾ പോകുന്നത് ലോകം കാണാനാണ്, പക്ഷേ മടങ്ങി വരുമ്പോൾ അവൾ തന്നെ തന്നെ കുറച്ചുകൂടി കണ്ടിട്ടുണ്ടാകും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടി തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: വലിയ ധനപ്രതിസന്ധിയിലൂടെ സർക്കാർ പോകുമ്പോഴും നിങ്ങൾ വേറെ ഒരുപാട് അരിയേസ് നിലനിർത്തിക്കൊണ്ടാണ് ഈ പദ്ധതി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി എന്നുള്ള നിലയിലും പദ്ധതിയിലെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്ത രീതിയെക്കുറിച്ചും വ്യാപകമായി ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അതുകൂടി പരിശോധിച്ചിട്ടേ ഞങ്ങൾ തീരുമാനം എടുക്കുകയുള്ളൂ. അങ്ങനെ ഗവൺമെന്റിന് കഴിയുള്ളൂ. അതുകൊണ്ട് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന സർക്കാരാണെന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുക.
0: KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഔദാര്യമല്ല, സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നിലവിൽ റേഷൻ കടകളോടനുബന്ധിച്ചുള്ള കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പ്രളയ ദുരന്തത്തിന് ഇരയായവർക്ക് റേഷൻ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിൽ പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ ഭരണവകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വനിതകൾക്ക് വേണ്ടി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ നടക്കുന്ന പരിപാടിയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ KSFE ഗ്യാരണ്ടി കമ്മീഷൻ തുക 110.04 കോടി രൂപയും മുഖ്യമന്ത്രിക്ക് കൈമാറും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമായത്. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം സഭയിൽ അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജർ എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിന് ഇന്ന് തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠന അന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് പരിപാടി ലക്ഷ്യമിടുന്നത്. ഈ മാസം 17 വരെ സർക്കാർ സ്കൂളുകളിലും സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസിലിംഗും മാനസിക ആരോഗ്യ പിന്തുണയും ഇതിന്റെ ഭാഗമായി ഉറപ്പാക്കും. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. സംഭവസ്ഥലത്ത് മദ്യ ലഹരിയിലായിരുന്ന പ്രതി സുഹേൽ സജീവിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന ഇവർ അപകടത്തിന് പിന്നാലെ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇവർക്കെതിരെ പ്രേരണാ കുറ്റം ചുമത്തും. റിമാൻഡിലുള്ള സുഹേലിന്റെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. യാത്രക്കിടെ ഇവർ മദ്യപിച്ച 3 ബാറുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ് ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമ നിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുക്കൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ സഹായവും നൽകുമെന്നും എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. പരമോന്നത കോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും പരാതികൾ കേൾക്കാനും അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും വ്യക്തമാക്കി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടിക്കാഴ്ചയ്ക്കുള്ള അഭ്യർത്ഥന കത്ത് ലഭിച്ചിരുന്നതായും എന്നാൽ അവരെ കാണാൻ സാധിക്കാത്തതിന്റെ കാരണം വിശദീകരിച്ചുകൊണ്ട് മറുപടി നൽകിയതായും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. കോഴിക്കോട് നടക്കുന്ന 68th സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. ഈ മാസം 25 മുതൽ 31 വരെ നടക്കുന്ന മേളയിൽ 10,000-ത്തോളം കായിക താരങ്ങൾ പങ്കെടുക്കും. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: 15 വർഷത്തിനു ശേഷമാണ് കോഴിക്കോട് ജില്ലാ കായികമേളക്ക് ആതിഥ്യം വഹിക്കുന്നത്. കായിക പ്രതിഭകൾ 41 ഇനങ്ങൾ under 14, 17, 19 വിഭാഗങ്ങളായി മാറ്റിയെടുക്കും. കുടിവെള്ള വിതരണത്തിനായി മൺകൂജകളും തണ്ണീർ കൂജകളും സജ്ജീകരിക്കും. ഇതിനാവശ്യമായ മുൻകരുതലുകൾ പൂർത്തിയായതായി വെൽഫെയർ കമ്മിറ്റി യോഗം വിലയിരുത്തി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സിന്തറ്റിക് ഗ്രൌണ്ടാണ് മേളയുടെ പ്രധാന വേദി.
0: രാജ്യമെമ്പാടും നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ത്യാഗം, ദൃഢനിശ്ചയം എന്നിവയുടെ പ്രതീകമായ ബ്രഹ്മചാരിണി ദേവി സങ്കല്പമാണ് നവരാത്രിയുടെ 2nd ദിവസമായ ഇന്ന് ആരാധിക്കുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. പത്മതീർത്ഥ കുളത്തിലെ ആറാട്ടിനുശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കിയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജക്കിരുത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ ഇന്ന് ആരംഭിക്കും. കളക്ടറേറ്റ് മൈതാനിയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: മൈസൂർ ദസറയ്ക്ക് ശേഷം 2nd ദസറ എന്നാണ് കണ്ണൂർ ദസറ അറിയപ്പെടുന്നത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ സന്ദേശം. കണ്ണൂരിലെത്തുന്നവർക്ക് നഗരം ചുറ്റി സഞ്ചരിക്കുവാൻ ഡബിൾ ഡക്കർ ബസ് KSRTCയുടെ സഹകരണത്തോടെ ഒരുക്കുന്നുണ്ട്. അവസാന ദിവസമായ 21 ജവഹർ സ്റ്റേഡിയത്തിൽ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്ന മെഗാ ഡ്രോൺ ഷോയും അരങ്ങേറും. സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഓരോ ദിവസത്തെയും പരിപാടികളിൽ പങ്കെടുക്കും.
0: ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് തുടക്കം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തു പിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹന അപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹേൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. റിയാദ് വിമാനത്താവള ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതായി ഇന്ത്യൻ എംബസി. സ്ഥിതിഗതികൾ വിലയിരുത്തി വിദേശകാര്യ മന്ത്രാലയം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: കരുണാസൈ റേഡിയോ 91.2 FM.

0: കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുചൻ. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഒക്ടോബർ 15 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 100 സീറ്റ്. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷാ ഫീ 1000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപ. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 944-671-3249 എന്ന

ശതമാനം മാർക്കോടുകൂടി SSLCയോ തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിൽ ആയോ 0478-2434567, 8547-837-256 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കെ ആക്ടെക് ലോജ്പാട് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അട്ടക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 12 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1492 ഒക്ടോബർ 12 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 1866 ഒക്ടോബർ 12 ഇംഗ്ലണ്ടിലെ ഒന്നാമത്തെ ലേബർ പാർട്ടി പ്രധാനമന്ത്രിയായ റാംസെ മക് റൊണാൾഡ് ജന്മം കൊണ്ടിരിക്കുന്നു. 1979 ഒക്ടോബർ 12 CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ലോക സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക സമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 66th നാഷണൽ ഡിഫൻസ് കോളേജ് കോഴ്സിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം, ഭീകരവാദം തുടങ്ങിയ ആഗോള പ്രശ്നങ്ങളെ നേരിടാൻ കൂട്ടായ പ്രതികരണം ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നിയമസഭയിൽ ചട്ടം 118 പ്രകാരം സർക്കാർ ഇന്ന് 2 പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിക്കും. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ അവതരിപ്പിക്കും. ഈ മാസം 29 വരെ 9 ദിവസങ്ങളിലാണ് സഭ ചേരുന്നത്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും V.ജോയ് ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
1: വീണ്ടും ആവർത്തിച്ചു പറയുന്നു, അത് സ്ത്രീകൾക്ക് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു ഔദാര്യമല്ല, കേരളത്തിലെ സ്ത്രീകളോടുള്ള ഈ സർക്കാരിന്റെ ആദരവാണ് ഞങ്ങൾ പ്രകടിപ്പിച്ചത്. ഇനിയും നിരവധി പദ്ധതികൾ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ സർക്കാർ പ്രഖ്യാപിക്കുകയും സമയബന്ധിതമായി അത് നടപ്പിലാക്കുകയും ചെയ്യും.
0: രാജ്യത്തെ കൽക്കരി അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങളിലെ കൽക്കരി ശേഖരം 18 ദശലക്ഷം ടണ്ണിന് മുകളിൽ എത്തിയതായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ മാസം 29 മുതലുള്ള കണക്കാണിത്. തടസ്സമില്ലാത്ത വൈദ്യുതി ഉൽപ്പാദനം ഉറപ്പാക്കുന്നതിനായി ക്ഷാമം നേരിടുന്ന വൈദ്യുതി നിലയങ്ങളിലേക്ക് കൽക്കരി പുനർവിതരണം ചെയ്യുന്നുണ്ടെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. അന്തസ്, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്നിവയുൾപ്പെടെ ഓരോ പൌരനും ഭരണഘടന വിപുലമായ അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33rd സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Courts must intervene when constitutional rights are violated. Human rights commissions must investigate complaints, identify systemic failures, and ensure that concerns which may otherwise remain invisible receive institutional attention. Civic society can bring ground realities into the forefront, while international institutions can contribute scientific knowledge, experience, and cooperation.
0: സുപ്രീംകോടതിയെ സമീപിക്കാൻ ഓരോ ഇന്ത്യൻ പൌരനും അവകാശമുണ്ടെന്നും അവരുടെ പരാതികൾ കേൾക്കാനും നിയമപ്രകാരം അർഹമായ പരിഹാരം നൽകാനും കോടതി സന്നദ്ധമാണെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൂടിക്കാഴ്ചയ്ക്കായി INDI സഖ്യം ഉന്നയിച്ച ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് മംഗ്രോൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്ന പരിപാടിയിലാണ് കപ്പൽ കമ്മീഷൻ ചെയ്തത്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ പദ്ധതികൾക്ക് കീഴിൽ 80% തദ്ദേശീയ ഘടകങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മംഗ്രോൾ പ്രതിരോധ മേഖലയിൽ കപ്പൽ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പായാണ് കണക്കാക്കപ്പെടുന്നത്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനമായ ഇന്നലെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് നടന്നുവരുന്നത്. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തി. കുമാരസ്വാമിയെ ആര്യശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലുമാണ് പൂജയ്ക്കിരുത്തിയത്. ജമ്മു കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് വൻ ഭക്തജന തിരക്ക്. നവരാത്രിയുടെ ആദ്യ ദിനം 47,346 തീർത്ഥാടകർ ദർശനം നടത്തിയതായാണ് കണക്കുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. യുവാക്കളെ രാഷ്ട്രനിർമ്മാണവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ മേരാ യുവഭാരത് മൈ ഭാരത് എന്ന സംരംഭത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. യുവാക്കൾക്ക് സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഒക്ടോബർ 31 ആരംഭിച്ച പദ്ധതിയാണ് മേരാ യുവഭാരത് മൈ ഭാരത്. യുവജന കേന്ദ്രീകൃതമായ ഈ സംരംഭം രാഷ്ട്രനിർമ്മാണത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു.
4: മേരാ യുവ ഭാരത് സംഘടൻ മൈ ഭാരത് ഭാരത് യുവശക്തി കാ ഉദ്ഘോഷ് ഹൈ. യേ ദേശ് കേ ഹർ യുവാ കോ ഏക് മഞ്ച് ഏക് പ്ലേറ്റ്ഫോം പർ ലാനേ കാ ബഹുത് ബഡാ മാധ്യമം ബനേഗാ.
0: സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും എംബസി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. അതേസമയം റിയാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ നടന്ന രണ്ടാമത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 11 പേർക്ക് പരിക്കേറ്റു. ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം യമനിലെ ഹൂതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആക്രമണത്തെ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അപലപിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഊർജ്ജ മേഖലയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായും റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്നും യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി പറഞ്ഞു. എന്നാൽ വിഷയത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം റഷ്യയിൽ നിന്ന് ഡീസൽ ഇറക്കുമതി ചെയ്യാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് US സെനറ്റർമാരുടെ സംഘം. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇത്തരം വ്യാപാരം നിരോധിച്ചുകൊണ്ടുള്ള 2022 നിയമത്തിന് വിരുദ്ധമാണ് തീരുമാനമെന്ന് സെനറ്റർമാർ ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകസമാധാനം, സുരക്ഷ എന്നിവ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് അന്താരാഷ്ട്ര സഹകരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 16th കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിന്റെ ആദ്യ ദിനം പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. സൌദിയിലെ റിയാദ് വിമാനത്താവളത്തിലുണ്ടായ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ പൌരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: കാറിനും മറ്റൊരു മോട്ടോർ വാഹനത്തിനും ഇല്ലാത്തതായ ഒരു സോഷ്യലിസ്റ്റ് അന്തർധാര സൈക്കിളിനുണ്ട്. ആഡംബരം എന്ന വാക്ക് ഇത്രമേൽ അന്യമായി നിൽക്കുന്ന മറ്റേതൊരു വാഹനമുണ്ട് നമുക്കിടയിൽ? ഇല്ല തന്നെ. സ്വതന്ത്രവും സ്വച്ഛവുമായ വാഹനം, അത് നിരത്തുകൾ കീഴടക്കുന്ന കാലം വന്നു ചേരും. അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 20 കൊല്ലത്തിനിടയിൽ നമ്മൾ അതിലേക്ക് മടങ്ങിപ്പോകും. തനതായ ഒരു സൈക്കിൾ സംസ്കാരം കേരളത്തിലുണ്ടാവുക തന്നെ ചെയ്യും. മലയാളത്തിൽ രാജു റാഫേൽ എഴുതിയ ആംസ്റ്റർഡാമിലെ സൈക്കിളുകൾ മനോഹരമായി എഴുതപ്പെട്ട ഒരു യാത്രാവിവരണമാണ്. ഒരു നാടിന്റെ മുഴുവൻ സംസ്കാരത്തെയും സൈക്കിൾ എന്ന കണ്ണാടിയിലൂടെ രാജു നോക്കിക്കാണുന്നു. റോബർട്ട് പെന്നിന്റെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ബൈക്ക്, ഡേവിഡ് ബൈറന്റെ ബൈസിക്കിൾ ഡയറീസ്, ടിം ക്രാബേയുടെ ദി റൈഡർ, ഫ്രാങ്ക് വിവയുടെ എലോങ് എ ലോങ് റോഡ്, ഡേവിഡ് ഷാനിന്റെ ഡക്ക് ഓൺ എ ബൈക്ക്, ഫ്ലാനോ ബ്രീഫിന്റെ ദി തേർഡ് പോലീസ്മാൻ, ബെല്ല ബത്തൂറിന്റെ ദ ബൈസിക്കിൾ ബുക്ക്, ജെറോം കെ ജെറോമിന്റെ ത്രീ മെൻ ഓൺ ദി ബെമ്മൽ തുടങ്ങി 100 കണക്കിന് പുസ്തകങ്ങൾ സൈക്കിളുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിരിക്കുന്നു. സൈക്കിൾ ഓവറോളിംഗ് എന്നൊരു ലേഖനം ജെറോം കെ ജെറോമിന്റേതായുണ്ട്. ജയന്റ് ബൈസൈക്കിൾ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈസൈക്കിൾ കമ്പനി. തായ്വാൻ, നെതർലാൻഡ്, ചൈന തുടങ്ങിയ ഇടങ്ങളിൽ കമ്പനിക്ക് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. 2012 6.3 മില്യൺ സൈക്കിളുകളുടെ വിൽപ്പന നടത്താൻ ജയന്റിന് കഴിഞ്ഞു. 1976 ജോൺ ബ്രൂക്ക് രൂപകൽപ്പന ചെയ്ത ട്രെക് ബൈസിക്കിളിനാണ് രണ്ടാം സ്ഥാനം. സ്പെഷ്യലൈസ്ഡ് ബൈക്ക് സ്കോട്ട് ബൈസിക്കിൾ, കെനോൺഡേൽ ബൈസിക്കിൾ, ബിയാൻചി ബൈക്ക്, ജി ടി ബൈക്ക്, മെറിഡ ബൈസിക്കിൾ, ഫ്യൂജി ബൈക്ക്, സെർവലോ, പിനാരെല്ലോ, സാന്റാക്രൂസ്, കോൾ നാഗോ, കോന തുടങ്ങിയവയെല്ലാം പ്രമുഖങ്ങളായ ബൈസൈക്കിൾ കമ്പനികളാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് സ്ഥാനമെങ്കിലും കൈപ്പിടിയിലൊതുക്കി കുതിരയെ പോലെ കുതിക്കാൻ നമുക്ക് നമ്മുടെ ഹെർക്കുലീസും BSA ധാരാളം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സൈക്കിൾ ബട്ടർഫ്ലൈ ട്രെക് മെഡോൺ ആണ്. $500,000 2009 അത് ലേലം ചെയ്യപ്പെട്ടത്. അതായത് ₹30 ലക്ഷം. ഒരു വീട് വയ്ക്കാനുള്ള പണം. $2 ലക്ഷം വിലയുള്ള ട്രക്ക് യോഷി മോട്ടോ നാരയ്ക്കാണ് വിലയിൽ രണ്ടാം സ്ഥാനം.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയോജന പരിപാടികൾ, മുതിർന്ന പൗരന്മാർക്കായുള്ള പ്രത്യേക പരിപാടി.
2: ജൂൺ 15-ന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? വയോജന പീഡന വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിനമാണ്. സാങ്കേതിക വിദ്യ, തുല്യത, എല്ലാ പ്രായത്തിലും എന്നതായിരുന്നു ഈ വർഷത്തെ സന്ദേശം. വയോജനങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ പ്രധാനമായും നാലായി തിരിക്കാം: ശാരീരികം, മാനസികം, സാമ്പത്തികം, ലൈംഗികം. ശാരീരികമായി ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ശാരീരികം. ഇത് കൂടുതലായും അനുഭവിക്കേണ്ടി വരുന്നത് 70 വയസ്സിന് മുകളിലുള്ളവരാണ്. ഓർമ്മക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വീട്ടുകാർ മനസ്സിലാക്കാതെ വരുന്നത് പലപ്പോഴും ശാരീരിക ഉപദ്രവങ്ങളിലേക്ക് നയിക്കുന്നു. ഒഴിവാക്കലുകളും അവഹേളനങ്ങളും അവഗണനകളുമാണ് മാനസികമായ പീഡനങ്ങളിൽ വരുന്നത്. ഒറ്റയ്ക്ക് കഴിയുന്ന പ്രായമായ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന പ്രവണത പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിലുമുണ്ട് എന്നതാണ് സത്യം. ഈ പറഞ്ഞ ഏതുവിധ പീഡനങ്ങൾക്ക് ഇരയായാലും അതെല്ലാം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായിത്തീരുന്നു. രക്തസമ്മർദ്ദം വർദ്ധിക്കാം, ഹൃദ്രോഗമുണ്ടാകാം, ശ്വാസമുട്ടലുണ്ടാകാം, പെപ്റ്റിക് അൾസർ ഉണ്ടാകാം. നിരന്തരം പീഡനത്തിനു വിധേയമാകുന്ന വയോജനങ്ങൾക്ക് ഹൃദയാഘാതം വരെ ഉണ്ടാകാം. നേരത്തെ തന്നെയുള്ള ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിക്കുവാനും സാധ്യതയുണ്ട്. പീഡനങ്ങൾ നേരിടുന്ന വയോജനങ്ങളിൽ ഏറിയ പങ്കും വിഷാദരോഗത്തിന് അടിമപ്പെടുന്നതായും കണ്ടിട്ടുണ്ട്. അപൂർവമായിട്ടെങ്കിലും ആത്മഹത്യയിലേക്ക് ഇത് നീളുന്നു. മക്കളിൽ നിന്നുണ്ടാകുന്ന അവഗണനയും ശാരീരിക മാനസിക ഉപദ്രവങ്ങളുമാണ് പല മാതാപിതാക്കളെയും വല്ലാതെ ഉലച്ചു.

അനാഥ കുടുംബങ്ങളിലെ മക്കളും മറ്റു കുടുംബാംഗങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്തിലും കുറഞ്ഞത് 3-4 വയോജന പാർക്കുകൾ ഉണ്ടാവേണ്ടതുണ്ട്. സൈബർ സാക്ഷരതയും വയോജനങ്ങൾക്ക് അനിവാര്യമാണ്. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ആരോഗ്യം ഓരോ വയോജനങ്ങളുടെയും അവകാശമാണ്, ഔദാര്യമല്ല.

0: വയോജന പരിപാടി അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു എം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇന്ന് ശ്രുതി സ്മൃതികളിൽ ആദ്യം.

ചിത്രം അങ്കത്തട്ട്, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീത സംവിധായകൻ ജി ദേവരാജൻ, ആലപിച്ചത് പി ജയചന്ദ്രനും പി മാധുരിയും.

ലങ്കാദഹനം എന്ന ചിത്രത്തിനുവേണ്ടി എം എസ് വിശ്വനാഥന്റെ സംഗീതത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനമിത ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: മാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: ഉറക്കത്തിലെ നിഗൂഢ ലോകമാണ് സ്വപ്നങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നത്? വെറും മിഥ്യകളാണോ ഇവ? അതോ നമ്മുടെ മാനസിക ആരോഗ്യത്തിൽ ഇവയ്ക്ക് വല്ല പങ്കുമുണ്ടോ? നമ്മൾ ഉറക്കത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് REM എന്ന റാപ്പിഡ് ഐ മൂവ്മെന്റ് ഘട്ടം. ഈ സമയത്ത് നമ്മുടെ കൺപോളകൾ അതിവേഗം ചലിക്കുകയും മസ്തിഷ്കം നാം ഉണർന്നിരിക്കുമ്പോഴുള്ളതിന് സമാനമായി സജീവമാവുകയും ചെയ്യുന്നു. ഭൂരിഭാഗം സ്വപ്നങ്ങളും സംഭവിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. പകൽ സമയത്ത് നമ്മൾ ആർജിക്കുന്ന അറിവുകളെയും വിവരങ്ങളെയും മസ്തിഷ്കം തരംതിരിക്കുകയും അടുക്കി വയ്ക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സ്വപ്നങ്ങൾ എന്ന് പല ശാസ്ത്രജ്ഞരും വിശ്വസിക്കുന്നു. ഇതിനെ മെമ്മറി കൺസോളിഡേഷൻ എന്ന് വിളിക്കുന്നു. അനാവശ്യമായ വിവരങ്ങളെ നീക്കം ചെയ്യാനും പ്രധാനപ്പെട്ടവയെ ദീർഘകാല ഓർമ്മകളിലേക്ക് മാറ്റാനും സ്വപ്നങ്ങൾ മസ്തിഷ്കത്തെ സഹായിക്കുന്നു. നമ്മുടെ വികാരങ്ങളെയും പിരിമുറുക്കങ്ങളെയും പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു സുരക്ഷിത ഇടമാണ് സ്വപ്നങ്ങൾ. പകൽ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെയും ഭയത്തെയും സ്വപ്നങ്ങളിലൂടെ മസ്തിഷ്കം വിശകലനം ചെയ്യുന്നു. ഇത് നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിനും വൈകാരികമായ ബാലൻസ് ഉറപ്പാക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പുതിയ ബന്ധങ്ങൾ ആശയങ്ങൾക്കിടയിൽ സ്ഥാപിക്കാൻ സ്വപ്നങ്ങൾക്ക് കഴിയും. ഇതുകൊണ്ടാണ് പല സങ്കീർണമായ പ്രശ്നങ്ങൾക്കും ഉറക്കത്തിൽ ഉത്തരം ലഭിക്കുന്നത്. സർഗാത്മകത വർദ്ധിപ്പിക്കാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനും സ്വപ്നങ്ങൾ വലിയൊരു ഉത്തേജനം നൽകുന്നു. നമ്മുടെ മസ്തിഷ്കം വിശ്രമാവസ്ഥയിലായിരിക്കുമ്പോഴും സജീവമായിരിക്കുന്ന ഒരു കൂട്ടം ഭാഗങ്ങളെയാണ് ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് അഥവാ DMN എന്ന് വിളിക്കുന്നത്. നാം ഉറങ്ങുമ്പോഴും സ്വപ്നങ്ങൾ കാണുമ്പോഴും ഈ നെറ്റ്വർക്ക് അതീവ സജീവമായിരിക്കും. സ്വപ്നങ്ങളുടെ ലോകത്ത് നാം നടത്തുന്ന മാനസികമായ സമയയാത്രകളും പഴയ ഓർമ്മകളെ പുതിയ സങ്കല്പങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നതും ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിന്റെ സഹായത്തോടെയാണ്. നാം ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ യുക്തിയെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങൾ, അതായത് എക്സിക്യൂട്ടീവ് നെറ്റ്വർക്ക്, ഉറക്കത്തിൽ വിശ്രമിക്കുമ്പോൾ DMN നിയന്ത്രണങ്ങളില്ലാതെ പ്രവർത്തിക്കുന്നതാണ് സ്വപ്നങ്ങളിലെ വിചിത്രമായ കഥാപരിസരങ്ങൾക്ക് കാരണമാകുന്നത്. ചുരുക്കത്തിൽ, നമ്മുടെ ഉള്ളിലെ കഥാകാരനും ഭാവനാശാലിയും ഈ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കാണെന്ന് പറയാം. പകൽ കണ്ട ഒരു സംഭവത്തെ മറ്റൊരു അനുഭവവുമായി ബന്ധിപ്പിച്ച് പുതിയ പാഠങ്ങൾ പഠിക്കാൻ മസ്തിഷ്കം സ്വപ്നങ്ങളെ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ചെറിയ വീഴ്ച സ്വപ്നത്തിൽ കാണുന്നത് യഥാർത്ഥ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ നമ്മെ ഉപബോധ മനസ്സിലൂടെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, സ്വപ്നങ്ങൾ എന്നത് വെറും അർത്ഥശൂന്യമായ ചിത്രങ്ങളല്ല, മറിച്ച് നമ്മുടെ മസ്തിഷ്കം സ്വയം നവീകരിക്കാനും ക്രമീകരിക്കാനും നടത്തുന്ന ഒരു വലിയ പരിശ്രമമാണ്. അപ്പോൾ ഇന്ന് രാത്രി മനോഹരമായ ഒരു സ്വപ്നം കാണാൻ തയ്യാറായി ഉറങ്ങിക്കൊള്ളൂ.

0: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് കുട്ടികളിലെ ദേഷ്യം നിയന്ത്രിക്കാനുള്ള എളുപ്പവഴികളെക്കുറിച്ച് കേൾക്കാം.
1: മാനസിക ലോകത്തിൽ ഇനി കുട്ടികളിലെ ദേഷ്യം നിയന്ത്രിക്കുന്നതിനുള്ള എളുപ്പ വിദ്യകളെക്കുറിച്ച് കേൾക്കാം. ചെറിയ കാര്യം പറഞ്ഞാൽ പോലും അവൻ പൊട്ടിത്തെറിക്കും. ദേഷ്യം വന്നാൽ അവൾക്കൊന്നും കേൾക്കാനാകില്ല. മിക്ക മാതാപിതാക്കളും അധ്യാപകരും പറയുന്ന പരാതികളാണ് ഇവ. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ദേഷ്യം ഒരു മോശം സ്വഭാവമല്ല. അത് മനുഷ്യന്റെ സ്വാഭാവിക വികാരമാണ്. പ്രശ്നം ദേഷ്യം വരുന്നതിലല്ല, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. ദേഷ്യം വരുമ്പോൾ ആദ്യം മാറുന്നത് മനസ്സല്ല, ശരീരമാണ്. തലച്ചോറിലെ അമിഗ്ദല അപകട സൂചന തിരിച്ചറിയുമ്പോൾ ശരീരം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറുന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നു, ശ്വാസം വേഗത്തിലാകുന്നു, പേശികൾ മുറുകുന്നു, മുഖം ചുവക്കുന്നു, കൈകൾ വിറയ്ക്കാം. ചില കുട്ടികൾക്ക് വയറ്റിൽ അസ്വസ്ഥതയോ നെഞ്ചിൽ കത്തുന്നതുപോലുള്ള അനുഭവമോ തലവേദനയോ ഉണ്ടാകാം. ഈ ശാരീരിക സൂചനകൾ തിരിച്ചറിയാൻ കുട്ടികളെ പരിശീലിപ്പിച്ചാൽ ദേഷ്യം പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ അത് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിനായി മനഃശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്ന ലളിതമായ മാർഗമാണ് 5 Ds ഫോർമുല. അതിൽ ഒന്നാമത്തെ ഡി എന്നത് ഡിസ്റ്റൻസ് ആണ്, അതായത് അവിടെ നിന്ന് മാറി നടക്കുക. ദേഷ്യം വരുന്നതിന്റെ ആദ്യ സൂചനകൾ കിട്ടിയാൽ കുട്ടി ആദ്യം ചെയ്യേണ്ടത് തർക്കം നടക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നടക്കുക എന്നതാണ്. ഇത് ഓടിപ്പോകലല്ല, മറിച്ച് സ്വന്തം തലച്ചോറിന് ശാന്തമാകാനുള്ള സമയം നൽകുകയാണ്. അമിഗ്ദലയുടെ അമിത പ്രവർത്തനം കുറയാൻ കുറച്ച് മിനിറ്റുകൾ മതി. അതിനുശേഷം മാത്രമേ യുക്തിപരമായി ചിന്തിക്കുന്ന തലച്ചോറിന്റെ മുൻഭാഗമായ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വീണ്ടും സജീവമാകൂ. അതുകൊണ്ടാണ് ആദ്യം പറയേണ്ടത് വാക്ക് എവേ ബിഫോർ യു റിയാക്ട്. 2, ഡിസ്ട്രാക്ട്, അതായത്

0: ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിക്കുക. മാറി നിന്നിട്ടും മനസ്സ് അതേ സംഭവത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ദേഷ്യം വീണ്ടും കൂടും. അതുകൊണ്ട് ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിക്കണം. ഇതിനുള്ള ഏറ്റവും ലളിതമായ വിദ്യയാണ് 20 മുതൽ 1 വരെ മനസ്സിൽ തിരിച്ച് എണ്ണുക. 20, 19, 18 ഇങ്ങനെ താഴോട്ട് എണ്ണുമ്പോൾ തലച്ചോറിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. അതോടെ ദേഷ്യം വളർത്തുന്ന ചിന്തകളിൽ നിന്ന് ശ്രദ്ധ പതിയെ മാറും. മുതിർന്ന കുട്ടികളാണെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കുകയോ കുറച്ചുനേരം നടക്കുകയോ ഒരു ചിത്രം വരയ്ക്കുകയോ ചെയ്യുന്നതും നല്ല മാർഗമാണ്. 3-ാമത്തെ D എന്നത് ഡ്രിങ്ക് വാട്ടർ ആണ്, അതായത് വെള്ളം കുടിക്കുക. ദേഷ്യം വരുമ്പോൾ ശരീരത്തിൽ അഡ്രിനാലിൻ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ വർദ്ധിക്കുന്നു. ശരീരം ആകെ ഉത്തേജിത അവസ്ഥയിലാകുന്നു. ഈ സമയത്ത് പതുക്കെ 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ചെറിയൊരു ഇടവേള നൽകും. വെള്ളം കുടിക്കുന്നതിനിടയിൽ കുട്ടിയുടെ ശ്വാസോച്ഛ്വാസം സ്വാഭാവികമായി മന്ദഗതിയിലാകും. ശരീരത്തിന്റെ അമിത ഉത്തേജനം കുറയാനും ഇത് സഹായിക്കും. പല കുട്ടികൾക്കും ഇതിലൂടെ മനസ്സിൽ ചെറിയൊരു ശാന്തത അനുഭവപ്പെടാറുണ്ട്. 4-ാമത്തേത് ഡീപ്പ് ബ്രീത്തിങ്, അതായത് ആഴത്തിൽ ശ്വാസമെടുക്കുക. ദേഷ്യം കുറയ്ക്കാനുള്ള ഏറ്റവും ശക്തമായ ശാസ്ത്രീയ വിദ്യകളിൽ ഒന്നാണ് ഡീപ്പ് ബ്രീത്തിങ്. കണ്ണുകളടച്ച് മൂക്കിലൂടെ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 സെക്കൻഡ് നിർത്തുക. ശേഷം 3-4 സെക്കൻഡ് എടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് 10 പ്രാവശ്യം ആവർത്തിക്കുക. ഇങ്ങനെ ദീർഘമായി ശ്വാസം പുറത്തുവിടുമ്പോൾ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം സജീവമാവുകയും ഹൃദയമിടിപ്പ് കുറയുകയും ശരീരത്തിന് ശാന്തത അനുഭവപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് പല തെറാപ്പിസ്റ്റുകളും ആദ്യം ശ്വാസനിയന്ത്രണം പഠിപ്പിക്കുന്നത്. 5-ാമത്തേത് ഡിസ്കസ് ആണ്, അതായത് പിന്നീട് സംസാരിക്കുക. ദേഷ്യം മാറിയ ശേഷം മാത്രമാണ് സംസാരിക്കേണ്ടത്. ദേഷ്യത്തിനിടയിൽ പറയുന്ന വാക്കുകൾ പലപ്പോഴും ബന്ധങ്ങളെ മുറിവേൽപ്പിക്കും. അതുകൊണ്ട് കുട്ടി തന്റെ വികാരങ്ങൾ ഒരു വിശ്വസ്തനായ ആളുമായി പങ്കുവയ്ക്കണം. അത് മാതാപിതാക്കളാകാം, അധ്യാപകനാകാം, സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തും ആകാം. എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം വന്നത്? എനിക്ക് എന്താണ് വിഷമമായത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഈ സംഭാഷണം സഹായിക്കും. വികാരങ്ങൾ അടിച്ചമർത്തുന്നതിനേക്കാൾ അവ സുരക്ഷിതമായ രീതിയിൽ പങ്കുവയ്ക്കുന്നതാണ് മാനസികാരോഗ്യത്തിന് നല്ലത്. മാതാപിതാക്കൾ ഓർക്കേണ്ടത് എന്തെന്നറിയുമോ? ദേഷ്യപ്പെടുന്ന കുട്ടിയെ നീ മോശം കുട്ടിയാണ് എന്ന് പറയരുത്. പകരം നിനക്ക് ദേഷ്യം വന്നത് എനിക്ക് മനസ്സിലാകുന്നു, പക്ഷേ ദേഷ്യം പ്രകടിപ്പിക്കാനുള്ള നല്ല വഴികൾ നമുക്ക് പഠിക്കാം എന്ന് പറയുന്നതാണ് നല്ലത്. കുട്ടികൾ വാക്കുകളേക്കാൾ മാതൃകകളിൽ നിന്നാണ് കൂടുതൽ പഠിക്കുന്നത്. മാതാപിതാക്കൾ സ്വന്തം ദേഷ്യം നിയന്ത്രിക്കുന്ന രീതി തന്നെയാണ് കുട്ടികളുടെ ഏറ്റവും വലിയ പാഠപുസ്തകം. ദേഷ്യം ഇല്ലാതാക്കാൻ കഴിയില്ല, അതിന്റെ ആവശ്യവുമില്ല. കാരണം ദേഷ്യം ഒരു സ്വാഭാവിക മനുഷ്യവികാരമാണ്. പക്ഷേ ദേഷ്യം നമ്മുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കരുത്. ഡിസ്റ്റൻസ്, ഡിസ്ട്രാക്ട്, ഡ്രിങ്ക് വാട്ടർ, ഡീപ് ബ്രീത്തിങ്, ഡിസ്കസ് എന്ന ഈ 5 ചെറിയ ശീലങ്ങൾ കുട്ടികളെ വെറും ദേഷ്യം നിയന്ത്രിക്കാൻ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ വികാരങ്ങളെ ആരോഗ്യകരമായി കൈകാര്യം ചെയ്യാനും സഹായിക്കും. ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ്. ദേഷ്യത്തിന് അടിമപ്പെടാതിരിക്കുക എന്നതാണ് യഥാർത്ഥ വൈകാരിക പക്വത.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 20 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി 3-ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. ഈ കുട്ടിക്ക് മറ്റു കുട്ടികളിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആണ്. അധികം സംസാരിക്കാറൊന്നുമില്ല, ഒരുപാട് കൂട്ടുകാരൊന്നുമില്ല, വലിയ വാചാലമായി ഒന്നും ഇടപെടുന്ന ഒരു വ്യക്തിയുമല്ല. ചെറിയൊരു സുഹൃത്ത് സംഘമുണ്ട്, അവരുടെ ഇടയിൽ നല്ല ആത്മബന്ധമുണ്ട്. പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും വളരെ ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായി ചിന്തിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവുള്ളൊരു കുട്ടിയാണ്. അപ്പൊ അത് അവള് ജോയിൻ ചെയ്ത എഞ്ചിനീയറിംഗ് കോളേജിൽ ഇത്തരം ഗവേഷണ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചില അധ്യാപകരുണ്ടായിരുന്നു. അവരുടെ ഒരു സ്വാധീനത്തിന് വിധേയയായി പെൺകുട്ടിയും അല്പം വ്യത്യസ്തമായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. ചില പുതിയ ഉപകരണങ്ങളുടെ കണ്ടെത്തലുകളൊക്കെ നടത്തി, ചില പേറ്റന്റുകൾക്കൊക്കെ അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവള് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ വളരെ പുതുമയുള്ള ആശയങ്ങളാണ്. അധ്യാപകർ തന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. പല സ്ഥലങ്ങളിലും കോൺഫറൻസുകളിലും ഓണ്ടർപ്രണർഷിപ്പ് സമ്മിറ്റുകളിലും ഒക്കെ അവൾ പോയി പ്രസംഗിക്കുന്നു. അവളുടെ ഐഡിയാസ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു. അവിടെയെല്ലാം അവൾക്ക് പിന്നെ പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. പല ഹാക്കത്തോണുകളിലും പങ്കെടുത്ത് അവിടെയൊക്കെ അംഗീകാരങ്ങൾ നേടുന്നു. നല്ല രീതിയിലുള്ളൊരു അഭിനന്ദനമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കൺവെൻഷണൽ ലെവലിലുള്ളൊരു അക്കാഡമിക് എക്സലൻസ് ആ കുട്ടിക്ക് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുസ്തകം ഇരുന്ന് കാണാതെ പഠിച്ച് നമ്മുടെ യാഥാസ്ഥിതികമായ പരീക്ഷകളിൽ 1-ാം റാങ്ക് വാങ്ങുന്ന ശീലമൊന്നും ആ കുട്ടിക്കില്ല. അവൾ പഠിക്കുന്നുണ്ട്, പരീക്ഷകൾ ജയിക്കുന്നുണ്ട്, സാമാന്യം തെറ്റില്ലാത്ത ഗ്രേഡുകളൊക്കെ അവൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ 1-ാം റാങ്കോ 2-ാം റാങ്കോ അങ്ങനത്തെ ലെവലിലേക്കൊന്നും അവൾ എത്തിച്ചേരുന്നില്ല. സ്വാഭാവികമായിട്ടും ക്ലാസ്സിലുള്ള 1-ാം സ്ഥാനക്കാർക്ക് കിട്ടാത്ത തരത്തിലുള്ള പല അംഗീകാരങ്ങളും ഈ ഹാക്കത്തോണുകൾക്കും മറ്റു മീറ്റിങ്ങുകൾക്കും ഒക്കെ പോയി കുട്ടി നേടിയെടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ക്ലാസ്സിൽ അതൊരു സംസാരമാവുന്നു. ഈ 1-ാം റാങ്കൊക്കെ കിട്ടുന്ന കുട്ടികളും അവരോടൊപ്പം നിൽക്കുന്നവരായിട്ടുള്ള കുട്ടികളും അവരോടൽപ്പം താല്പര്യം കൂടുതലുള്ള അധ്യാപകരുമൊക്കെ ഈ കുട്ടിയെക്കുറിച്ച് അല്പം മോശമായിട്ട് സംസാരിക്കുന്നു. അത് ചെറിയൊരു സർക്കിളിലാണ് ആ സംസാരങ്ങൾ വരുന്നതെങ്കിലും അത് കാട്ടുതീ പോലെ പടരുന്നു. മറ്റു പല വഴികളിലൂടെയും ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കേൾക്കുന്നു. അപ്പൊ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ഒരു വല്ലാത്ത വിഷമവും ആത്മവിശ്വാസക്കുറവും ഒക്കെ അനുഭവപ്പെടുന്നു. കഴിഞ്ഞൊരു 1 മാസമായിട്ട് വല്ലാത്ത സങ്കടത്തിലാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കോളേജിലേക്ക് പോകാനേ തോന്നുന്നില്ല. അവിടെ ആരെങ്കിലും തന്നെ കുറ്റപ്പെടുത്തുമോ എന്നുള്ള ചിന്തകളൊക്കെ വരുന്നു. പരീക്ഷ തോറ്റുപോകുമോ എന്നുള്ള ഒരു ആശങ്ക വരുന്നു. പരീക്ഷയ്ക്ക് തന്നെ അധ്യാപകർ തോൽപ്പിച്ചു കളയുമോ എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റിന്റെ ഒക്കെ ടൈം ഏകദേശമായി വരുന്നു. ഇതുവരെ എല്ലാ പേപ്പറുകളും കൃത്യമായി ക്ലിയർ ചെയ്തുകൊണ്ടും പല മത്സരങ്ങളിലും ഉന്നതമായ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ളത് കൊണ്ടും ഇവളൊരു നല്ലൊരു കാൻഡിഡേറ്റ് ആണ് അത്തരം സ്ഥലങ്ങളിലൊക്കെ നന്നായി ശോഭിക്കാനായിട്ട്. പക്ഷെ അവിടെ പോലും ഈ ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവിന്റെ ആളുകൾ പേര് കൊടുക്കണമെന്നുള്ള സംഗതി വന്നിട്ട് ആ പേര് കൊടുക്കാൻ പോലും മടിച്ചു നിൽക്കുകയാണ് കുട്ടി. ഇവിടെ നമ്മൾ ആ കുട്ടിയോട് സംസാരിക്കുമ്പോഴത്തേക്ക് കുട്ടി പറയുന്നത് എനിക്കിങ്ങനെ കുറച്ച് പുരസ്കാരങ്ങളോ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും എന്റെ കഴിവല്ല. ഞാനത് ഇവിടെ നിന്നൊക്കെയോ വായിച്ച് കണ്ടുപിടിച്ച ഐഡിയാസ് അല്ലെങ്കിൽ മറ്റു ചില ആളുകൾ പറഞ്ഞ ചില ഐഡിയാസിനെ ഒന്ന് അല്പം ഇംപ്രോവൈസ് ചെയ്ത ഐഡിയാസ് അല്ലെ എന്റെ ഫ്രണ്ട്സിന്റെ ചില സജഷൻസ് എടുത്തിട്ട് ഇതൊന്നും എന്റേതല്ല. ഇതെല്ലാം മറ്റുള്ളവരിൽ നിന്നും നമ്മൾ കടമെടുത്ത ആശയങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ അംഗീകാരങ്ങളോ ഈ ഹാക്കത്തോണിൽ കിട്ടിയ അവാർഡുകളോ ഒന്നും എന്റെ കഴിവിന്റെ പ്രതിഫലനങ്ങളല്ല. എനിക്ക് ഇത്രയൊന്നും അംഗീകാരം കിട്ടാനുള്ള യോഗ്യതയൊന്നുമില്ല. എനിക്ക് യോഗ്യതയില്ലാത്തൊരു ഒരു പൊസിഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഇങ്ങനെ പറയാം. ഈ ഒരു പ്രതിഭാസത്തിനെ മനഃശാസ്ത്ര ഭാഷയിൽ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അവരെ പ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പൊ ഇവര് കരുതുന്നത് ഇവരുടെ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങളൊന്നും ഇവരുടെ കഴിവുകൊണ്ട് ഉണ്ടായതല്ല, അത് മറ്റെന്തൊക്കെയോ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടിയതാണ്. ഒരുപക്ഷെ വായിച്ചോ മറ്റു സുഹൃത്തുക്കളുടെ ചർച്ചയിൽ നിന്നോ ഒക്കെ ഉരുത്തിരിഞ്ഞതാണ്. ഇപ്പൊ ഏതാശയം എടുത്താലും ശരി, ഒരു മൗലികമായ കണ്ടുപിടുത്തമാകട്ടെ, ഒരു സാഹിത്യ സൃഷ്ടിയാകട്ടെ, ഒരു ചലച്ചിത്രത്തിന്റെ തിരക്കഥയാകട്ടെ, ഇതൊക്കെ രൂപീകരിക്കപ്പെടുന്നത് ഒന്നിലധികം ആളുകളുടെ ആശയവിനിമയത്തിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ പൂർണമായും സ്വന്തമായി എന്ന് പറയുന്ന ഒരു ആശയമൊന്നും മിക്കവാറും ആളുകളുടെ ഒന്നും മനോമുഗ്രത്തിൽ വിരിയാറില്ല. അങ്ങനെ ഒരു ആശയത്തിന്റെ ഒരു മുകുളം വന്നാൽ പോലും അത് മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ചകളിൽ നിന്നാണ് അത് റിഫൈൻ ചെയ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയയുടെ രൂപത്തിലേക്ക് അത് എത്തുന്നു. അതാണ് സ്വാഭാവിക ലോക നിയമം. അപ്പൊ ഈ കാര്യങ്ങൾ ഈ കുട്ടിയോട് നമ്മൾ പറയുകയാണ്. അപ്പോൾ ഒരാൾ ഒറ്റപ്പെട്ടിരുന്ന് അയാളുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചിന്തിച്ചെടുത്തിട്ടായിരിക്കില്ല ഒരു കണ്ടെത്തൽ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു സർഗാത്മക സൃഷ്ടി നടത്തുന്നത്. അതിൽ മറ്റുള്ളവരുടെ ഇടപെടലുകളും സ്വാധീനങ്ങളും ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ അവസരങ്ങൾ, ആ അവസരങ്ങൾ നമ്മൾ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരു പ്രസന്റേഷൻ നടത്തുമ്പോൾ ആ പ്രസന്റേഷൻ നടത്തുക എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. അത് കേൾക്കുന്ന ആളിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള സ്കില്ലാണ്. ആ ഒരു സ്കില്ലെങ്കിലും നിനക്ക് സ്വന്തമായിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ജീവിതത്തിൽ പലപ്പോഴായി അവൾ നേടിയിട്ടുള്ള നേട്ടങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവൾക്ക് തന്നെയാണ്. മറ്റു പലരും അതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം, സംഭാവനകൾ നൽകിയിട്ടുണ്ടാകാമെങ്കിലും പ്രധാന ഉത്തരവാദിത്വം അവളുടേത് തന്നെയാണ് എന്നവളെ ബോധ്യപ്പെടുത്തി. അപ്പൊ ഇത്തരത്തിൽ ഒരു ചിന്താ ക്രമീകരണം, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ഘട്ടം ഘട്ടമായി ചെയ്യുക വഴി സ്വന്തം കഴിവിനെ കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് ആ പെൺകുട്ടി എത്തിച്ചേരുകയും ധൈര്യമായിട്ട് അവൾ തുടർന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റിന് പോയിരിക്കുകയും വളരെ മികച്ച ഒരു കമ്പനിയിലേക്ക് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഡ്രൈവിലൂടെ പ്ലേസ്ഡ് ആകുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ആ പ്ലേസ്മെന്റ് ഡ്രൈവിലും അവൾക്ക് തുണയായത് അവൾ ചെയ്ത ഈ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അവളുടെ അക്കാഡമിക് എക്സലൻസിനേക്കാൾ അവൾ നടത്തിയ പുതിയ കണ്ടെത്തലുകൾ, അവൾ പേറ്റന്റിന് അപ്ലൈ ചെയ്ത കാര്യങ്ങൾ, അവൾ പല ഹാക്കത്തോണുകളിലും നടത്തിയ അവതരണങ്ങളും അവിടെ നേടിയ പുരസ്കാരങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ ജോലിയിലേക്കുള്ള എളുപ്പ വഴിയായി മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആധുനിക വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഈ യാഥാസ്ഥിതികമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾക്ക് സാധ്യതകൾ അനന്തമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നന്ദി, നമസ്കാരം.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: ഒമ്പത് 2012. ഇന്ന് രാവിലെ ക്ലിനിക്കിലെത്തിയത്, അതായത് ആദ്യം ക്ലിനിക്കിലെത്തിയത് 32-കാരിയായ രശ്മിയാണ്. ഭർത്താവ് രാഹുലിനൊപ്പമാണ് വന്നതെങ്കിലും ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകുന്നതിനു മുമ്പ് അവൾ ഭർത്താവിന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കുന്നുണ്ടായിരുന്നു. രാഹുൽ സമ്മതം മൊഴിയാൽ മാത്രം അവൾ സംസാരിക്കും. ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത, നിഴലുപോലെ മറ്റൊരാളെ പിന്തുടരുന്ന രശ്മി. എന്തിന്? രശ്മി വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ പോലും രശ്മി ഭർത്താവ് രാഹുലിന്റെ മുഖത്ത് നോക്കി ഞാൻ പറയട്ടെ എന്നർത്ഥത്തിൽ. എനിക്ക് മനസ്സിലായി, ഇതൊരു പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു പ്രത്യേക വ്യക്തിത്വ വൈകല്യമാണ്, അങ്ങനെ പറയാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു ടൈപ്പ് ക്യാരക്ടറാണ്, അതൊരു പ്രത്യേക വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. പക്ഷെ അല്ല, ഇതൊക്കെ ചില പ്രത്യേക വ്യക്തിത്വ വൈകല്യങ്ങളാണ്, അതിന്റെ ലക്ഷണങ്ങളാണ്. തന്റെ വൈകാരികവും ശാരീരികവുമായ ആവശ്യങ്ങൾക്കായി മറ്റൊരാളെ അമിതമായി ആശ്രയിക്കുകയായിരുന്നു രശ്മി. രശ്മിയെപ്പോലുള്ളവർക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഭയവും തന്നെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുമോ എന്ന തീവ്രമായ ഉത്കണ്ഠയും ഉണ്ടാകും. രാവിലെ ഏത് കറി വെക്കണം, ഏത് വസ്ത്രം ധരിക്കണം എന്നുപോലും എന്നോട് ചോദിക്കാതെ അവൾ ചെയ്യില്ല ഡോക്ടർ. ചെറിയ കാര്യങ്ങളിൽ പോലും അവൾക്ക് മറ്റൊരാളുടെ ഉറപ്പ് ആവശ്യമാണ്. രാഹുൽ പറയുന്നതിൽ ദയനീയതയോ നിസ്സഹായതയോ ഉണ്ടായിരുന്നു. സ്വന്തം ബാങ്ക് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതോ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതോ ആയ പ്രധാന ഉത്തരവാദിത്തങ്ങളെല്ലാം രശ്മി രാഹുലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തോന്നിയാൽ പോലും അവൾ എതിർക്കില്ല. വിയോജിച്ചാൽ അദ്ദേഹം തന്നെ വിട്ടുപോകുമോ എന്ന ഭയമാണ് ഇതിന് കാരണം. രാഹുൽ ഒന്ന് പുറത്തു പോയാൽ, അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ വൈകിയാൽ രശ്മി വല്ലാതെ പരിഭ്രാന്തയാകും. തനിക്ക് തന്നെ തന്നെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസം അവളുടെ ഉള്ളിലുണ്ട്. സംസാരത്തിനിടയിൽ രശ്മിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചറിഞ്ഞു. അമിതമായ നിയന്ത്രണങ്ങളുള്ള സാഹചര്യത്തിലാണ് അവൾ വളർന്നത്. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അനുവദിക്കാതെ വളർത്തപ്പെടുന്ന കുട്ടികളിൽ പിൽക്കാലത്ത് ഇത്തരം ഡിസോർഡറുകൾ കണ്ടുവരാറുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, രശ്മിയുടെ കഥ ഞാൻ തുടരാം. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ അവരെ അനുവദിക്കണം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നിങ്ങൾ കുടുംബസമേതം സിനിമയ്ക്ക് പോവുകയാണ്. തിരിച്ചു വന്നപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ കയറി. സാധാരണ രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളോടൊപ്പമുള്ള എല്ലാവർക്കും എന്താണ് വേണ്ടത് എന്ന് ചോദിച്ച് നിങ്ങൾ വെയിറ്ററോട് ലിസ്റ്റ് പറയും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഹോട്ടലിൽ നിങ്ങളുടെ ടേബിളിൽ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ടേബിളിനടുത്ത് രണ്ട് വെയിറ്റർമാരുണ്ടാവും. ഒന്ന് ഹോട്ടലിലെ വെയിറ്റർ, മറ്റൊന്ന് കുടുംബത്തിലെ വെയിറ്റർ. അത് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ പറയട്ടെ. ബഡ്ജറ്റിനനുസരിച്ച് വസ്ത്രം സെലക്ട് ചെയ്യുന്നതിൽ, ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ അവരവർക്ക് അവരവരുടേതായ അഭിപ്രായങ്ങളില്ലേ? അപ്പോ ഭർത്താവ് പറയട്ടെ എനിക്കൊരു ചായ. അപ്പൊ ഭാര്യ പറയട്ടെ എനിക്ക് വേണ്ടത് കോഫിയാണ്. അപ്പൊ മക്കൾ പറയട്ടെ അവർക്ക് കാപ്പിച്ചിനോ ആണ് അല്ലെങ്കിൽ നൂഡിൽസ് ആണ്. അവരവർക്ക് വേണ്ടത് അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച്, കുടുംബത്തിന്റെ ബഡ്ജറ്റിനനുസരിച്ച് അവർ പറയട്ടെ, അതല്ലേ നല്ലത്? ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇടപെടുത്തി നോക്കൂ. അവർക്ക് വാങ്ങേണ്ട സാധനങ്ങൾ അവർ പോയി വാങ്ങട്ടെ. തൊട്ടടുത്ത കടകൾ ഉണ്ടെങ്കിൽ പോയി വാങ്ങാൻ പറയണം, അല്ലെങ്കിൽ കാറ് നിർത്തിയിട്ട് അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ദാ കടയിൽ നിന്ന് ആ സാധനം വാങ്ങി വരാൻ പറയണം. അതൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, കാര്യങ്ങൾ തെരഞ്ഞെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുമ്പോൾ പിൽക്കാലത്ത് അവർക്ക് ഇത്തരം ഡിസോർഡറുകൾ ഉണ്ടാവില്ല. അതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രശ്മിയെ സ്വയം പര്യാപ്തയാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പരിശീലനമുണ്ട് ഇത്തരം വൈകല്യങ്ങൾക്ക്, ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾക്ക്. അത്തരം പരിശീലനങ്ങളാണ് ഏറ്റവും നല്ലത്. അസർട്ടീവ്നെസ് ട്രെയിനിങ്ങിലൂടെ സ്വന്തം അഭിപ്രായങ്ങൾ ഭയമില്ലാതെ തുറന്നു പറയാൻ രശ്മിയെ ഞങ്ങൾ പരിശീലിപ്പിച്ചു. ഇല്ല എന്ന് പറയേണ്ടിടത്ത് ഇല്ല എന്ന് പറയണം, അതായത് നോ പറയേണ്ടിടത്ത് നോ തന്നെ പറയണം. അപ്പോൾ മറ്റുള്ളവർക്ക് എന്ത് തോന്നും? ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കപ്പെടുമോ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും കേട്ടോ. ഞാൻ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ? അവരെന്നെ തള്ളിക്കളയുമോ എന്നൊക്കെയുള്ള ഭയം. അതിന്റെ ആവശ്യമില്ല. നീ നോ, ഈ ലോകത്തെ എസിനേക്കാൾ പവർ നോക്കാണ് എന്ന് മറന്നു പോകരുത്. ചെറിയ തീരുമാനങ്ങൾ, ഉദാഹരണത്തിന് സ്വന്തമായി ഷോപ്പിംഗ് നടത്തുക, സ്വന്തമായി പച്ചക്കറി വാങ്ങാൻ പോവുക, സ്വന്തമായി മീൻ മാർക്കറ്റിൽ പോയി മീൻ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക, അങ്ങനെയൊക്കെ തനിയെ എടുക്കാൻ പ്രോത്സാഹിപ്പിച്ചു. ഓരോ ചെറിയ വിജയവും അവളുടെ ആത്മവിശ്വാസം കൂട്ടി. മീൻ മാർക്കറ്റിൽ ചെന്ന് ബാർഗെയിനിങ് ചെയ്ത് വില പേശി മീൻ വാങ്ങാൻ അവളോട് കർശനമായി പറഞ്ഞു എന്നതാണ് ശരി. അതിലൊക്കെ രശ്മി വിജയിക്കുകയും ചെയ്തു. ആരും കൂടെയില്ലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും എന്ന ചിന്ത കോഗ്നിറ്റീവ് തെറാപ്പിയിലൂടെ അവളിൽ ഉറപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇതെല്ലാവരിലും ഉണ്ടാകേണ്ട ഒരു കാര്യമല്ലേ? ആരും കൂടെയില്ലെങ്കിലും എനിക്ക് അതിജീവിക്കാൻ കഴിയും, ആരും കൂടെയില്ലെങ്കിലും ഞാൻ ജീവിക്കും, അങ്ങനെ വേണ്ട. അതിലൊരു അഹന്തയുടെ ധ്വനിയുണ്ട്. പക്ഷെ ഈ വാചകം ഒരിക്കൽ കൂടെ കേട്ടു നോക്കൂ. ആരും കൂടെയില്ലെങ്കിലും ഞാൻ അതിജീവിക്കും. ഈ അതിജീവനമാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. അതുണ്ടാവണമെന്നേ എല്ലാവരിലും. രാഹുലിന് ഞങ്ങൾ നൽകിയ നിർദ്ദേശം ഇതായിരുന്നു: അവളെ സഹായിക്കരുത്, പകരം അവളെ കൊണ്ട് ചെയ്യിക്കുക. ഇവിടെ രണ്ട് വാക്കുകളുണ്ട് നോക്കൂ. എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെൽപ്പിനേക്കാൾ വലുതാണ് സപ്പോർട്ട് എന്ന് മറന്നു പോകരുത്. ഏതാനും മാസങ്ങൾ കൊണ്ട് രശ്മിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വള്ളിച്ചെടി പടരാൻ ഒരു മരം വേണം, പക്ഷേ ആ മരം വീണാൽ വള്ളിച്ചെടി നശിച്ചു പോകരുത്. പറയട്ടെ അതൊരിക്കൽ കൂടി: വള്ളിച്ചെടിക്ക് പടരാൻ ഒരു മരം വേണം, പക്ഷെ ആ മരം വീണാൽ വള്ളിച്ചെടി നശിച്ചു പോകരുത്. രശ്മി ഇപ്പോൾ സ്വന്തമായി മണ്ണിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുകയാണ്. അവൾ തനിയെ വളരും, തനിയെ നിലനിൽക്കും. അവളുടെ വേരുകൾ അറ്റുപോകില്ല. സ്നേഹവും കരുതലും നല്ലതാണ്, പക്ഷെ അതൊരാളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത്. പാമ്പറിങ് ചെയ്ത് കുട്ടികളെ വളർത്തരുത് എന്നർത്ഥം. അമിതമായ ആശ്രിതത്വം ഒരു വ്യക്തിത്വത്തെ തന്നെ തളർത്തുന്ന രോഗമായി മാറാമെന്ന് പ്രിയ ശ്രോതാക്കൾ മറന്നു പോകരുത്. ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് നല്ലതല്ലെന്നേ. ഇൻഡിപെൻഡന്റായി ഈ ലോകത്ത് ജീവിക്കാനാവട്ടെ. സ്വന്തം വേരുകളിലൂടെ സ്വന്തം

കാലിൽ നമുക്ക് ശിരസുയർത്തി നിൽക്കാൻ കഴിയണ്ടേ? വെയർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ. എവിടെയാണോ ഭയമില്ലാത്ത മനസ്സുള്ളത്, അവിടെ ശിരസ് ഉയർന്നു നിൽക്കും. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഗീതാഞ്ജലിയിൽ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കാതോട് കാതോരം ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് ഐശ്വര്യ, ഞാൻ വെള്ളനാട് നിന്നാണ് വരുന്നത്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് ഒരു തളം മാത്രം എന്ന പാട്ടാണ്.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീന്റെ മുന്നിൽ നിന്നു.
1: എൻ്റെ പേര് ഹരിത. ഞാൻ വരുന്നത് ആരനാട് നിന്നാണ്. എനിക്കിഷ്ടപ്പെട്ട പാട്ട് താമരപ്പൂവിൽ വാഴും ദേവിയല്ലോന്ന്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് സുകന്യ, ഞാൻ വെളിയന്നൂർ എന്ന് പറഞ്ഞു. എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പാട്ട് ഏതോ വഴിയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് സജിൻ, ഞാൻ വിഴിഞ്ഞത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് നാടോടിക്കാറ്റ് എന്ന മലയാള സിനിമയിലെ വൈശാഖ സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഹായ്, എൻ്റെ പേര് അനു, ഞാൻ വിഴിഞ്ഞത്തു നിന്നാണ് വരുന്നത്. എനിക്ക് റേഡിയോയിലൂടെ കേൾക്കാൻ താല്പര്യമുള്ള സോങ് എന്ന് പറയുമ്പോൾ സിനിമയിലെ മുൻപേ വായന അൻപേവ ആ സോങ്ങാണ്.

ഹായ്, എൻ്റെ പേര് പ്രിയ. ഞാൻ വിഴിഞ്ഞത്തുനിന്നാണ് വരുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് സർവവും മായ എന്ന ഫിലിമിലെ പുതുമഴി പോലെ വന്നൊരാൾ എന്ന സോങ്ങാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: ആയിരത്തി തൊള്ളായിരത്തി 1979 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഒ എൻ വിക്കായിരുന്നു. ഉൾക്കടൽ എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. എം ബി ശ്രീനിവാസിന്റെ സംഗീതം, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ഇപ്പോൾ കേൾക്കാം.

1979 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ബി ശ്രീനിവാസനാണ്. ഉൾക്കടൽ, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു ഈ പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ഒ എൻ വി കുറുപ്പായിരുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമിതാ.

1979 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക എസ് ജാനകിയുമായിരുന്നു. തകര എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. എം ജി രാധാകൃഷ്ണന്റെ സംഗീതമാണ് ഈ പാട്ടുകൾക്ക്. മൗനമേ എന്ന പാട്ടുതാ നമുക്കായി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സ്ആപ്പ് ഗീതം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സ്ആപ്പ് ഗീതത്തിലൂടെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും പുരാതനവും മഹത്തരവുമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിലേക്കാണ്. ബീഹാറിലെ ബുദ്ധമതത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ നളന്ദ മഹാവിഹാരയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അറിവിന്റെ വിഹാരമെന്ന് ഒറ്റ വാക്കിൽ നളന്ദയെ വിശേഷിപ്പിക്കാം. നളന്ദ മഹാവിഹാര കേവലം ഒരു ചരിത്ര സ്ഥലം മാത്രമല്ല, മറിച്ച് അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായി നിലനിന്നിരുന്ന ഒരു സർവകലാശാലയുടെ അവശിഷ്ടങ്ങളാണ്. 5-ാം നൂറ്റാണ്ടിൽ ഗുപ്തരാജാക്കന്മാരുടെ കാലത്താണ് ഈ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടത്. ബുദ്ധമതം, തത്വശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഗണിതം, വൈദ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനെത്തിയിരുന്നു. ഹുയാൻസാങ്, ഈജിംഗ് തുടങ്ങിയ ചൈനീസ് സഞ്ചാരികളുടെ രേഖകളിൽ നളന്ദയെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണാം. നളന്ദയിൽ അക്കാലത്ത് 10,000-ത്തിലധികം വിദ്യാർത്ഥികളും 2,000-ത്തിലധികം അധ്യാപകരും ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ലൈബ്രറി ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒന്നായിരുന്നു. ധർമ്മഗഞ്ച് അറിവിന്റെ പർവ്വതം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ചരിത്രത്തിന്റെ നിശബ്ദ സാക്ഷികളാണ് നളന്ദ മഹാവിഹാര. നളന്ദ മഹാവിഹാരയിലെ വാസ്തുവിദ്യ ഗുപ്തകാലഘട്ടത്തിലെയും പാലരാജാക്കന്മാരുടെയും കലാപരമായ വൈദഗ്ധ്യം വിളിച്ചോതുന്നു. ചുവന്ന ഇഷ്ടികകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ ബുദ്ധമത സന്യാസിമാർക്ക് ധ്യാനിക്കാനും താമസിക്കാനുമുള്ള വിഹാരങ്ങൾ, ചൈത്യങ്ങൾ അതായത് ആരാധനാലയങ്ങൾ, വിദ്യാർത്ഥികൾക്കായുള്ള ക്ലാസ് മുറികൾ എന്നിവയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറികളിൽ ഒന്നായിരുന്നു ഇത്. ഇവിടെ ബുദ്ധമത ഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലുള്ള നിരവധി പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ബുദ്ധന്റെ ശിഷ്യനായ സാരിപുത്രന്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ച ഒരു സ്തൂപം ഇവിടെയുണ്ട്. നളന്ദയിലെ കെട്ടിടങ്ങളിൽ നിരവധി ശില്പങ്ങളും കൊത്തുപണികളും കാണാം. ബുദ്ധന്റെയും മറ്റ് ബുദ്ധമത ദേവതകളുടെയും ശില്പങ്ങൾ ഇവിടെയുണ്ടായിരുന്നു. നളന്ദ മഹാവിഹാരയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത 2016 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഈ സർവകലാശാല നശിച്ചുപോയെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഇന്ത്യയുടെ വിജ്ഞാന പൈതൃകത്തിന്റെ മഹത്വം വിളിച്ചോതുന്നു. പ്രിയ ശ്രോതാക്കളെ, ഒരു കാലത്ത് ലോകത്തിന് മുഴുവൻ അറിവ് നൽകിയ നളന്ദ മഹാവിഹാരയെ നേരിൽ കണ്ടറിയാനും അതിന്റെ കഥകൾ കേട്ടറിയാനും ഈ പരിപാടി നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതട്ടെ.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നല്ലൊരു രക്ഷിതാവാകുക എന്നതിനർത്ഥം കുട്ടികൾക്ക് വേണ്ടി എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നതാണെന്നാണ് പൊതുവെയുള്ള ധാരണ. അവർക്ക് എന്തു പഠിപ്പിച്ചു കൊടുക്കണം, എന്തു പറയണം, ഏത് വിദ്യാലയത്തിൽ അയക്കണം എന്നിങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിലാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധ. എന്നാൽ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഇതിന് നേരെ വിപരീതമായ കാര്യമാണ്. ഒരു കുട്ടിയുടെ ആത്മബലവും കരുത്തും വളർത്താൻ നാം ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തുകയാണ് വേണ്ടത്. പലപ്പോഴും നാം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലം നൽകുന്നത് നാം ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ അവരെ നാണം കെടുത്താതിരിക്കുക എന്നതാണ് ഇതിലെ ആദ്യത്തേത്. പരാജയപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുമെന്ന ഭയം കുട്ടിയുടെ ഉള്ളിൽ വളർന്നാൽ പിന്നീട് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ അവൻ ഭയപ്പെടും. അതുപോലെ തന്നെ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ഉടനെ തന്നെ അവരെ രക്ഷിക്കാൻ ഓടിച്ചെല്ലാതിരിക്കുക. തനിയെ ഒരു വഴി കണ്ടെത്താനുള്ള അവസരം അവർക്ക് ലഭിച്ചാൽ മാത്രമേ സ്വന്തം കഴിവിൽ അവർക്ക് വിശ്വാസമുണ്ടാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ ചെറിയ തോതിലുള്ള അനിശ്ചിതത്വങ്ങളെ നേരിടാൻ അവരെ അനുവദിക്കുന്നത് അവരിൽ വലിയ രീതിയിലുള്ള മാനസിക കരുത്തുണ്ടാക്കും. വേഗതയ്ക്കും ലാഭത്തിനും വേണ്ടി കുട്ടികളുടെ വികാരങ്ങളെ തള്ളിക്കളയാതിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ഇതൊന്നും സാരമില്ല എന്ന് പറയുന്നതിന് പകരം അവരുടെ സങ്കടങ്ങളെയും ദേഷ്യത്തെയും അംഗീകരിക്കുമ്പോൾ സ്വന്തം വികാരങ്ങളെ മനസ്സിലാക്കാനും അവ പ്രകടിപ്പിക്കാനുമുള്ള ആത്മവിശ്വാസം അവർക്ക് ലഭിക്കുന്നു. മറ്റുള്ളവരുമായോ സഹോദരങ്ങളുമായോ അവരെ താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഓരോ കുട്ടിയും സവിശേഷമാണെന്നും അവർക്കവരുടേതായ വളർച്ചാഘട്ടങ്ങൾ ഉണ്ടെന്നും തിരിച്ചറിയുന്നത് അവരിലെ അപകർഷതാബോധം ഇല്ലാതാക്കാൻ സഹായിക്കും. ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ബോധപൂർവം ഒഴിവാക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് വലിയൊരു സ്പേസാണ്. അപമാനം ഭയക്കാത്ത കുട്ടിക്ക് വീണ്ടും ശ്രമിക്കാൻ ധൈര്യമുണ്ടാകും. ഉടനെ സഹായം ലഭിക്കാത്ത കുട്ടി സ്വന്തം പാഠങ്ങൾ പഠിക്കും. വികാരങ്ങൾ മാനിക്കപ്പെടുന്ന കുട്ടിക്ക് ലോകത്തെ നേരിടാൻ കൂടുതൽ തെളിച്ചമുണ്ടാകും. ഇത് രക്ഷിതാക്കളുടെ ഭാരം കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. പുതിയ തന്ത്രങ്ങൾ പഠിക്കുന്നതിനേക്കാൾ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനാവശ്യമായ ഇടപെടലുകൾ കുറയ്ക്കുകയാണ് വേണ്ടത്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ നാം ശീലിച്ചുപോയ ദോഷകരമായ രീതികളെ മാറ്റിയെടുക്കാൻ ബോധപൂർവമായ ശ്രമം ആവശ്യമാണ്. ഇത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന മാറ്റമല്ല. എല്ലാ കാര്യങ്ങളും ഒരേ സമയം മാറ്റാൻ ശ്രമിക്കാതെ ഏതെങ്കിലും ഒരു ശീലം മാറ്റാൻ ആദ്യം തീരുമാനിക്കുക. ഉദാഹരണത്തിന്, അടുത്ത തവണ കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അവനെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കാം. ആ ഒരു മാറ്റം പോലും കുട്ടിയുടെ വൈകാരിക ലോകത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ശാന്തവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു കുഞ്ഞിന് പൂർണ്ണമായി വിടരാൻ സാധിക്കൂ. അവരുടെ വഴികളിലെ തടസ്സങ്ങൾ നീക്കുന്നതിനേക്കാൾ തടസ്സങ്ങളെ നേരിടാനുള്ള കരുത്താണ് നാം അവർക്ക് നൽകേണ്ടത്. മസ്തിഷ്ക വികാസത്തിന്റെ ഘട്ടത്തിൽ കുട്ടികൾ മാതാപിതാക്കളുടെ നിശബ്ദമായ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ട്. അമിതമായ ഇടപെടലുകൾ പലപ്പോഴും അവരുടെ സ്വാഭാവികമായ വളർച്ചയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്വന്തം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ അവരെ അനുവദിക്കുക. സ്നേഹമെന്നത് എപ്പോഴും കൂടെ ഉണ്ടാകുക എന്നതല്ല, മറിച്ച് അവർക്ക് പറക്കാനാവശ്യമായ ആകാശമൊരുക്കിക്കൊടുക്കുക എന്നതുകൂടിയാണ്. ഓരോ ചെറിയ ചുവടുവെപ്പിലും അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കണം. ആ വിശ്വാസമാണ് അവരുടെ ജീവിതത്തിന്റെ നട്ടെല്ല്. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ കുടുംബത്തെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ നന്മകൾ നിറയ്ക്കാൻ നാം ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ആ ത്യാഗമാണ് യഥാർത്ഥ സ്നേഹം. കഠിനമായ പകലുകൾക്ക് ശേഷം സ്നേഹത്തിന്റെ തണലിൽ അവർക്ക് വിശ്രമിക്കാം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും പുതിയൊരു നാളേക്ക് വേണ്ടി അവരെ നമുക്ക് സജ്ജരാക്കാം.

0: നമ്മുടെ ഓരോ ചിന്തയും പ്രവൃത്തിയും ലോകത്തെയും നമ്മുടെ കുടുംബത്തെയും മനോഹരമാക്കാനുള്ളതാകട്ടെ. നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഓരോ രക്ഷിതാവിനും തന്റെ കുഞ്ഞിനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ടാകും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ കുഞ്ഞിന് സ്വന്തം വ്യക്തിത്വം വളർത്തിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക.
1: രക്ഷിതാക്കളറിയാൻ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പ്രബോധന ചിന്ത.
2: മതി മറക്കുന്നവരോട് സാധാരണ മറവിയേക്കാൾ കഠിനമാണ് മതിമറക്കൽ. അതായത് തന്നെത്താൻ മറക്കൽ. അവനവൻ ആരാണെന്നും സ്വന്തം കഴിവ് എത്രയുണ്ടെന്നും താൻ വിചാരിച്ചാൽ സാധിക്കാവുന്നത് എത്രത്തോളമാണെന്നുമൊക്കെ മറന്നിട്ട് സ്വയം അപകടത്തിൽപ്പെടുന്ന ഒരവസ്ഥ. വെളുത്തിടൻ കലക്കി വെച്ചിരുന്ന നീലത്തിൽ വീണ കകുദ്രുമൻ എന്ന കുറുക്കന് തോന്നി തനിക്കു പറ്റിയ അബദ്ധം പുറത്തറിയിക്കാതെ രാജാവായി വാഴാമെന്ന്. അങ്ങനെ അവൻ മൃഗരാജാവായി വാണു. പക്ഷെ ജന്മവാസന മറക്കുമോ? ദൂരെ കാട്ടിൽ കുറുക്കന്മാർ ഓരിയിടുന്നത് കേട്ടപ്പോൾ അവനും മതി മറന്ന് ഓരിയിടാൻ തുടങ്ങി. കള്ളി വെളിച്ചത്തായതോടെ കഥയും കഴിഞ്ഞു. കുറുക്കൻ ഏതു കാലത്താണ് സിംഹമാകാൻ കഴിയുക? പ്രകൃതിയിൽ അങ്ങനെയും ചില സത്യങ്ങളുണ്ട്. മതി മറക്കുന്നവർ അത് മറക്കരുത്. മറവിയില്ലാതെ നിതാന്ത ജാഗ്രതയോടുകൂടി മനസ്സാകുന്ന ഉപകരണം ശ്രദ്ധാപൂർവം വിനിയോഗിച്ച് ഓരോന്നും സൂക്ഷ്മമായി ചെയ്യുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പരാജയഭീതി എന്നൊന്ന് അവന് തീണ്ടുകയില്ല. ഏതു രംഗത്തും അവൻ നിഷ്പ്രയാസം വിജയിക്കുക തന്നെ ചെയ്യും. മഹാജ്ഞാനികൾ നീതിശാസ്ത്രങ്ങളും മറ്റും പുകഴ്ത്തി പറയുന്ന സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നവരാണ്. മറ്റുള്ളവർ നിഷ്ഠയോടെ അത് ചെയ്യാനുള്ള അവസരങ്ങൾ ഉദാസീനതയാലും മറവിയാലും നഷ്ടപ്പെടുത്തുന്നു. അത്തരക്കാർക്ക് വരുന്ന 7 ജന്മത്തിലും പുണ്യമില്ല എന്നാണ് വള്ളുവരുടെ പക്ഷം. കയ്യിൽ വന്ന ജന്മം സത്കർമ്മങ്ങൾ കൊണ്ട് നിറയ്ക്കുക തന്നെ വേണം. അതിനുള്ള അവസരങ്ങൾ സ്വയം നിഷേധിക്കുന്നത് വലിയ പാപമാകുന്നു. ഒരു നിമിഷത്തെ മറവി 7 ജന്മങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ഒക്ടോബർ 12 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. 1492 ഒക്ടോബർ 12 കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. 1866 ഒക്ടോബർ 12 ഇംഗ്ലണ്ടിലെ ഒന്നാമത്തെ ലേബർ പാർട്ടി പ്രധാനമന്ത്രിയായ റാംസേ മക് റൊണാൾഡ് ജന്മം കൊണ്ടിരിക്കുന്നു. 1979 ഒക്ടോബർ 12 CH മുഹമ്മദ് കോയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ സൂര്യഗായത്രി പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച, വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇട്ടുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ഉത്തരാ ഉണ്ണികൃഷ്ണൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി MS സുബ്ബലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ, സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റുവീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കെ ജി മാർക്കോസ് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ആരോ വരച്ചിട്ട ചിത്രക്കമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതകലയുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തലയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇന്ന് ഷിബു ചക്രവർത്തി സംസാരിക്കുന്നത് കേൾക്കാം.

ചെമ്പരത്തിപ്പൂവും കറുകവയൽ കുരുവിയും മുറ്റത്ത ചക്കരമാവുകയൊക്കെ എഴുതിയേക്കുന്ന ഞാൻ ഏതോ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നു വന്ന മനുഷ്യനാണെന്നാണ് പൊതുവെ ഒരുപാട് പേര് ധരിച്ചു വച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു ഗ്രാമത്തിലും ഒരു രാത്രിയിലധികം ഞാൻ താമസിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലവുമില്ല. പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന കലൂര്, ഞാൻ ജനിക്കുന്ന കാലത്ത് ഏകദേശം ഒരു ഗ്രാമപ്രദേശം തന്നെയായിരുന്നു. ആ ഗ്രാമീണ പശ്ചാത്തലമായിരിക്കാം എൻ്റെ പാട്ടുകളിൽ ഈ ഗ്രാമീണ ബിംബങ്ങളെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കലൂര് നമ്മുടെ മാതൃഭൂമി പ്രസ്സിന് എതിർവശത്തായിട്ട് ആസാദ് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ വലിയൊരു പറമ്പിൻ്റെ നടുക്ക് പഴയൊരു തറവാട്, അവിടെ കുറേ മനുഷ്യരുള്ളൊരു വീട്. വീട്ടിലാദ്യം റേഡിയോ വന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എഴുതിയതാരാണ് സുജാത എന്ന ആ പാട്ടാണ് ആദ്യം അതിൽ വരുന്നത്. പാട്ട് ആ വീട് മുഴുവൻ പാട്ടായിരുന്നു യഥാർത്ഥത്തിൽ. കാരണം അച്ഛനും വലിയച്ഛന്മാരും ഇളയച്ഛന്മാരും എല്ലാവരും നാടകവും പാട്ടിൻ്റെയും ഒക്കെ ആൾക്കാരായിരുന്നു. ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു പിക്ചറ് അച്ഛനുമായിട്ടുള്ള രാത്രി ഒരു നടത്തമുണ്ട്. വീടിൻ്റെ മുറ്റത്തൂടെ അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ്റെ കൂടെ നടക്കും. ആ നടപ്പിൽ അച്ഛൻ പഴയ നാടകഗാനങ്ങൾ മൂളിക്കൊണ്ടായിരുന്നു നടന്നിരുന്നത്. കായലിൻ്റെ അക്കരെ പോവാൻ എനിക്കൊരു കളിവെള്ളമുണ്ടായിരുന്നു, ശർക്കരപ്പന്തലിൽ തേൻമഴ പൊഴിയും, ഇങ്ങനെയുള്ള പാട്ടുകൾ അച്ഛനും പാട്ട് എന്ന് പറയുന്ന പാട്ട് കഴിഞ്ഞിട്ട് പാട്ടില്ലാത്ത അച്ഛന് ഉണ്ടായിരുന്നില്ല. കാരണം എപ്പോഴും അച്ഛൻ്റെ കൂടെ പാട്ടുണ്ടാവും. അങ്ങനെ ഒപ്പം തന്നെ അച്ഛൻ്റെ ഇളയ അനിയനുണ്ടായിരുന്നു ഷാജി എന്ന് പറഞ്ഞിട്ടോ, മരിച്ചുപോയി ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. എനിക്ക് തോന്നുന്നു ഷാജി ഇളയച്ഛൻ മരിക്കുമ്പോൾ 24 വയസ്സോ മറ്റൊക്കെ ഉള്ളൂ. പക്ഷേ ഷാജി ഇളയച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഫ്ലൂട്ട് വായിക്കും. അപ്പോൾ എനിക്കന്ന് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഒരു ഫ്ലൂട്ടല്ലേ ഒരാൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ ഇളയച്ഛൻ്റെ റൂമിൽ മതിൽ മുഴുവൻ ഇങ്ങനെ നിരനിരയായിട്ട് ഫ്ലൂട്ട് ഉണ്ടാവും, പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ട്. കുറെ കഴിഞ്ഞപ്പോഴാണ് പല വലിപ്പത്തിലുള്ള ഫ്ലൂട്ടാണ് പല സ്റ്റോണുകൾ ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലായത് പിന്നീടാണ്. പക്ഷേ ഈ പറയുന്ന പാട്ടുകളെല്ലാം വളരെ മനോഹരമായിട്ട് ഇളയച്ഛൻ അതിൽ വായിക്കുമായിരുന്നു. ഇത് കഴിഞ്ഞ് അവിടുത്തെ ആ ഒരു തോടും ചുറ്റുപാടും സർപ്പക്കാവും ഒക്കെയുള്ള ഒരു തറവാടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ്റെ വീട്. അച്ഛൻ്റെ വീട് എല്ലാവരും അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിലേക്ക്

നടുക്കത്തൊരു റൂമുണ്ട്. അതിൻ്റെ ഏറ്റവും നടുക്കൊരു ഫാൻ കമ്പിയിൽ തൂക്കിയിട്ടാണ് ഫാൻ ഇങ്ങനെ പാതി, കാരണം അത്ര പൊക്കമാണ് അതിൻ്റെ റൂഫിൽ. അവിടെ നിന്ന് കമ്പി തൂക്കിയിട്ട് ഒരു ഫാൻ, എല്ലാവരും നിരന്ന് ഇങ്ങനെ കിടക്കും. രാവിലെ എഴുന്നിട്ട് എല്ലാവരും പായക്കെ മടക്കി വെക്കുക. അങ്ങനെയുള്ള ഒരു ആ വീട് നിശബ്ദമായി പിന്നീട് എല്ലാവരും ഒഴിഞ്ഞു. അച്ഛൻ്റെ അമ്മയും ഈ ഇളയച്ചനും മാത്രമായി. അതിനിടയിലാണ് ഇളയച്ചൻ സുഖമില്ലാതായി. 24 വയസ്സ് ആ സമയത്ത് തന്നെ ഇളയച്ചൻ മരിച്ചു. മരിച്ച് എല്ലാവരും അമ്മയെല്ലാം പലരുടെ നിന്നെത്തി. മരണം കഴിഞ്ഞ് പോകാൻ നേരത്ത് അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു, ഞാനും വരണുണ്ടെന്ന്. കാരണം ഇളയച്ചനില്ലാത്ത തറവാട് എനിക്ക് പിന്നെ ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ അതോടുകൂടി കലൂര് ഉപേക്ഷിച്ചിട്ട് ഞാൻ പാലാരൂടത്തേക്ക് എത്തുന്നു. അതായിരുന്നു എൻ്റെ കലൂർ ജീവിതവും ഗ്രാമവും ഒക്കെ ആയിട്ടുള്ള ബന്ധം. പാലാരൂടത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കലൂർ സ്റ്റേഡിയമോ മെട്രോയോ ഒന്നും വരുന്നതിന് മുൻപുള്ള കാലമാണത്. പക്ഷേ അവിടെ വേറൊരു ലോകം എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അത് എരൂർ വാസുദേവ് എന്ന് പറയുന്ന വലിയച്ഛനും അദ്ദേഹത്തിൻ്റെ മുറി മുഴുവൻ പുസ്തകങ്ങൾ. വലിയച്ഛൻ എല്ലാവർക്കും ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. അതുകൊണ്ടിട്ട് അന്ന് നമ്മൾ നിശ്ചയിച്ചു, അന്ന് എനിക്ക് ഒരു 8 വയസ്സുള്ള കാലമാണ്, 3ാം ക്ലാസ്സിലോട്ട് വരികയും. അന്ന് നമ്മൾ നിശ്ചയിച്ചു, ആരെങ്കിലും ആവണമെങ്കിൽ എനിക്ക് വലിയച്ഛനെ പോലെ ആകണം. അച്ഛനെ പോലെ ഒന്നും അല്ല എൻ്റെ മുൻപിലുണ്ടായിരുന്ന ഒരു ആരാധനാമൂർത്തി വലിയച്ഛനായിരുന്നു. കാരണം വലിയച്ഛനെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. പിന്നീട് മനസ്സിലായത് വലിയച്ഛൻ നാടകങ്ങളൊക്കെ എഴുതും, അതുകൊണ്ടിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എഴുത്തുകാരനാവണം. വലിയച്ഛൻ പത്രക്കാരനായിരുന്നു, പത്രക്കാരനാവണം എന്നുള്ള മോഹവും ആ ഒരു മനസ്സിൻ്റെ സെറ്റിംഗ് വരുന്നത് അവിടെ നിന്നാണ്. കാരണം അച്ഛനെല്ലാം ഒപ്പിട്ടിരുന്നത് ഇംഗ്ലീഷിലാണ്, കൃഷ്ണദാസ് എന്നൊക്കെ, കെ ജി ദാസ് എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ടിരുന്നത്. അതേസമയം വലിയച്ഛൻ എരൂർ വാസുദേവ് എന്ന് മലയാളത്തിലാണ്. ആ ബുക്കിലൊക്കെ ആ ബുക്കിൻ്റെ ആദ്യത്തെ പേജ് മറിച്ച് കഴിഞ്ഞാൽ, പുറംചട്ടം മറിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പേജിൽ വലിയച്ഛൻ്റെ ഒപ്പുണ്ടാവും, എരൂർ വാസുദേവ് എന്ന് മലയാളത്തിൽ. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒപ്പ് മലയാളത്തിലിട്ട് നോക്കി. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ബുക്കിൻ്റെ ലോകമാണ് പിന്നീട് തുറക്കപ്പെട്ടത്. അത് നമ്മളെ ഒരു ഏകാന്തതയുടെയും ഒരു ഇതിലേക്കാണ് മെല്ലെ കൊണ്ടുപോയത്. ഒരു വശത്തെ ഇളയച്ചൻ്റെ നഷ്ടവും ഇങ്ങനെ ചെറുപ്പത്തിൽ മരണങ്ങളുടെ ഒരു വലിയ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. അമ്മ ടീച്ചറായിരുന്നു കലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ. എല്ലാവരും വിട്ടു പോകുമ്പോൾ എനിക്ക് ഈ ഫ്ലാസ്കിൽ ചൂടുവെള്ളവും പാലുമൊക്കെ എടുത്തു വച്ചിട്ട് ഇവരെല്ലാവരും പൊക്കഴിഞ്ഞാൽ അന്ന് എൻ്റെ ഏക ആശ്വാസം റേഡിയോ ആയിരുന്നു. ആ റേഡിയോയിൽ അന്ന് വന്ന ലളിതഗാനങ്ങൾ, അന്ന് എം ജി രാധാകൃഷ്ണൻ ആരാണെന്നറിയില്ല, ഒന്നും അറിയില്ല, പേര് കേൾക്കാം, കുറേ പേരുകൾ റേഡിയോ ഓൺ ചെയ്താൽ ഞാൻ കേട്ടിരുന്ന പേരുകൾ, വീണ ഗോമതി ചിദംബരം, പിന്നെ ലളിതഗാനം പഠിപ്പിക്കുന്നത് എം ജി രാധാകൃഷ്ണൻ, പിന്നെ പലരും, എന്താ സേതുമാധവൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് കുറേ റൈറ്റേഴ്സിൻ്റെയൊക്കെ പേരുണ്ടായിരുന്നു. പക്ഷെ അന്ന് കേട്ടിരുന്ന ഒരു പാട്ടുണ്ട്, ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ, രാജീവ നയനൻ്റെ വാർത്തകൾ കേട്ടെൻ്റെ രാധയെ ഉറക്കമായോ. ഇന്ന് പറയുമ്പോഴും എനിക്കിതാ രോമെഴുന്നേൽക്കുന്നു. എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ പാട്ട്. അപ്പം എൻ്റെ ഈ പനിയുടെ ചില സമയത്തൊക്കെ പനി ഭയങ്കരമായിട്ട് കൂടിയിട്ട് ബോധമില്ലാതാവുമ്പോഴും ഞാൻ ഈ വരികൾ മൂളിക്കൊണ്ട് ഉണ്ടിരിക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലളിത സംഗീത പാഠമാണ് എൻ്റെ ന്യൂമോണിയയുടെ പനിക്കിടക്കയിലെ ഏക ആശ്വാസവും എനിക്ക് സാന്ത്വനവും എല്ലാം ആയിട്ട് മാറിയത്. പാട്ടിന് ഇത്രമാത്രം ഈ ശബ്ദങ്ങൾ വാക്കുകൾ ഇത്ര മനോഹരമാക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഒരു കൊച്ചു പാട്ടിന് നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന അസ്വസ്ഥമായി ഈ ലോകത്ത് മുഴുവൻ കറങ്ങി നടക്കുന്ന ഈ മനസ്സിനെ പിടിച്ച് അകത്തേക്ക് ഇരുത്താൻ, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇരുത്താൻ ഒരു കുഞ്ഞു പാട്ടിന് സാധിക്കുന്നെങ്കിൽ, ആ ഒരു കുഞ്ഞു പാട്ടിൻ്റെ സ്ട്രെങ്ത് എന്താണ്? അതാണ് ഓരോ നല്ല പാട്ടുകളും മനുഷ്യന് സംഭാവന ചെയ്യുന്നത്.

ക്യാമ്പസുകളെക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്യൂസിന്റെയും എം മുകുന്ദന്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ഡി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമനാശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിന്റെ ആശയങ്ങളോട് ചേർത്തു വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവേരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂമൻ ഹസാരികയും സന്താൾ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്തരകളിൽ വച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ ആവർത്തിച്ചു ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിയൻ കഥകളിലെ നവോത്ഥാനങ്ങളെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽവേവിന്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ. കണ്ണാന്തലയിൽ ഇനി കനൽവേവ്.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തളി തുടരുന്നു. കണ്ണാന്തളിയിൽ ഇനി ഒരു നാടകം കേൾക്കാം.
1: കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്.

പമ്പുണൂന്ന് കേട്ടു. ഏ, ഈ വെളിച്ചപ്പാട് അറിയാണ്ട് ആരാ വെളിപാട് നടത്തുന്നത്? വെളിപാടിന് അധികാരി വെളിച്ചപ്പാടാണ്, അമ്മയുടെ അരുളപ്പാടാണ് വെളിപാട്. വെളിച്ചപ്പാടിന്റെ സ്ഥാനം കൈയടക്കി വെളിപാട് നടത്തുന്നത് ആരാ? ഏ, എന്തോ, എന്താ എന്താ എന്താ, നാടകോ? ഓ, നാടകത്തിനും വെളിപാടുണ്ടോ? ആഹാ, ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുകളയാം. കൊള്ളാവുന്ന വെളിപാടാണെങ്കിൽ കണ്ടു പഠിക്കണം. നിങ്ങളോടൊപ്പം ഞാനും നാടകം കാണാം. ദാ, ഏ, വെളിപാട് പറയുന്ന വെളിച്ചപ്പാടും നാടക വെളിപാട് കാണുന്നുണ്ട്. നമുക്ക് കാണാം അല്ലേ?

0: രാഹുലിന്റെ പാരന്റ് ടീച്ചർ മീറ്റിംഗ്. നീ സ്കൂളിൽ പോണം, എനിക്ക് തൃശ്ശൂരിൽ കോൺഫറൻസിന് പോണം.
1: അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്കാണെങ്കിൽ നാളെ ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളതാ.
0: ആ ഒന്നും പറയണ്ട, നീ തന്നെ പോണം.
1: നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു.
2: നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ലെങ്കിൽ ഞാൻ പോകാം അവന്റെ കൂടെ.
0: അമ്മയ്ക്ക് വയസ്സാൻ കാലത്ത് വേറെ പണിയൊന്നുമില്ലേ? അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം.
2: ഓ, എന്താന്ന് വെച്ചാ ചെയ്യ്, ആരെങ്കിലും പോണോന്ന് വെച്ച് പറഞ്ഞേ ഉള്ളൂ.

0: എന്തോ നാടായത്.
1: ഹേ മാം, ഡാഡ്, നിങ്ങൾ വരണമെന്നില്ല, ഫ്രീ ആകുമ്പോ സാറിന്റെ കൂടെ ഒരു വീഡിയോ ചാറ്റ് ചെയ്താൽ മതി,
0: അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി.

0: ചേട്ടാ ബസ് വരാറായി, ഞാൻ പോവാ.
1: ആ ഞാനും വരുന്നു.
2: എടാ നീ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ.
3: ആദ്യം പല്ല് ചേച്ചൊന്ന് ചോദിക്ക്.
2: അതൊക്കെ അവൻ അറിയാം. എടാ രാഹുല, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോന്നാ രാവിലെ മൊബൈലിൽ കളിക്കുവാണോ? വല്ല ബ്ലൂ വെയിലും ആണോ?
3: അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞതാ. അതിന്റെ അവസാനമാണല്ലോ നിന്നെ കെട്ടിയത്.
2: ഓ, ഒരു തമാശ. അല്ലെങ്കിലും ഇപ്പൊ നമ്മളെയൊന്നും വേണ്ടല്ലോ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ.

0: ഓ വന്നോ, എന്താ ലേറ്റ് ആയത്?
1: സാർ കോച്ചിങ്.
0: നന്നായി, കോച്ചി കോച്ചി നടന്നോ. ടേക്ക് യുവർ സീറ്റ്. ഓക്കെ, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ? അഞ്ജു, വാട്ട് ഇസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ?
2: റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ സാർ.
0: ഗെറ്റ് ഔട്ട്.
2: താങ്ക് യു സാർ.
0: ഫ്രെഡി.
1: സാർ എ പ്ലസ് ബി പ്ലസ്.
0: നല്ല കോച്ചിങ്. രാഹുൽ.
3: സാർ എ സ്ക്വയർ പ്ലസ് ബി ബി
0: സ്ക്വയർ. മതി മതി, ഈ ഇടയായി നിനക്ക് ഇത്തിരി ഉഴപ്പ് കൂടുന്നുണ്ട്. ഷാരൺ.
4: സർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ.
0: വെരി ഗുഡ്. ഓക്കെ, ഡു സം ക്വസ്റ്റ്യൻസ്.

0: എന്താണ് അവിടെ?
1: ആ ഒന്നുമില്ലടാ.
0: അളയാ അളയാ, ഒരു സെൽഫി എടാ.
1: ആ ശരിയാ.
2: എന്താ ഇത്? കൊള്ളാം, ക്ലാസ്സിലാണ് സെൽഫി, ഇതാണ് പരിപാടി. നിന്റെ പാരന്റ്സിനെ ഞാൻ ഇന്ന് വിളിച്ച് പറയുന്നുണ്ട്.

0: ആ ഹലോ,
1: ഹലോ, രാഹുലിന്റെ അമ്മയല്ലേ?
0: അതെ.
1: ഞാൻ രാഹുലിന്റെ സാറാണ്. അവൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ?
0: അല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അറിയാതെ എങ്ങാനും ബാഗിൽ.
1: അറിയാതെ ഒന്നും അല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലവണ്ണം പഠിച്ചോണ്ടിരുന്ന കുട്ടിയാ. ഇപ്പൊ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്.
0: ഞാൻ ശ്രദ്ധിച്ചോളാം സാർ.
2: അമ്മ, ഞാൻ ഇപ്പോ വരാം. ഫ്രെഡിയുടെ വീട്ടിൽ പോണം.
0: നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ.
2: അതിനെന്താ, ഞാൻ ഉടനെ വരാം.
0: നീ ഇപ്പൊ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടെന്ന് വെച്ചാ പോകണ്ട.
2: അതെന്താ ഞാൻ പോയാലോ?
0: പോകണ്ടെന്നല്ലേ പറഞ്ഞേ.
2: അതെന്താ ഞാൻ പോയാലെന്നാ?

0: എടാ ഫ്രെഡി, നീ കാര്യം പറയടാ.
1: സാധനമൊക്കെ റെഡിയാണ്, കാശ് കൊടുക്കണം. കാശ് എപ്പോ തരാ സാധനം തരും? ഡ്രഗ്സിന്റെ കാര്യത്തിൽ കടമില്ല.
0: എടാ കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല, ഞാൻ കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ച് തരാം. എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ.
1: മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാശ് ഉണ്ടെങ്കിലേ കാര്യം നടക്കും.
0: അളിയാ, നീ കാറാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്താടാ നീ ഇപ്പൊ ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാ?
2: നീ എന്താടാ ഫോണിൽ പറഞ്ഞത്?
0: ഒന്നുമില്ല. നിങ്ങൾ എന്തിനാണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ?
2: മക്കളെ, ഞാൻ എന്തൊക്കെയാടാ കേക്കുന്നത്? നീ ആരോടാ സംസാരിച്ചത്?
0: നാശം, വയസ്സായ വല്ല മൂലയിലും പോയിരിക്കണം.
2: അമ്മേ, അച്ഛാ.
3: എന്താ, എന്തു പറ്റി?
2: ഒന്നുമില്ല, ഒന്ന് തലകറങ്ങിയതാ.
4: അതൊന്നും അല്ല, ചേട്ടൻ അമ്മമ്മയെ പിടിച്ച് തള്ളിയതാ.
3: രാഹുലേ, രാഹുലേ, എന്താണ് ഇത്? ആ ഇങ്ങിതാ.
1: അളിയാ, ഫ്രണ്ടിയാടാ, ഇന്നത്തേക്ക് ഇവിടെ സാധനം ഒപ്പിച്ചു തരാം. കാശില്ല, ഡ്രഗ്സിന്റെ പരിപാടി ഇനിയേ നടക്കൂല.
3: എടാ നിന്നെ ഞാൻ.
2: അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട, എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം.
4: ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ.
3: ആ ഇനി എന്റെ കുറ്റം.
5: ഹലോ, രാഹുലല്ലേ?
3: അല്ല, അവന്റെ തന്ത. നിനക്ക് എന്തോന്ന് വേണോടാ?
5: ആ തന്തയെ തന്നെയാ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നെസ്സയാ. തന്റെ മോന്റെ കൂട്ടുകാരൻ ഫ്രെഡി എന്നൊരുത്തൻ ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സാണ് കേസ്. തന്റെ മോനും കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ?
3: ആ ഞാൻ അവനെ കൊണ്ടുവരാം സാർ.
4: അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ. അയ്യോ അച്ഛ, വേണ്ട അച്ഛ,
2: അവന് പോലീസിന് കൊടുക്കല്ലേടാ.
0: അച്ഛ രക്ഷിക്കണം. അമ്മ, ഞാൻ ഒരിക്കലും സാധനം കൈ കൊണ്ടുപോലും തൊടത്തില്ല. എന്നെ കൊണ്ടുപോവല്ലേ. അമ്മമ്മ അച്ഛനോട് പറയേ, ഞാൻ തെറ്റ് ചെയ്യൂല. അച്ഛാ
3: എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം.
6: കണ്ടില്ലേ നാടക വെളിപാട്? ഒരു കുടുംബം മുഴുക്ക കണ്ണീര് കുടിക്കണു. നഞ്ചെന്തിന് നാനാഴി, ഒന്നു മതി. പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനീ പൊല്ലാപ്പ് പരിപാടി? ജീവിതം കുട്ടിച്ചോറാക്കല്ലേ കുട്ടികളെ. നാടക വെളിപാടിതു നാടിൻ വെളിപാട്, നാടക വെളിപാടിതു നാടിൻ വെളിപാട്.
7: മൊബൈലിനും മയക്കുമരുന്നിനും അടിയറ വച്ച് നീർക്കുമിളകൾ പോലെ പൊട്ടിച്ചിതറുവാനുള്ളതല്ല ദൈവം തന്ന ഈ വിലയേറിയ ജീവിതം. ഈ ദുരന്തത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നുയരാം.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാഠകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനങ്ങൾ.

കണ്ണാന്തളിയിൽ ഇനി പാട്ടിന്റെ പൊരുൾ. പാട്ടിന്റെ പൊരുളിൽ ഇന്ന് സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

0: വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളിൽ പ്രണയം എത്രമാത്രം ഭൗമികവും എന്നാൽ അതേസമയം സ്വർഗീയവുമാകാം എന്നതിന്റെ ഉദാത്തമായ ചിത്രീകരണമാണ് ദത്തുപുത്രൻ എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ രചന നിർവഹിച്ച സ്വർഗത്തേക്കാൾ സുന്ദരമാണീ സ്വപ്നം വിടരും ഗ്രാമം എന്ന ഗാനം. തന്റെ പ്രണയിനി വസിക്കുന്ന ഗ്രാമത്തെ കവി സ്വർഗത്തേക്കാൾ മഹത്തരമായി കണ്ട് പ്രകൃതിയിലെ ഓരോ ഘടകത്തോടും അവൾ എത്ര സുന്ദരിയാണെന്ന് ചോദിക്കുന്ന രീതി ഈ ഗാനത്തിന് അന്യാദൃശ്യമായ സൗന്ദര്യം നൽകുന്നു. ഗാനത്തിന്റെ പ്രധാന പ്രമേയം പ്രണയത്തിന്റെ മഹത്വമാണ്. സ്വർഗത്തേക്കാൾ സുന്ദരമാണീ സ്വപ്നം വിടരും ഗ്രാമം, പ്രേമവതിയാം എൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. ഈ ഗ്രാമം കേവലം മനോഹരം മാത്രമല്ല, അത് സ്വർഗത്തേക്കാൾ സുന്ദരമാണ്. ഈ ഗ്രാമത്തിന് ഈ സൗന്ദര്യം ലഭിക്കുന്നത് അത് പ്രേമവതിയാം തന്റെ പ്രിയ കാമുകി താമസിക്കുന്നത് കൊണ്ടാണ്. പ്രണയത്തിന്റെ സാന്നിധ്യം ഭൗമികമായ ഒരിടത്തെ സങ്കല്പത്തിലെ സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാക്കുന്നു. ഈ ഗ്രാമം വെറും യാഥാർത്ഥ്യമല്ല, മറിച്ച് സ്വപ്നം വിടരുന്ന ഇടമാണ്. പ്രണയിനിയുടെ സാമീപ്യം കവിയുടെ ജീവിതത്തിന് സ്വപ്നസമാനമായ സൗന്ദര്യവും പ്രതീക്ഷയും നൽകുന്നു. ഗാനത്തിന്റെ ഓരോ ഖണ്ഡികയിലും കവി പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നായികയുടെ സൗന്ദര്യം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് സ്ഥാപിക്കുന്നത്. അവൾ കുളിക്കും പുഴക്കടവിൽ അലഞ്ഞൊറിയും പൂങ്കാറ്റെ, പുതിയൊരു ലജ്ജയിൽ മുങ്ങിപ്പൊങ്ങും പൂമയി കണ്ടിട്ടുണ്ടോ? നായിക കുളിക്കുന്ന പുഴക്കടവിലൂടെ അലഞ്ഞൊറിഞ്ഞൊഴുകുന്ന പൂങ്കാറ്റിനോടാണ് കവി ആദ്യമായി ചോദിക്കുന്നത്. കാറ്റിന് എവിടെയും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ ചോദ്യത്തിലൂടെ വയലാർ നായികയുടെ സൗന്ദര്യത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. പൂങ്കാറ്റ് കണ്ടത് നായികയുടെ ഭൗതികമായ രൂപമല്ല, മറിച്ച് പുതിയൊരു ലജ്ജയിൽ മുങ്ങിപ്പൊങ്ങുന്ന പൂമയി, അതായത് പൂ പോലുള്ള ശരീരമാണ്. നാണത്തിന്റെ ആവരണം സൗന്ദര്യത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു എന്ന ദർശനം ഇവിടെയുണ്ട്. രണ്ടാമത്തെ ഖണ്ഡികയിൽ പ്രണയിനിയുടെ മനസ്സും വികാരങ്ങളുമാണ് കവിയുടെ അന്വേഷണ വിഷയം. അവൾ കൊടുക്കാൻ പുടവയുമായി അരികിലെത്തും പൊൻവയിലെ, അനുരാഗത്തിൻ മധുരം നിറയെ ഹൃദയം കണ്ടിട്ടുണ്ടോ? പ്രഭാതത്തിലെ പൊൻവയിൽ നായിക കൊടുക്കാനുള്ള പുതിയ പുടവയുമായി എത്തുന്നതായി കവി സങ്കല്പിക്കുന്നു. പ്രകൃതി നായികയുടെ ദിനചര്യയിൽ പങ്കുചേരുന്നുണ്ട്. നായികയുടെ ഭൗതിക സൗന്ദര്യത്തിനപ്പുറം അവളിലെ വികാരമാണ് ഇവിടെ പ്രധാനം. പ്രണയത്തിന്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം പൊൻവയിൽ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം കവിക്ക് അവളെക്കുറിച്ച് അറിയേണ്ടത് അവളുടെ ആന്തരിക സൗന്ദര്യമാണെന്ന് സൂചിപ്പിക്കുന്നു. അവസാന ഖണ്ഡികയിൽ പ്രകൃതിയിലെ ഏറ്റവും സുഗന്ധമുള്ള ചെടികളിലൊന്നായ കൈതപ്പൂവിനോടാണ് കവി ചോദിക്കുന്നത്. അവൾക്ക് നൽകാൻ പൂക്കളുമായി അകലെ നിൽക്കും പൂക്കൈതേ, പുതിയൊരു ദാഹം പൂമ്പൊടി പൂശും പുഞ്ചിരി കണ്ടിട്ടുണ്ടോ? കൈതപ്പൂവ് നായികയ്ക്ക് നൽകാൻ പൂക്കളുമായി അകലെ നിൽക്കുന്നു. പൂമ്പൊടി പൂശിയ അതിന്റെ സുഗന്ധം പോലെയാണ് നായികയുടെ പുഞ്ചിരി. ഇവിടെ കവി വർണ്ണിക്കുന്നത് സാധാരണ പുഞ്ചിരിയല്ല, പുതിയൊരു ദാഹം പൂമ്പൊടി പൂശുന്ന പുഞ്ചിരിയാണ്. പ്രണയത്തിന്റെ പുതിയൊരു അഭിലാഷം അല്ലെങ്കിൽ കാത്തിരിപ്പ് ആ പുഞ്ചിരിയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ പുഞ്ചിരിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. സ്വർഗത്തേക്കാൾ സുന്ദരമാണി എന്ന ഗാനം പ്രണയിനിയെ പ്രകൃതിയിലെ ഓരോ ദൃശ്യങ്ങളുമായി കൂട്ടിക്കെട്ടുന്നു. കാറ്റ്, വെയിൽ, കൈതപ്പൂവ് എന്നിവയെല്ലാം കാമുകന്റെ സംഭാഷണത്തിലെ പങ്കാളികളായി മാറുന്നുണ്ട്. ഇത് ഗാനത്തിന് ഒരു നാടകീയവും അതേസമയം അതീവ ലാവണ്യവുമുള്ള ഭാവം പകരുന്നു. ലജ്ജ, ഹൃദയത്തിലെ മധുരം, ദാഹത്തിന്റെ പുഞ്ചിരി എന്നിങ്ങനെയുള്ള ആന്തരിക ഭാവങ്ങളെ ബാഹ്യപ്രകൃതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് വയലാർ പ്രകൃതിയുടെ സൗന്ദര്യവും പ്രണയത്തിന്റെ ശക്തിയും ഒരുപോലെ ആഘോഷിക്കുന്നു. പ്രണയമുള്ള ഒരിടമാണ് യഥാർത്ഥ സ്വർഗമെന്ന് ഈ ഗാനം നമ്മോട് മൃദുലമായി പറയുന്നു.
1: കണ്ണന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
2: റാൻഡി പോഷ് എന്ന മനുഷ്യൻ കാർണഗി മെലോൺ യൂണിവേഴ്സിറ്റിയിലെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ എന്നതിലുപരി ജീവിതത്തെ പ്രത്യാശയുടെ കണ്ണുകളിലൂടെ നോക്കിക്കണ്ട ഒരു വലിയ പോരാളിയായിരുന്നു. പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ച് തന്റെ ആയുസ് മാസങ്ങളിൽ ഒതുങ്ങുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അദ്ദേഹം തളർന്നുപോയില്ല. പകരം വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി ഒരു വലിയ പാഠപുസ്തകം രചിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഈ പുസ്തകം കേവലം ഒരു മരണമൊഴിയല്ല, മറിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ജീവിതരേഖയാണ്. റാൻഡി പോഷ് തന്റെ പ്രഭാഷണത്തിലൂടെയും തുടർന്നുണ്ടായ ഈ പുസ്തകത്തിലൂടെയും ലോകത്തോട് സംവദിച്ചത് മരണത്തെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളെ എങ്ങനെ സാക്ഷാത്കരിക്കാം എന്നതിനെക്കുറിച്ചാണ്. ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോ വെല്ലുവിളികളെയും തടസ്സങ്ങളെയുമല്ല, മറിച്ച് ആ തടസ്സങ്ങളെ നാം എങ്ങനെ കാണുന്നു എന്നതിനെയാണ് അദ്ദേഹം ഈ കൃതിയിൽ വിശകലനം ചെയ്യുന്നത്. ഇഷ്ടിക മതിലുകൾ എന്ന പ്രയോഗത്തിലൂടെ അദ്ദേഹം നൽകുന്ന സന്ദേശം വളരെ ലളിതവും എന്നാൽ അർത്ഥവത്തുമാണ്. നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള വഴിയിൽ മതിലുകൾ ഉയരുന്നത് നമ്മെ തടയാനല്ല, മറിച്ച് ആ ലക്ഷ്യം നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് സ്വയം തെളിയിക്കാനാണ്. നമ്മെപ്പോലെ അത്രയധികം ആഗ്രഹമില്ലാത്തവരെ പുറത്തു നിർത്താനാണ് അത്തരം മതിലുകൾ ഉള്ളതെന്ന് അദ്ദേഹം വിശ്വസിച്ചു. തന്റെ മക്കളായ ഡിലൻ, ലോഗൻ, ക്ലോയി എന്നിവർക്ക് വേണ്ടി ഒരു പാരമ്പര്യം കരുതിവെക്കാൻ ആഗ്രഹിച്ച ഒരച്ഛന്റെ ഹൃദയമിടിപ്പുകൾ ഈ പുസ്തകത്തിന്റെ ഓരോ വരികളിലും നമുക്ക് കേൾക്കാം. അച്ഛൻ എന്ന നിലയിൽ അവർക്ക് നൽകാൻ കഴിയാത്ത സ്നേഹവും ഉപദേശങ്ങളും ഒരു പുസ്തകത്തിലൂടെ കൈമാറാൻ അദ്ദേഹം ശ്രമിച്ചു. പരാജയങ്ങളെ അദ്ദേഹം ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല, പകരം അവയെ അനുഭവങ്ങൾ എന്നാണ് അദ്ദേഹം വിളിച്ചത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് ലഭിക്കാത്തപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അനുഭവമാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പരാജയങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് വലിയൊരു ആശ്വാസമാണ്. ജീവിതം നമുക്ക് നൽകുന്ന ഓരോ തിരിച്ചടിയും ഒരു പാഠമാണെന്നും അതിൽ നിന്ന് പഠിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂ എന്നും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമയത്തിന്റെ വിലയെക്കുറിച്ച് റാൻഡി പൂഷ് നൽകുന്ന മുന്നറിയിപ്പുകൾ വളരെ പ്രധാനമാണ്. സമയം വളരെ പരിമിതമാണെന്നും അത് പരാതികൾ പറയാനോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ ഉള്ളതല്ലെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. പരാതികൾ പറയുന്നത് ഒരു തന്ത്രമല്ലെന്നും അത് നിങ്ങളുടെ സമയം കളയുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. പകരം ആ സമയം കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് വേണ്ടത്. റാൻഡി പൂഷിന്റെ ഈ കൃതി ഒരു വ്യക്തിയുടെ ആന്തരിക പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുന്ന രീതിയുമായി ചേർത്ത് വായിക്കാൻ സാധിക്കും. നമ്മുടെ മസ്തിഷ്കത്തിലെ യുക്തിപരമായ ചിന്തകളെ നിയന്ത്രിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എങ്ങനെ വൈകാരികമായ തളർച്ചകളെ മറികടന്ന് മുന്നോട്ടു പോകാൻ സഹായിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. മരണം ഉറപ്പായ സാഹചര്യത്തിലും തന്റെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ക്രിയാത്മകമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് സാധിച്ചത് തന്റെ മനസ്സിനെ വർത്തമാന നിമിഷത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. മൈൻഡ് ഫുൾനെസ് പരിശീലിക്കുന്ന ഒരാൾ എങ്ങനെയാണോ തന്റെ വികാരങ്ങളെ മുൻവിധികളില്ലാതെ നിരീക്ഷിക്കുന്നത്, അതുപോലെ റാൻഡി തന്റെ രോഗാവസ്ഥയെ നിരീക്ഷിക്കുകയും അതിനിടയിലും ജീവിക്കാനുള്ള വഴി കണ്ടെത്തുകയും ചെയ്തു. നന്ദി പറയുന്നതിലും മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നതിലും അദ്ദേഹം കാട്ടിയ വിനയം ഏതൊരു മനുഷ്യനും മാതൃകയാക്കാവുന്നതുമാണ്. തന്റെ ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയ ഓരോ മനുഷ്യരോടും തന്റെ വിജയത്തിന് പിന്നിൽ നിന്നവരോടും അദ്ദേഹം പുലർത്തിയ കൃതജ്ഞത ഈ പുസ്തകത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നു. ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും റാൻഡി പോഷ് കാണിച്ച ഊർജ്ജസ്വലത അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയേക്കാൾ ശക്തമായ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയുടെ തെളിവാണ്. ഞാനൊരു പ്രൊഫസറാണ്, എനിക്ക് പഠിപ്പിക്കാനേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ലോകത്തിന് നൽകിയ ഈ അവസാനത്തെ പാഠം തലമുറകളോളം നിലനിൽക്കുന്ന ഒന്നാണ്. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ വായനക്കാരന്റെ മനസ്സിൽ അവശേഷിക്കുന്നത് ക്യാൻസറിനോടുള്ള ഭയമല്ല, മറിച്ച് ഇനിയുള്ള നിമിഷങ്ങൾ എങ്ങനെ മനോഹരമായി ജീവിക്കാം എന്ന ആവേശമാണ്. സ്വപ്നങ്ങളെ പിന്തുടരാനും മറ്റുള്ളവരെ സഹായിക്കാനും സത്യസന്ധമായി ജീവിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ദി ലാസ്റ്റ് ലെക്ചർ ഒരു വിശുദ്ധ ഗ്രന്ഥം പോലെയാണ്. റാൻഡി പോഷ് തന്റെ പ്രഭാഷണത്തിന്റെ അവസാനം പറഞ്ഞതുപോലെ ഈ പ്രഭാഷണവും പുസ്തകവും ലോകത്തിനുള്ളതല്ല, മറിച്ച് തന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയ ഒരു അമൂല്യ നിധിയാണ്. എന്നാൽ ആ നിധിയിലൂടെ ലോകം മുഴുവൻ ഇന്ന് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നു എന്നത് തന്നെയാണ് റാൻഡി പോഷ് എന്ന മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. നമ്മുടെ ആന്തരിക വികാരങ്ങളെ നിയന്ത്രിക്കാനും അവബോധപൂർവമായ ഒരു ജീവിതം നയിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ പുസ്തകത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്.

ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമായ ജീവിതം, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടൊഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തളി ഇവിടെ സമാപിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: കാർഷിക മേഖല വാർത്തകൾ.
1: കാർഷിക മേഖല വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ നടത്തുന്ന ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ ഫാം ജേർണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാമിലെ 2026-27 പ്രവേശനത്തിന് ഒക്ടോബർ 15 വരെ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കും. ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ആകെ 100 സീറ്റ്. പ്രൊഫഷണലുകൾക്കായി അധിക സീറ്റുണ്ട്. അപേക്ഷാ ഫീ 1000 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 500 രൂപ. അപേക്ഷകർ കൂടുതലുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ശൈലിയിലുള്ള പ്രവേശന പരീക്ഷ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 9446713249 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 13-14 ദിവസങ്ങളിൽ പോഷക സമൃദ്ധം സ്വാദിഷ്ടം പരിപാടിയുടെ ഭാഗമായി സംരംഭകത്വ സാധ്യത നിറഞ്ഞ നൂതന അച്ചാറുകൾ എന്ന വിഷയത്തിൽ ദ്വിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1000 രൂപ. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9400-483-7754 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം ഒക്ടോബർ 15 ആരംഭിക്കുന്ന സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ www.CELKAU.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നവംബർ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് CELKAU@gmail.com ഇമെയിൽ ആയോ 0478-243-857-8547-837-256 എന്ന ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. കെ ആക്ടെക് ലോജ്പാട് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോഗ്രീൻ ഉൽപ്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ അട്ടക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യ വിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഒക്ടോബർ 21 മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തുന്നതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിങ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദ വിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481-257-6622 എന്ന കോൾ സെന്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് പഞ്ചാഗ്നി എന്ന ചലച്ചിത്രത്തിലെ ഇന്ദിര എന്ന കഥാപാത്രത്തെക്കുറിച്ച് കേൾക്കാം. ജീവപര്യന്തം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു നക്സൽ നേതാവ് വർഷങ്ങൾക്ക് ശേഷം ഒരു ചെറിയ പരോളിന് വീട്ടിലെത്തി. അമ്മയെ കണ്ടു മടങ്ങിപ്പോയത് 80s ഒരു പത്രവാർത്തയായിരുന്നു. അതിന്റെ അനന്യസാധാരണമായതും സംവേദനക്ഷമതയുള്ളതുമായ തിരക്കഥയായിരുന്നു പഞ്ചാഗ്നി എന്ന ചലച്ചിത്രമായി രൂപപ്പെട്ടത്. വാസ്തവലോകത്തിന്റെ പിന്നിലെ വലിയ യാഥാർത്ഥ്യങ്ങൾ എം ടി അതിനെ ചലച്ചിത്രമാക്കി, തിരശീലയിലെ കവിതയാക്കി. 1986 പുറത്തിറങ്ങിയ ചലച്ചിത്രം ഹരിഹരന്റെ സംവിധാനം ഇന്ദിര എന്ന കഥാപാത്രത്തിന്റെ അതിശക്തമായ അടയാളപ്പെടുത്തൽ. ഒരുപക്ഷെ അത്രയും കരുത്തുള്ള കഥാപാത്രം അതിനു മുൻപ് മലയാളത്തിന്റെ തിരശീലയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു വീട്ടുടമസ്ഥനെ കൊന്നതിന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയ ഇന്ദിര എന്ന കഥാപാത്രത്തിലൂടെ സ്ത്രീയെ അപഗ്രഥിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുവെന്ന് വേണം കരുതാൻ. അത്രമേൽ ഗഹനമായി ഇന്ദിര എന്ന സ്ത്രീയുടെ ബൌദ്ധിക തലത്തെയും വൈകാരിക വിക്ഷോഭങ്ങളെയും എം ടി അവതരിപ്പിക്കുന്നു. ഷാജിയൻ കരുണിന്റെ ഛായാഗ്രഹണത്തിൽ പഞ്ചാഗ്നി ഒരു ചലച്ചിത്ര കാവ്യമായി ജനഹൃദയങ്ങളിൽ വിരചിക്കപ്പെട്ടു.
1: ഹർജിക്കൊക്കെ ഫലണ്ടായി, ഇന്ദിര വന്നു. അപ്പൊ കരയാണോ? എന്താ അപ്പൊ നന്നായേ. സാവിത്രി വന്നുപോയി. പ്രഭാകരൻ എന്തോ പരീക്ഷയുടെ സൂപ്പർവിഷൻ, നാളെ വരും എന്നാ പറഞ്ഞെ.
2: എനിക്കൊന്നിരിക്കണം.
1: മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലോ എന്ന് പ്രഭാകരനും സാവിത്രി ആലോചിച്ചു. അമ്മ,
2: ഇനി എന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ആളുകളെ വിഷമിപ്പിക്കാതെ കഴിയണതും വേറെ. നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പുറത്തു വന്നല്ലോ. ആരോടാ നന്ദി പറയേണ്ടതെന്നറിയില്ല. ഭഗവാനോടോ മന്ത്രിയോടോ?
1: മന്ത്രിയോട് തന്നെ. ദൈവം കുറച്ചു കാലമായിട്ട് ഒളിവിലാണെന്ന് സംശയമുണ്ട്.
2: എവി വന്നു?
1: പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. വലിയായിട്ട് ഞാൻ ഒരു കത്തയച്ചു, പിന്നെ ഒരു കമ്പി അടിച്ചു. ഭാര്യയുടെ ഒരു കത്താണ് മറുപടി ആയിട്ട് വന്നത്. ഡൽഹിയിലെ ജീവിത നിലവാരം ഉയർന്നതിന്റെ കണക്കായിരുന്നു അതിൽ വിസ്തരിച്ച്. നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലതും അയച്ചു കൊടുക്കാൻ തോന്നി.
2: അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയില്ലല്ലോ. മാളു,
1: എന്താ വേണ്ടേ?
2: മേലൊന്ന് മുക്കി തുടച്ചാൽ നിലക്കിനി കുറച്ചു കാലം വളർത്തണം. നിന്നൂടെ ശാരദര വീട്ടിൽ നിൽക്കണ പെണ്ണ, ഒരു നല്ല കൂട്ടാൻ വെക്കാൻ വല്ലതും ഉണ്ടോ? മനസ്സ് പിടിച്ച ആഹാരം കഴിച്ചിട്ടൊക്കെ ഇവള് നമ്മുടെ കരുവാൻ വേദുവിന്റെ മകളാ. രാത്രി അവളെ കിടക്കൂ.
3: കണ്ടപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി.
2: എന്ത് മനസ്സിലാവാൻ? കുളിച്ചോ? അടുക്കളയില് നല്ലെന്നില്ലേ? മാറ്റാൻ വല്ലതും?
3: ജയിലില് കൈലി മുണ്ടാണോ? സാരിയാണ് ഉടുക്കാൻ തരിക.
2: കടന്നുകൂടി. അവളുടെ ഓരോ
3: ചോദിക്കുന്നുണ്ടെന്താ?
0: ഒരു ആദിവാസി യുവതിയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ ശേഷം അവളെ ഭൂവുടമയായ അവറാച്ചൻ കൊലപ്പെടുത്തുന്നു. അതിന് ഇന്ദിര സാക്ഷിയാവുന്നു. അതാണ് അവറാച്ചനെ കൊല്ലാൻ ഇന്ദിരയെ പ്രേരിപ്പിക്കുന്നത്. പരോളിനിറങ്ങിയ ഇന്ദിര വീട്ടിലെത്തി അമ്മയെ കാണുന്നു. അവരാകട്ടെ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു, ഇപ്പോൾ ശയ്യ അവലംബിയും. ഇന്ദിര വീട്ടിലെത്തിയതിൽ അനുജത്തിക്കും അവളുടെ ഭർത്താവ് പ്രഭാകരനും അനന്തരവനുമൊക്കെ അതിയായ സന്തോഷമുണ്ട്. ആകെ അതിനെ എതിർക്കുന്നത് ഇന്ദിരയുടെ സഹോദരൻ രവിയാണ്. അവനാകട്ടെ മയക്കുമരുന്നിന് അടിമയുമാണ്. നല്ലൊരു ജോലി നേടാത്തതിന് അവളെ അവൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. വിഹ്വലതകളുടെ ആരംഭം അവിടെ തുടങ്ങുന്നു എന്ന് വേണം കരുതാൻ. പഞ്ചാഗ്നിയോളം പോകുന്ന ഒരു മലയാള ചലച്ചിത്രം സ്ത്രീ മനസ്സിന്റെ അത്ഭുതം കലർന്ന നിഗൂഢതയെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാലത്തെ കവിഞ്ഞു നിൽക്കുന്ന കഥാപാത്രമായിട്ടാണ് ഇന്ദിരയെ MT അവതരിപ്പിക്കുന്നത്. ഇന്ദിരയെ മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്കോ പുരുഷനോ കഴിയുന്നില്ല. കാലത്തിന്റെ ക്രൂരമായ കടന്നാക്രമണത്തെ തന്റെയിടത്തോടെയാണ് ഇന്ദിര നേരിട്ടത്. സ്ത്രീയെക്കുറിച്ചുള്ള പുരുഷന്റെ ശരാശരി കാഴ്ചപ്പാടുകളെ ഇന്ദിര നിരന്തരം ലംഘിച്ചുകൊണ്ടേയിരുന്നു. അവളുടെ വാക്കുകളും പ്രവൃത്തികളും ഒരൊറ്റ ദിശയിലേക്ക് മാത്രം നീങ്ങുന്നവയല്ല. മനസ്സിനെ എത്ര പാകപ്പെടുത്തിയാലും ഒരു പുരുഷന്റെ അമർത്തിയുള്ള ചുംബനത്തിലോ കരസ്പർശനത്തിലോ വീണലിഞ്ഞു പോകുന്നതല്ല സ്ത്രീ എന്ന വസ്തുത പഞ്ചാഗ്നിയിൽ ആവിഷ്കരിക്കുന്നു. വശങ്ങളിൽ നിന്നും മുകളിൽ നിന്നും ചുവട്ടിൽ നിന്നുമുണ്ടാകുന്ന കടന്നാക്രമണത്തെ പ്രതിരോധിച്ചുകൊണ്ടാണ് പുരുഷലോകത്തിന്റെ സ്ത്രീ സങ്കല്പത്തെ മറികടക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞത്. അടിസ്ഥാനവർഗത്തിലെ സ്ത്രീകളുടെ ചോരയും നീരും വലിച്ചുകുടിച്ച് അവരെ ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞപ്പോൾ ഇന്ദിര പ്രതികരിച്ചു. അവരെ ഉപദേശിച്ച് മാപ്പ് കൊടുക്കുകയല്ല ചെയ്തത്, അവരെ ശിക്ഷിച്ച് ഇല്ലായ്മ ചെയ്തു. സ്നേഹിച്ച പുരുഷനോട് സോറി, എനിക്ക് നിന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ ജയിലിലേക്ക് തിരിച്ചുപോയി. ഇന്ദിര മലയാള സിനിമയിലെ ഇന്നോളമുള്ള സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നു.
1: മുമ്പേ തുടങ്ങിയതാണോന്നാ ഡോക്ടറുടെ അഭിപ്രായം. അന്നേ ഗർഭപാത്രം എടുത്ത് കളയുന്ന ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ കുറെ കാലം കൂടി ഇരിക്കായിരുന്നു. അമ്മ പറഞ്ഞിട്ട് ഈ ഭാഗങ്ങളിൽ പരിപാടി ഉള്ളപ്പോ രണ്ടു തവണ ഞാൻ മന്ത്രിയെ കാണാൻ പോയി, പറ്റില്ല. പ്രഭാകരൻ കുറെ പേരുടെ ഒപ്പ് വാങ്ങി പലർക്കും ഹർജി അയച്ചിരുന്നു. ആ ഭാഗ്യം, രവി നേരത്തെ എത്തി.
3: രവിക്ക്
1: മനസ്സിലായില്ല എന്ന് തോന്നുന്നു.
3: ആളെത്ര വലുതായി.
1: ചേച്ചിയെ മനസ്സിലായില്ലേ, പുറത്തു വന്നു.
4: എന്തിനാപ്പ വന്നത്?
1: പതുക്കെ അകത്ത് അമ്മ കേക്കും.
4: കേട്ടാലും എനിക്കെന്താ? സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒക്കെ വിറ്റുപൊടിച്ചതിന്റെ അർത്ഥം ഞാനല്ലേ അനുഭവിക്കുന്നത്. ആരുടെ സ്വാതന്ത്ര്യം? പിന്നെ
1: കഞ്ചാവിലാണ് അധിക നേരത്തും. അകത്ത് വയ്യാണ്ട് കിടക്കുന്ന പെറ്റതള്ളയുടെ മുറിയിലൊന്ന് കയറുക. മരിച്ചുപോയ നിങ്ങളുടെ അച്ഛന് പലതും കാണണ്ടിയും കേൾക്കേണ്ടിയും വന്നില്ല. ഭാഗ്യവാൻ, പുണ്യാത്മാവ്.
3: ഞാൻ വെച്ചുണ്ടാക്കിയത് അത്ര നന്നൊന്നും ആവില്ല. അവിടെ ശാരദിച്ചിങ്ങനെ വെക്കുക, ഞാൻ അരച്ചു കൊടുക്കും. അവിടെ കഴിക്കാനൊക്കെ മൂന്നു നേരം കിട്ടില്ലേ ചേച്ചിക്ക്? വേലുവിനിപ്പോ പണിയൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു, 4 കൊല്ലമായി. അത്യാവശ്യമുള്ള ദേശക്കാരുടെ പണിയൊക്കെ അമ്മയും അനിയനും കൂടെ ചെയ്യും. നീ പഠിക്കാനൊന്നും പോയില്ലേ? 5 കഴിഞ്ഞപ്പോ നിർത്തിയതാ. ഇരുന്നോളൂ, പാത്രം വയ്ക്കാം.
4: ഞാൻ 9 ടെസ്റ്റ് എഴുതി ജയിച്ചു. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്നെ തട്ടും. കാരണം അറിയോ? തലവെട്ടിയ കേസിലെ പ്രതിയുടെ പൊന്നനിയനായി എന്ന ക്വാളിഫിക്കേഷൻ. ഈ വെട്ടിയും കടാലിയും എടുത്ത് നടന്ന ആളാണെന്ന് വെച്ചേ ഞാൻ പേടിച്ചോർക്കില്ല.
3: ചേച്ചി കഴിക്കൂ, പറയുന്നൊരു പറയട്ടെ. ഇരിക്കു ചേച്ചി.
0: പാങ്ങോട്ടവറാച്ചിനെ വെട്ടിക്കൊന്ന കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നവളാണ് ഇന്ദിര. മറ്റുള്ളവരുടെ നോട്ടത്തിൽ വലിയ തറവാട്ടിലെ കുട്ടി, ചെറുപ്രായത്തിൽ കടുത്ത ബുദ്ധി തോന്നിയവൾ, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അമ്മ, പരോൾ കിട്ടി തറവാട്ടിലെത്തിയപ്പോൾ സന്ധ്യാവിളക്കുമായി കടന്നുവരുന്ന 15-വയസ്സുകാരി മാളുവിനെയാണ് ഇന്ദിര കാണുന്നത്. കരുവാൻ വേലായുധന്റെ മകളാണ് മാളു. 4 വർഷം മുമ്പ് അയാൾ മരിച്ചുപോയി. അയൽക്കാരിയായ ശാരദയുടെ വീട്ടിലെ വേലക്കാരിയാണ് മാളു. ജോലി കിട്ടി 3 മാസം കഴിഞ്ഞപ്പോൾ ഇന്ദിര ഉദ്യോഗം രാജിവെച്ചു. ജോലിക്ക് ചേർന്ന ദിവസം തന്നെ ഇന്ദിരയ്ക്ക് മനസ്സിലായി ആഫീസും ആഫീസറുമെല്ലാം സ്ഥലത്തെ പ്രമാണിയായ അവറാച്ചനാണെന്ന്. അവറാച്ചന്റെ മുന്നിൽ നിയമം വാബുത്തി നിൽക്കും. അവറാച്ചനെതിരെ അയ്യപ്പൻ എന്ന ഹരിജന യുവാവ് ഓട്ടൻതുള്ളലിലൂടെ പ്രതികരിച്ചപ്പോൾ പിറ്റേന്ന് അയ്യപ്പന്റെ ശവം കല്ലുവെട്ടാൻകുഴിയിൽ കാണപ്പെട്ടു. അതാണ് അവറാച്ചന്റെ ശക്തി. അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിൽ വിരുന്നിന് കാട്ടിറച്ചിയും കാട്ടുപെണ്ണുമാണ് മുഖ്യ വിഭവങ്ങൾ. ചോദിക്കാൻ വരുന്നവരെ നായ്ക്കളെ വിട്ട് ആക്രമിക്കും. അതിനെതിരെയുള്ള ശക്തമായ പ്രതിരോധത്തിനിടയ്ക്കാണ് അവറാച്ചൻ കൊല ചെയ്യപ്പെടുന്നത്. പരോളിലെത്തിയ ഇന്ദിര റഷീദിനോട് പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും, പക്ഷേ മൂർച്ച കൂട്ടിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ഞാൻ അന്ന് ആ കൂട്ടത്തിലിറങ്ങിയത്.

0: പരോൾ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരം. യാത്ര പറയാൻ ഇന്ദിര കൂട്ടുകാരിയായ ശാരദയുടെ വീട്ടിലെത്തി. വെടിവച്ച കാട്ടുപന്നിയുടെ തൂവൽ പറിക്കുന്ന പണിക്കാരി പറഞ്ഞു, ശാരദാമ്മ അമ്പലത്തിൽ പോയതാ. ഒരു നിമിഷം സംശയിച്ച ഇന്ദിര വീടിനകത്തേക്ക് കയറുന്നു. അവിടെ സ്വീകരണമുറിയിൽ മുക്കാലും തീർന്ന മദ്യക്കുപ്പികൾ, ഒരു പാർട്ടി കഴിഞ്ഞതിന്റെ അവശിഷ്ടങ്ങൾ. ഇന്ദിര സംശയിച്ചു നിൽക്കെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അടഞ്ഞ വാതിൽ തള്ളിത്തുറന്നപ്പോൾ രാജനും സുഹൃത്തുക്കളും ചോരയിൽ കുതിർന്ന മാളുവിനെ ബലാത്കാരം ചെയ്യുന്നതാണ് കണ്ടത്. ഭീഷണിയോടെ നടക്കാൻ തുടങ്ങിയ രാജനെ അവിടെ വച്ചിരുന്ന ഇരട്ടക്കുഴൽ തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു. പിന്നെ അവൾ തോക്കു വലിച്ചെറിഞ്ഞ് തനിക്ക് ജീവിതം തരാൻ തയ്യാറായി നിൽക്കുന്ന റഷീദിനോട് പറഞ്ഞു, സോറി, എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ. ഒപ്പമുണ്ടായിരുന്നവർ പിന്നോട്ട് പോയപ്പോഴും ഇന്ദിര മുന്നോട്ട് തന്നെ പോയി. തന്നെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒരു പുരുഷനുണ്ടായിരിക്കെ അവൾ അവളായി തന്നെ തുടർന്നു.
1: റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ.
2: എന്താ കേസ്?
1: ഇവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് കൽപ്പന. ഇന്ദിര
2: മുമ്പത്തെ പാങ്ങോട്ട് കേസിൽ ഇന്ദിര അവറാച്ചിന് വെട്ടിക്കൊന്ന കേസില്
3: എത്ര വലിയ തറവാട്ടിലെ കുട്ടിയാ. ഈ മാതിരി കടുത്ത ബുദ്ധി എങ്ങനാ തോന്നണ ഈ ചെറുപ്പത്തില്?
1: കാഴ്ചക്കാരില്ലാത്ത വിഷമം തോന്നണ്ട. ശാരദ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മൂത്ത മോളുടെ കൂടെ മദ്രാസിലാ കുറച്ചു കാലമായിട്ട്.
4: ഒന്ന് കയറിട്ട് വരാം.
5: നിനക്ക് 100 വയസ്സാ. നിന്റെ കാര്യം ഇപ്പൊ വിചാരിച്ചിട്ടേ ഉള്ളൂ. അങ്ങോട്ട് വരായിരുന്നതാ നാളെ പറഞ്ഞു വന്ന വിവരം.
4: എന്താ ഇത്? അങ്ങോട്ടിരിക്കും. നീ എസ്റ്റേറ്റിലാവുന്ന വിചാരിച്ച് സ്ഥിരായിട്ട് അവിടെയല്ലേ. ഓണത്തിന് വന്നപ്പിന് പോയിട്ടില്ല.
5: മെലിഞ്ഞിരിക്കണു വല്ലാതെ.
4: എപ്പോഴും ഒരു പത്രത്തിൽ രാജന്റെ ഫോട്ടോ കണ്ടു. യൂറോപ്പിൽ പോയിരുന്നോ? മുൻപ് ഫോട്ടോ കണ്ട് ഓർമ്മ വെച്ച് നിന്റെ രാജൻ തന്നെയാവൂന്ന് വിചാരിച്ചു.
5: കഴിഞ്ഞു കൊല്ലം.
4: നീയും ഫോറം കിട്ടേണ്ടായോ?
5: ഏയ്, എന്നെ കൊണ്ട് യൂറോപ്പിൽ പോവല്ലേ.
4: ആ വിഡിത്തം പറ്റില്ല മൂപ്പർക്ക്. നിന്റെ അച്ഛനെ പേടിച്ച് എന്റെ കെയർ ഓഫിൽ കത്തെഴുതിയിരുന്ന പുള്ളി തന്നെയല്ലേ എംകോമിന് പഠിച്ചിരുന്ന.
5: നിനക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിഞ്ഞൂടാ, അന്ന് നീ ഒരു തമാശ പറഞ്ഞു.
4: തോന്നിയ വിഡിത്തങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ.
5: അല്ല, ഇത് കത്തു വരാത്തപ്പോ എന്റെ വേവലാതി കണ്ടു പറഞ്ഞാണ്. 9 നാൾ നീണ്ടു നിൽക്കുന്ന അത്ഭുതം, അതിലപ്പുറം ഒന്നുമില്ല പ്രേമം.
0: ഒരിക്കൽ സാവിത്രി ഇന്ദിരയോട് ചോദിച്ചു, ഇപ്പോൾ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവുമോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? സാവധാനത്തിൽ ഇന്ദിര ഇല്ല എന്ന് തലയാട്ടുന്നു. പിന്നെ എന്തിനാ ഇതിനൊക്കെ ചാടിപ്പുറപ്പെട്ടത്? അത് പറ എന്നായി സാവിത്രി. ഇന്ദിര പതുക്കെ പറഞ്ഞു, അത് നിനക്ക് മനസ്സിലാവില്ല. ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഇന്ദിര ചെയ്യുന്നത്. അതിനപ്പുറം ഇന്ദിരയെ മനസ്സിലാക്കാൻ ആരും ശ്രമിച്ചുമില്ല. ഇന്ദിര റഷീദിനോട് പറയുന്നു, എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രമാണ്. ചിന്ത ഞാൻ പണയം വച്ചിട്ടില്ല ഒരിക്കലും. സ്വകാര്യ വ്യക്തിത്വത്തിന്റെ വിരലടയാളം പതിഞ്ഞ വെളിപ്പാടുകൾ, ജീവിതത്തിലെ പച്ചയായ വൈകാരിക അനുഭവങ്ങളും സ്വകാര്യ വ്യസനങ്ങളും ഇന്ദിരയെ ഭരിക്കുന്നില്ല. ജീവിതത്തിലെ ഓരോ ചെറിയ സംഭവവും, നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ ചലനങ്ങൾ പോലും അവൾക്ക് സത്യത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. അതുകൊണ്ടാണ് അനുജൻ രവിയോട് അവൾ പറയുന്നത്, ആരും ഒന്നിനും അടിമയാകരുത്.
6: കഴിയുന്ന പലതും ഞാൻ ചെയ്തു, കുറെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ച്.
5: അറിയാം ചേച്ചി, ചേച്ചി.
4: കാണും കാണും എപ്പോഴും വിചാരിക്കും അവിടെ വന്ന് കാണാൻ. ഒന്നും തോന്നരുത് ചേച്ചി, മനസ്സ് സമ്മതിക്കണ്ട്.
5: വരാത്തത് നന്നായി.
4: ഈശ്വര, എത്ര കൊല്ലായി. കഴിഞ്ഞ ജന്മത്തിൽ എന്നോ കണ്ട പോലെയാണിപ്പോ അല്ലേ?
6: കസ്റ്റഡിയിലെ 9 മാസം അടക്കം 8 വർഷം 20 ദിവസം.
4: ആരോഗ്യത്തിന് വിശേഷിച്ച് ഒന്നുമില്ല. അയ്യേ, ഇതെന്ത് വേഷം? തെക്കേറയിലെ പെട്ടിയിൽ എന്റെ 2 സാരി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? നോക്കില്ല.
7: എത്ര പ്രാർത്ഥന, എത്ര വഴിപാടുകൾ! ഇന്ദു ചേച്ചിക്ക് വിശ്വാസം ഉണ്ടാവില്ല. എന്നാലും ഞാൻ ചെയ്തതൊക്കെ സാറിനറിയാം.
8: ഞാനിപ്പോ ശിഷ്യനായിരിക്കുന്നു, എന്നാലും പഴയ സാറെന്ന വിളി മാറിയിട്ടില്ല.
7: ഇനി ചേച്ചിന് ദേഹം ഒന്ന് നന്നാക്കണം, അത് ഞാനേറ്റു. ഒക്കെ വലിച്ചു പുറത്തിട്ടു നിന്നെ ഞാൻ. ഇതാരാന്നറിയോ? നീ കണ്ടിട്ടില്ലാത്ത ഒരാളാ. ഇതാ നിന്റെ വല്യമ്മ. വല്യമ്മയെ പറ്റി ഞാൻ പറയാറുണ്ട്, എപ്പോഴെങ്കിലും വരുന്ന മാത്രേ.
9: ഓ, കണ്ണൂരിലെ വല്യമ്മ. അവിടെ ഊഞ്ഞാലുണ്ടോ?
7: എന്ത്?
9: കണ്ണൂരിലെ വല്യമ്മന്റെ വീട്ടില്.
7: നീ തന്നെ മേക്കഴുക.
9: ആ,
7: കല്യാണിമാര് പറഞ്ഞാ മതി.
10: പഴയ ആൾക്കാര് അടുത്തുകൂടാൻ തുടങ്ങിയോ?
7: ഏയ്, അങ്ങനൊരു അബദ്ധം അവർക്ക് പറ്റില്ല. ഒരാളെ കണ്ടു, അതുകൊണ്ട് തന്നെ മതിയായി.
11: ബുദ്ധിമുട്ടിക്കലാണെന്ന് തോന്നരുത്. ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ സ്റ്റഡി ചെയ്തു. ഫാമിലി റിയൂണിയൻ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ?
7: വേണ്ട,
11: ഒരു സീരിയസ് ഇന്റർവ്യൂ ആണ് എന്റെയും.
7: അതിനെ പറ്റിയത് അമ്മയാണ്. അകത്തുണ്ട്, പക്ഷെ സുഖമില്ല.
11: അറിയാം, രാമേട്ടൻ പറയാറുണ്ട് എന്റെ കൂടെയുള്ള ആളാണ് രാമേട്ടൻ. നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് റീഡർ അപ്പീൽ കൂടുതലുണ്ടാവും.
7: പിന്നെ മാസ് അപ്പീലിന് വേണ്ടി ഞാൻ തുണി അഴിച്ച് പോസ് ചെയ്യണമെന്നാവും ഡിമാൻഡ്. ഗെറ്റ് ഔട്ട്.
11: ഞാൻ അതല്ല ഉദ്ദേശിച്ചത്.
7: പ്ലീസ് ഗെറ്റ് ഔട്ട്.
11: ഇറ്റ്സ് ഓക്കെ.
7: പഴയ ഇന്ദു ചേച്ചി തന്നെ എപ്പോഴും. ആ, എന്റെ ലൈബ്രറി ബുക്കിൽ ലവ് ലെറ്റർ വെച്ചു തന്ന കക്ഷിയെ ചേച്ചി പടച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിനോട്?
8: എന്റെ അയലക്കത്ത് ഒരു ലീഡിംഗ് വക്കീലാണ്. അയാൾ പറഞ്ഞത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ സെക്ഷൻ 432
7: മതി. ആരും പറയേണ്ട, ഒരു ഭാഗത്ത് ഇരുന്നാ മതി. ചേച്ചി മനസ്സിന് കുറച്ച് സന്തോഷമായിട്ടിരിക്കണം, അതേ എനിക്കറിയാവൂ.
8: ഞാൻ മറ്റു ചില പ്രോബ്ലംസ്.
7: വേണ്ട, അന്നേ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ ചേച്ചിയെ കൊണ്ട് വായിപ്പിച്ചിട്ടാ ചേച്ചിയുടെ തലയിരിഞ്ഞു പോയത്. എനിക്കറിയാം, ഇവിടെ ചില നിയമങ്ങളും വകുപ്പുകളും ഞാൻ പാസാക്കുന്നു. വായിക്കൊള്ളാത്ത വർത്തമാനങ്ങളും ചർച്ചകളും പാടില്ല. ഒന്ന്, ഭരണ ഇവിടെ കുറച്ചു കാലത്തേക്ക് ഞാനാ. പഴയ സെറ്റുകാര് താടി നീട്ടി പൊക്കണത്തിൽ നാല് പുസ്തകമായി വന്നാലേ ചൂലെടുത്ത് ഞാൻ മയക്കും. എന്താ?
8: ശരി സാർ.
7: ആ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആരും വിസ്തരിക്കണ്ട. നല്ല എണ്ണയും കുഴമ്പും തേച്ച് കുളിക്കുക, നല്ല ആഹാരം കഴിച്ച് വിശ്രമിക്കുക. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, പണിക്കാരിത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെക്ഷൻ വകുപ്പൊക്കെ എന്റെ പുസ്തകത്തിലുണ്ട്.
10: ഇപ്പൊ അറിയാത്തവര് കണ്ട ഞാനാ മൂത്തതെന്ന് പറയാം.
7: അമ്മയ്ക്ക് അധികം ഇല്ലല്ലോ,
10: വലിയ വ്യത്യാസമില്ല.
7: പ്രഭാകരൻ നായർ വന്നിട്ടില്ലേ?
10: ഉവ്.
7: ഇതാരാ?
10: അറിയാൻ ചോദിക്കുക. വകുപ്പുണ്ടാക്കിയത് നീയാണ്. ആളുടെ കാര്യങ്ങൾ ചോദിക്കരുതെന്ന്, തെറ്റിക്കുന്നത് നീ തന്നെ. സത്യം ചേച്ചി, ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും, ചേച്ചി എന്തിലാ കിടക്കണേ, എന്താഹാരാ കഴിക്കണേ എന്നൊക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? പിന്നെന്തിനാ ഇതിനൊക്കെ ചാടി പുറപ്പെട്ടത്? അത് പറയൂ.
7: അത് നിനക്ക് മനസ്സിലാവില്ല. പഠിക്കുന്ന കാലത്ത് ഇത് തന്നെ പറയാറ്, നിനക്ക് മനസ്സിലാവില്ല.
10: എനിക്കിനി മനസ്സിലാവണമെന്നില്ല.
0: ഒറ്റക്കമ്പിനാദം. പഞ്ചാഗ്നി എന്ന ചിത്രത്തിൽ ഒരു പുരുഷന്റെ കാഴ്ചപ്പാടിലുള്ള ലൈംഗികത എന്ന വികാരത്തെ അനായാസം മറികടക്കാൻ ഇന്ദിരയ്ക്ക് സാധിച്ചിരിക്കുന്നു. റഷീദിനെ ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ എന്ന നിലയിലാണ് ഇന്ദിര കാണുന്നത്. പരോൾ അവസാനിക്കാൻ ഏതാനും ദിവസം ബാക്കി നിൽക്കെയാണ് അവൾ റഷീദിന്റെ വീട്ടിലെത്തുന്നത്. 28 വയസ്സുള്ള ഒരു സ്ത്രീ, 8 വർഷമായി ജയിലിൽ കിടക്കുന്നവൾ, അത്രയും വർഷമായി ഒരു പുരുഷന്റെ ഗന്ധവും നാദവും അനുഭവിക്കാതിരുന്നവൾ, അവൾക്കതിനുള്ള അവസരം കിട്ടിയപ്പോൾ അതിൽ വീണ് അലിഞ്ഞുപോകുമെന്ന് കരുതിയ പുരുഷ കേന്ദ്രീകൃത ലോകത്തിന് തെറ്റുപറ്റി. ഇന്ദിര കൂട്ടുകാരി ശാരദയുടെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ ഭർത്താവ് രാജൻ പറഞ്ഞ വാക്കുകൾ ഒരു ശരാശരി പുരുഷ സമൂഹത്തിന്റേതാണ്. 8 കൊല്ലം ചെറുബിൾ ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റായി അകന്ന് 8 കൊല്ലം. ഓ, ആലോചിക്കാനേ വയ്യ, മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ? ചിലർക്ക്, എന്നായിരുന്നു ഇന്ദിരയുടെ മറുപടി. നല്ല ആഹാരം തന്ന് പാട്ടം കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പുണ്ടാകുന്ന കാര്യം എനിക്കറിയാം. ചൂഴ്ന്നു നോക്കി മന്ദഹസിച്ച് ശരിയല്ലേ എന്ന് രാജൻ ചോദിക്കുമ്പോൾ ഗൗരവത്തിൽ രാജൻ പോയി കിടക്കൂ എന്നാണ് ഇന്ദിര മറുപടി പറയുന്നത്. വീണ്ടും അവളെ ചുറ്റിപ്പിടിക്കാൻ ആഞ്ഞ കൈകൾ അവൾ പിടിപിടിവിച്ച് കുതിരി മാറുന്നു. അപ്പോൾ ഭീഷണി കലർന്ന സ്വരത്തിൽ രാജൻ പറയുന്നു, ചുമ്മാ നാട്യം കള, നിന്റെയും ആവശ്യമാണെന്ന് എനിക്കറിയാം. ഒച്ചയുണ്ടാക്കാതെ കിടക്ക്. ഈറ്റപ്പുലിയെപ്പോലെ കുർത്തയാകുന്ന അവളുടെ നോട്ടത്തിൽ രാജൻ പതറിപ്പോകുന്നു.
3: പരിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. ബൈബിളിൽ പറയുമല്ലോ, ഇരിക്കും. ചെയ്ത് പല ക്ലാസ്സായിട്ടല്ലേ, നിങ്ങളെയൊക്കെ ഏത് ക്ലാസ്സിലാ പെടുത്ത?
4: വേറെ നല്ലവർത്താനൊന്നും പറയാനില്ലേ.
3: സോറി,
4: കുറച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് അവള് ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത്.
3: അതിനെന്താ നേരത്തെ സെലിബ്രേറ്റ്? എന്റെ സെലിബ്രേഷനെ കൂടില്ലല്ലോ. രണ്ടാള് എസ്റ്റേറ്റിൽ വന്നാൽ വീഡിയോയിൽ പറങ്ങാം. മിസ്സിയുടെ ഫിലിംസിന്റെ ഒക്കെ കാസറ്റ് സംഘടിപ്പിക്കാം. നല്ല കാട്ടുമുയലിന്റെ ഇറച്ചി തിന്നാം. ശരി, ഒരു നല്ല വെജിറ്റേറിയൻ ഡിന്നർ ഉണ്ടാക്കാം. എനിക്കൊരു ചേഞ്ച് ആവട്ടെ. സന്തോഷിപ്പിക്കാൻ തന്നിട്ട് ഇങ്ങനെയാണോ? കം ടു ദി മൂഡ്സ്.
4: മരങ്ങൾ വലുതായപ്പോ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും നീ എന്തിനെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന? സന്തോഷമായിട്ടിരിക്കുന്നേ എന്തോ? നീ തീരെ മാറിയിട്ടില്ല. ആശ്വാസം. അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ നീ രണ്ടോ മൂന്നോ മക്കളെയും വെച്ച് കളിപ്പിച്ചിരിക്കാവും എന്നാ ഊഹിച്ചത്. രണ്ടു തവണ അലസി. നിനക്കതൊന്നും വേണ്ടേ? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തുമ്പോ നീ ഗമയിലൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോഴെന്താ രാജൻ ഗ്രൂപ്പ് മാനേജർ? ഗമ അവിടെ നിൽക്കാനും എനിക്കിഷ്ടമല്ല. പാർട്ടിയും ബഹളവും ഷിക്കാറും അതൊക്കെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണല്ലോ. സഹിക്കാതെ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സഹിക്കാം, പക്ഷേ ഇതിലും വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടതായിരുന്നു അത്രേ. ആ കുറ്റവും എനിക്ക്. നീ എന്ത് ചെയ്യാൻ? ഈ പ്രതാപൊന്നും പോരേ കക്ഷിക്ക്? പോരാ. നേരം ഒരുപാടായി. ഉറങ്ങിക്കോ.
3: ഉറങ്ങിയില്ലേ?
4: ഇല്ല.
3: കിടന്നപ്പോ ഇന്ദിരയെ പറ്റി തന്നെ ആലോചിച്ചു. ഉറക്കം വന്നില്ല എന്തോ? 8 വർഷം. ടെറിബിൾ. ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റ് ആയി അകന്ന് 8 വർഷം. ഹോ, ആലോചിക്കാനേ വയ്യ. മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ?
4: ചിലർക്ക്.
3: ശാരദ കിടക്ക കാണേണ്ട താമസം. ഉറക്കം തുടങ്ങി. ബോധം കെട്ട ഉറക്കം. ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാം. ഐ വിൽ മേക്ക് യു ഹാപ്പി. നിരക്ക് ചെറുപ്പം. നല്ല ആഹാരവും തന്ന് പാട്ടും കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യം മാത്രമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയല്ലേ? ചുമ്മാ നാട്ടിയാ. എന്റെ ആവശ്യം എനിക്കറിയാം. അച്ഛണ്ടാക്കാതെ കിടക്ക. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്.
4: മനസ്സിലായി. പുരുഷന്റെ ഗന്ധം കൊതിച്ചിരിക്കുന്ന ആൾക്ക് ശാരദയുടെ വീടായിപ്പോയി.
0: രാജൻ ഉന്നയിക്കുന്നത് പോലെ ഒരു സംശയം അനുജത്തി സാവിത്രിയുടെ ഭർത്താവ് പ്രഭാകരനും പ്രകടിപ്പിക്കുന്നുണ്ട്. ജയിൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്തുനിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ? രാത്രിയിൽ ഇന്ദിരയുടെ മുറിയിൽ തന്റെ ഭർത്താവിനെ കണ്ട സാവിത്രിയും ഇന്ദിരയെ കാണുന്നത് ഇതേ കണ്ണുകൾ കൊണ്ടാണ്. ബാബുവിനെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് കുട്ടിയെ എടുത്തിട്ട് സാവിത്രി പറയുന്നു, ഇനി നിങ്ങൾക്ക് വാതിലടയ്ക്കാം. 8 കൊല്ലം ആണിനെ കാണാത്ത ആർത്തി തീരട്ടെ. ഇന്ദിര പൊട്ടിക്കരഞ്ഞുപോകുന്നു. മൊട്ടുസൂചികൾ നഖങ്ങൾക്കിടയിലും ലാത്തി ഗർഭപാത്രത്തിലും കുത്തിക്കയറിയപ്പോഴും കരയാത്ത ഇന്ദിര കരഞ്ഞുപോകുന്നു. ഒടുവിൽ എല്ലാവരും ചാർത്തിക്കൊടുത്ത വികാരം റഷീദ് എന്ന പുരുഷനിൽ ഇന്ദിര ബാക്കി വെച്ചു. തിരിച്ചു പോകുമ്പോൾ ഓർക്കാൻ ഈ ചെറിയ ദിവസങ്ങളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് ഇന്ദിര ആശ്വസിക്കുന്നുണ്ട്.
12: ബി എ കഴിഞ്ഞപ്പോ ചേച്ചി പഠിപ്പ് നിർത്തി. രണ്ടാളും കൂടെ പഠിപ്പിക്കാനുള്ള സൗകര്യം അമ്മക്കില്ല.
13: ഇന്ദിരയുടെ ജോലി സ്ഥലത്ത് സാർ പോയിട്ടുണ്ടോ?
14: രണ്ടൊന്ന് പ്രാവശ്യം.
12: അവിടെ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോ സർക്കാർ ഉദ്യോഗം രാജിവെക്കുകയും ചെയ്തു. അമ്മക്ക് സങ്കടമായി. ഞാനിപ്പോ കോളേജിലാ. ഞാൻ തന്നെ അറിഞ്ഞത് വെക്കേഷൻ ഇവിടെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടാ.
13: ചുരുക്കത്തിൽ ജോലി സ്ഥലത്ത് വെച്ചാണ് ചേച്ചി ഒരു എക്സ്ട്രീമിസ്റ്റ് ആയത് എന്ന് പറയാം.
12: ചോദ്യങ്ങൾ എന്നോട് മതി.
13: ഞാൻ അങ്ങേ വീട്ടിലേക്ക് വരാനിരുന്നാണ്.
12: സെൻസേഷന് വേണ്ടി എന്റെ വീട്ടുകാരെയും പറ്റി കഥകൾ ഉണ്ടാക്കാൻ പാവമുണ്ടോ?
13: ഏയ്, ഇന്നലെ പറ്റി എഴുതേണ്ടെന്ന് വെച്ചു. പ്രോമിസ്. വെറുതെ ഇരുന്ന് നാട്ടുവർത്താനം പറഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചു, മറന്നു എടുക്കാൻ. ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിന്റെ കാസ്ട്രോ ഇന്റർവ്യൂ. സ്ത്രീയാണ്. ക്യൂബയെ പറ്റി ഒരു പുസ്തകം എഴുതാൻ ഹവാനയിലെത്തി. കാസ്ട്രോവിനെ ഇന്റർവ്യൂ ചെയ്യാൻ പെർമിഷന് വേണ്ടി ഹോട്ടലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു. വല്ല 5ാമത്തെയോ 6ാമത്തെയോ സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോ കേട്ടത് ഫിഡൽ ഹിയർ എന്ന്. മദാം മസ്റ്റൻ. ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രസിഡന്റ് വളരെ ബിസിയാണ്. പക്ഷെ പിറ്റേന്ന് ഏതോ അണക്കെട്ടിന്റെ വർക്ക് നോക്കാൻ പോകുമ്പോ കൂടെ വരാം, വഴിക്ക് സംസാരിക്കാം. പറഞ്ഞതുപോലെ ഹോട്ടലിന് മുമ്പ് രാവിലെ നിന്നു. സർക്കാർ വാഹനവും കാത്ത്. അപ്പോ 9 മണിക്ക് ഒരു ജീപ്പ് വന്നു. ഓടിച്ചു വന്നത് കാസ്ട്രോ തന്നെ. പെൻക്യൂണി വന്ന ബുക്കാണ്.
12: അതോ ഈ ഇന്റർവ്യൂ തമ്മിൽ
13: ബന്ധമൊന്നുമില്ല. അതോർക്കാൻ വേറെ കാരണമുണ്ടായി. നമ്മുടെ ഭരണാധികാരികളെ കാണാൻ ചെന്നാലത്തെ പാരഫെർണാലിയ ഉണ്ടല്ലോ, ഭയങ്കരം. പഠിക്കുന്ന കാലത്ത് വളരെ അഡ്വാൻസ്ഡ് വായനയായിരുന്നു എന്ന് സാറ് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി പുസ്തകങ്ങളായി ബന്ധമുണ്ടാവില്ല എന്നറിയാം.
12: ഇല്ലെന്നാര് പറഞ്ഞു? ബുക്ക് ബൈൻഡിങ്ങിലായിരുന്നു എനിക്ക് 3 കൊല്ലം ജോലി.
13: ചിരിക്കാനുള്ള സിദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ല. വലിയ സന്തോഷം. നടക്കട്ടെ. എന്റെ താവളത്തിലേക്ക് വല്ലപ്പോഴും വരുന്ന സന്തോഷം. രാമേട്ടൻ എന്നൊരു പല്ലുകൊഴിഞ്ഞ സിംഹം. എന്റെ ആകെ സമ്പാദ്യങ്ങളായ കുറെ പുസ്തകങ്ങൾ. വേറൊന്നുമില്ല. കരിഞ്ചായയാണ് മുഖ്യാഹാരം. സ്വാഗതം. രാവിലെ ഒരു ന്യൂസ്. ന്യൂസല്ല, ഒരു ട്രാജഡി കവർ ചെയ്യേണ്ടി വന്നു. 3 കുട്ടികളെയും കിണറ്റിലിട്ട് അമ്മയും ചാടി. അമ്മ ജീവിച്ചു.
12: കാരണം?
13: ഭർത്താവിന്റെ ക്രൂരത, നെഗ്ലക്ട്, ദാരിദ്ര്യം. പടം എടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 3 ശവ ഉറപ്പ. എനിക്ക് വെളുപ്പിന്റെ പോസ്റ്റ് ഓഫീസിൽ അർജന്റ് കോൾ.
15: കോളേജ് തുറക്കുമ്പോ ഇന്നലേക്ക് അങ്ങോട്ട് വരാം, അതാവും നല്ലത്. ചിലപ്പോ കൂട്ടത്തിൽ വല്ല ജോലിക്കും ട്രൈ ചെയ്യാം. ഇവിടെ തനിച്ചിരുന്നിട്ടെന്താ?
16: ഈ പോലീസിലെ റിപ്പോർട്ടിംഗും മറ്റും എത്ര കാലത്തേക്കാണ്? ജോലി കിട്ടിയാലില്ലെങ്കിലും ഞങ്ങൾക്കൊരു വേദനാവില്ല. 28ാം വയസ്സിൽ ജീവിതത്തിൽ നിന്നാരും റിട്ടയർ ചെയ്യില്ലല്ലോ. അവനവന് വേണ്ടിയും ഫൈറ്റ് ചെയ്യണം. ടു എക്സിസ്റ്റ്, ടു പ്രിവൈൽ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കരുത്. വായിക്കാൻ കൂടി ഇൻട്രസ്റ്റിൽ എന്നിരിക്കും. ജയിലൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്ത് നിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ?
12: ചോദിച്ചറിയായിരുന്നില്ലേ?
0: പരോളിനെത്തിയ 14 ദിവസം ഇന്ദിരയ്ക്ക് ചുറ്റും സമൂഹവും കൂടപ്പിറപ്പുകളും ചേർന്ന് പഞ്ചാഗ്നി സൃഷ്ടിച്ചു. ചുറ്റിലും മുകളിലും ചുവട്ടിലും തീയിട്ട് അവളുടെ മനസ്സിനെ പൊള്ളിച്ചു. റഷീദും മറ്റും ചേർന്ന് അവളുടെ ശിക്ഷാകാലാവധി കുറയ്ക്കാൻ ശ്രമം നടത്തുന്നു. അത് ഫലം കണ്ടു തുടങ്ങവെയാണ് മാളു എന്ന നിസ്സഹായയായ പെൺകുട്ടിയുടെ കണ്ണുനീർ ഇന്ദിരയെ വീണ്ടും ചുട്ടുപൊള്ളിക്കുന്നത്, അശാന്തി അവളുടെ മനസ്സിൽ പടർത്തുന്നത്. അവൾക്ക് രാജനെ വെടിവെച്ച് കൊല്ലാതിരിക്കാനാവുന്നില്ല. എനിക്ക് എന്നിൽ നിന്ന് ഒളിച്ചോടാൻ വയ്യ എന്ന് നിർവ്യാജമായി അവൾ പറയുന്നു. കഥാപാത്ര സൃഷ്ടി എന്ന കലാപരത MD ഇന്ദിരയിലൂടെ ആസ്വാദക സമക്ഷം അവതരിപ്പിക്കുന്നു. പൂർണമായും ഇന്ദിരയായി ഭാവസന്നിവേശം ചെയ്യാൻ ഗീത എന്ന അഭിനേത്രിക്ക് സാധ്യമാവുകയും ചെയ്യുന്നു. മലയാളി മനസ്സിൽ നിന്ന് മാഞ്ഞുപോകാത്തത്ര വിധം ഇന്ദിരയെ ആ അഭിനേത്രി അടയാളപ്പെടുത്തിയിരിക്കുന്നു.
13: കാഴ്ചക്കാർ എപ്പോഴും പിടിയെക്കോളെ നിൽക്കാറുണ്ടോ?
12: ഞാൻ നോക്കാറില്ല.
13: നടക്കാം, ഞാനുണ്ട്. മരിച്ച അവറാച്ചന്റെ മകൻ സണ്ണിക്കുട്ടിയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. മെലോഡ്രാമ ഉണ്ടാക്കുകയല്ല. പക്ഷെ മരിച്ച ആളുടെ ആൾക്കാരാരെങ്കിലും പകരം വീട്ടാൻ വരുമോ എന്ന ഭയം തോന്നില്ലേ പുറത്തു നടക്കുമ്പോ?
12: എന്തിന്? ഒരു മരണത്തിന് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. ആരോ പറഞ്ഞിട്ടില്ലേ,
13: മരണത്തെ മാറ്റി നിർത്തി കഥ പറയുന്നവൻ കാഥികനല്ല എന്നുണ്ട് ഹെമിംഗ്വേ. പക്ഷേ ഒരു പിന്തിരിപ്പനല്ലേ അവരൊക്കെയും നിങ്ങളുടെ കണ്ണിൽ.
12: നിങ്ങളെന്ന് വെച്ചാൽ? ഞാൻ മാത്രമാണ്. എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ രോഷം എല്ലാം എന്റേത് മാത്രം. ചിന്ത ഞാൻ പണയം വെച്ചിട്ടില്ല ഒരിക്കലും.
13: ഒരു തമാശ പറഞ്ഞാണ് പെരോൾ നീട്ടിക്കിട്ടിയോ? റമിഷൻ തന്നെ വന്നാൽ 7 ദിവസങ്ങൾ കൊണ്ട് മഹാ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ ലോകത്തിൽ.
12: ഒരു മഹാത്ഭുതവും ഉണ്ടാവില്ല എന്റെ കാര്യത്തിൽ.
13: അല്ല, അങ്ങനെ വന്നാൽ എന്താണ് പരിപാടികൾ? ഈ അവരാജനെ പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. പേടിക്കണ്ട, ഇന്ദിരയുടെ കഥയോ ആത്മകഥയോ സെൻസേഷൻ ആക്കാൻ ഉദ്ദേശമല്ല, വെറുതെ പറഞ്ഞാണ്.
12: കൂടുതൽ എന്തറിയണം? കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും. പക്ഷേ മൂർച്ച വരുത്തിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ആ ഞാനെന്ന് കൂട്ടത്തിലിറങ്ങിയത്. ഞാൻ അയാളെ പരിചയപ്പെട്ടു.
17: ഇതേതായി കൊച്ച്?
18: പുതിയ വെൽഫെയർ അസിസ്റ്റന്റ്.
17: ഓ, കാട്ടുജാതികളെ നന്നാക്കാൻ സർക്കാർ അയച്ചതല്ലേ? ആര് വിചാരിച്ചാലും അവറ്റ നേരെയാവില്ല. വന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ പുതുതായി വരുന്നവരൊക്കെ ആദ്യം ബംഗ്ലാവിലോട്ടൊന്ന് വരാറുണ്ട് കൊച്ചേ.
12: ഓഫീസും ഓഫീസറും എല്ലാം അയാളുടെ ആണെന്ന് തോന്നി. അവറാച്ചന്റെ വാഴ്ചയായിരുന്നു അവിടെ. നിയമം ആപത്തി നിൽക്കും.
13: ചന്ദ്രശേഖരൻ, ഇപ്പോഴത്തെ ചന്ദ്രശേഖരൻ വക്കീലായിരുന്നു. ആ ഭാഗത്ത് എന്തൊക്കെ പ്രവർത്തനം അല്ലേ?
12: അവരുടെ കലാസമിതിയിലെ ആളുകൾ വരും, ചർച്ചകൾ, ഇടയ്ക്കൊരു നാടകം, അതിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. 16-17 വയസ്സായ ഒരു പയ്യനുണ്ടായിരുന്നു, അയ്യപ്പൻ. അവന്റെ ഒരു ഓട്ടം തുള്ളലിൽ അവറാച്ചനെ കൊള്ളിച്ചെന്തോ പറഞ്ഞത് കേട്ട് ഹരിജൻ സ്ത്രീകളടക്കം എല്ലാവരും ചിരിച്ചു. ഹരിജനങ്ങളാണ് അധികം ആ മലയോരം മുഴുവൻ. പിറ്റേന്ന് അയ്യപ്പന്റെ ശവം ഒരു കല്ലുവെട്ടും കുഴിയിൽ കണ്ടു. അതാണ് അവറാച്ചന്റെ ശക്തി.
13: പത്രത്തിൽ കണ്ട ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം.
12: പറയുന്നത് സത്യമായിരിക്കണം. സത്യം മുഴുവൻ പറയണമെന്നില്ല എന്നല്ലേ തത്വം പത്രങ്ങളുടെ. അവറാച്ചന്റെ ഗസ്റ്റ് ഹൌസിലെ വിരുന്നുകളെ പറ്റി കലാസമിതിക്കാർ പറഞ്ഞു. വിരുന്നുകാർ എന്നുമുണ്ട്, വലിയ ആൾക്കാർ. കാടയുടെ ഇറച്ചി തിന്നാനാണത്രേ പോകുന്നത്. കാടയെ വേട്ടയാടാൻ പണിക്കാർ വിടുമ്പോൾ കാട്ടുജാതിയെ കൊണ്ടുവരാനും ആളിറങ്ങും. കാട്ടുജാതി എന്നാൽ ഏതെങ്കിലും സ്ത്രീത്വമുള്ള ഹരിജൻ പെൺകുട്ടി. നായാട്ടു നായ്ക്കൾ ഒരു ഗർഭിണിയെ കടിച്ചു കീറുന്നത് കാണേണ്ടി വന്നു ആ ബംഗ്ലാവിന്റെ മുറ്റത്ത്.
13: അത് വെറുതെ
12: വിശ്വസിക്കാൻ വയ്യ അല്ലേ? എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു.
17: വിപ്ലവം എന്റെ അടുത്ത് വേണ്ട കൊച്ചെ. ഇവറ്റ കള്ളുകുടിച്ച് കണ്ടവനെ പിടിച്ച് വയറ്റുണ്ടാക്കിയത് ഞാൻ എന്ത് ചെയ്യണം? വേട്ടിയിൽ കൊടുക്കണം.
12: ഇവൾ ഈ വീട്ടിനകത്ത് പോർക്കാൻ പോകുന്നു. അപ്പോഴോ
17: ഉറപ്പിച്ചോ?
12: ഞങ്ങൾ അതാണ് തീരുമാനിച്ചത്. മുതലാളിയുടെ സന്തതി ബംഗ്ലാവിൽ തന്നെ വളരട്ടെ.
0: ലൈംഗികത ഈ ചിത്രത്തിൽ ഇന്ദ്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടത്താവളം മാത്രമാണ്. അതിനപ്പുറവും ഇപ്പുറവും ഒന്നുമില്ല. ചിത്രത്തിലെ പുരുഷലോകമാകട്ടെ ലൈംഗികതയ്ക്കുമേൽ ഒരുപാട് സങ്കല്പ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്നു. നിത്യവിസ്മയങ്ങളായ സ്ത്രീ ശരീരത്തിന്റെ നിമ്നോന്നതകളും അവസ്ഥാഭേദങ്ങളും പുരുഷന്റെ ജീവിതത്തിൽ മുഖ്യ അവലംബമായിരിക്കാം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സ്ഥിരം സങ്കല്പത്തിൽ നിന്ന് ഇന്ദിര എന്ന സ്ത്രീ കഥാപാത്രം വേറിട്ടു നിൽക്കുന്നു. അവറാച്ചനും രാജനും കൊളുത്തിവിടുന്ന കാമത്തിന്റെ കാട്ടുതീ തന്റെ ജീവിതം കൊണ്ട് കെടുത്തിയവളാണ് ഇന്ദിര. ഒരു തരത്തിലുമുള്ള വികാരങ്ങളും അനുഭൂതികളും ഇന്ദിരയെ പിന്നോട്ടു വലിക്കുന്നില്ല. ഇന്ദിരയുടെ ജീവിതം അവളുടേത് മാത്രമല്ല, അവളുടെ കാലത്തിന്റെയും അവളുടെ സമകാലികരുടെയും കൂടിയായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖതമീ രാത്രിയിലേക്ക് സുസ്വാഗതം. ജീവിതത്തിൻ്റെ അത്രയധികം ദീർഘമല്ലാത്ത യാത്രക്കിടയിൽ വന്നുവിടുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ടാവും. അത് പലപ്പോഴും സർഗാത്മകമായ കാര്യങ്ങൾക്ക് നമുക്ക് ബുദ്ധിമുട്ടായിത്തീരും. അങ്ങനെ ഉന്മാദത്തീയിൽ വെന്തുരുകിയ ഒരു വലിയ കലാകാരനായിരുന്നു വിൻസെന്റ് വാൻ ഗോഗ്. രോഗം തന്നെ വേട്ടയാടുന്നുവെന്നും അത് തന്നെ തിന്ന് തീർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് വാൻഗോഗിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടായിരിക്കണം വാൻഗോഗ് സ്വയം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടിയത്. സ്വന്തം സഹോദരങ്ങളിൽ തിയോ എന്ന് പറയുന്ന സഹോദരനോട് മാത്രം അയാൾ അടുപ്പം പുലർത്തി. മഞ്ഞ നക്ഷത്രങ്ങളും ചോളവയലുകളും സൂര്യകാന്തി പൂക്കളും വരച്ച കലാകാരൻ വിൻസെന്റ് വാൻഗോഗ്. വാൻഗോഗിനെ പരിചയപ്പെടുത്തുന്ന വിധം ഒരു ആർട്ട് ഗാലറി ലോകരാജ്യങ്ങളിൽ എവിടെയും വേണം. അത്ര കണ്ട് ഈ കലാകാരൻ വരകളെ, വർണ്ണങ്ങളെ സ്നേഹിച്ചു. വരകളെക്കാൾ വർണ്ണങ്ങളെ സ്നേഹിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ശരി. ആത്മവേദന അനുഭവിച്ചു മരിച്ച കലാകാരൻ, എത്ര പറഞ്ഞാലും തീരാത്തത്ര വിശാലമായ ക്യാൻവാസ്. ഒരു പാട്ട് കേൾക്കാം.

ഒരു ക്രിസ്മസ് രാവ്, കൃത്യമായി പറഞ്ഞാൽ 1888 December 24. വർഷം എത്ര പഴയതല്ലേ. ഫ്രഞ്ച് ചിത്രകാരനായ പോൾ ഗോഗിനോട് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു വാൻഗോഗിന്. വേദനകൾ അവർ പരസ്പരം പങ്കുവച്ചു. സൗഹൃദവും ചിത്രരചനയും മാത്രമായി. എന്നാൽ ജീവിതം ദരിദ്രമായിരുന്ന വാൻഗോഗിനെ ആ ക്രിസ്മസ് രാത്രിയിൽ ഉന്മാദം വല്ലാതെ ആക്രമിച്ചു. ഗോഗിനുമായി വാൻഗോഗ് ഏറെ നേരം സംസാരിച്ചു. സംസാരിച്ച് അത് തർക്കമായി മാറി. വാൻഗോഗ് പോൾ ഗോഗിനെ ആക്രമിച്ചു. താടി വടിക്കുന്ന കത്തിയെടുത്ത് വാൻഗോഗ് വലത് കാതാറത്തെടുത്തു. അതൊരു കടലാസിൽ പൊതിഞ്ഞ് അയാൾ വല്ലാതെ സ്നേഹിച്ച പ്രേമഭാജനത്തിൻ്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുത്തു. പൊതി അഴിച്ചു നോക്കി അവൾ ഭയന്ന് നിലവിളിച്ചു. അത്രയ്ക്ക് തീവ്രമായ ചിത്തഭ്രമത്തിലേക്ക് വാൻഗോഗ് വീണുപോയിരുന്നു. ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

സുഖദമി രാത്രിയിൽ വന്നിരുന്ന് വാൻഗോഗിനെ കുറിച്ച് പറയാൻ തോന്നിയതിന് ഒരു കാരണമുണ്ട് കേട്ടോ. കയറി വന്നപ്പോൾ കരിങ്കൽ ചുമരിൽ സൂര്യകാന്തിയുടെ പടം. രാത്രിയുടെ ഏകാന്തതയിൽ സൂര്യകാന്തി പൂക്കൾ കണ്ടുകൊണ്ട് പടി കയറുമ്പോൾ മനസ്സിൽ എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല വിൻസെന്റ് വാൻഗോഗ് വന്നു നിറഞ്ഞു. സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി ജാലകം തുറന്നു നോക്കിയാൽ പുറത്ത് രാത്രി പൂത്തുവിടർന്നു നിൽക്കുന്നു. പേരറിയാത്ത മരങ്ങൾ, ദൂരെ മേപ്പാട്ടുമല. എതിരെയുള്ള ജാലകം തുറന്നു നോക്കിയാൽ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന അഗസ്ത്യാർകൂടം, അതിന് താഴെയുള്ള ഊരുകൾ. മുക്കോത്തിവയലും ആമലയും പൂമലയും ഒക്കെ പരിചിതം. കരമനയാർ ഇറങ്ങി വരുന്ന ചെരുവുകൾ, ആന വെള്ളം കുടിക്കാനെത്തുന്ന നീർത്തടങ്ങൾ, അഗസ്ത്യൻ്റെ താഴ്വാരത്തിൽ നിന്ന് പോക്കുവെയിലിൽ വിളിച്ച് സംസാരിക്കുന്ന മഞ്ജു. എവിടെയാവും മഞ്ജുവിൻ്റെ ഊര്? അറിഞ്ഞുകൂടാ. മഹേഷും ധനുസും മുക്കോത്തിവയലിലാണ്. നിഴലുകളും മരക്കൂട്ടവും നിലാവും പുണർന്നു കിടക്കുന്ന അഗസ്ത്യരാവ് വാൻഗോഗിൻ്റെ ഒരു ചിത്രം പോലെ അത് നിറം ചുരുത്തി നിവർന്നു കിടക്കുന്നു. ഇപ്പോൾ സുഖദമി രാത്രിയിൽ, ഈ രാത്രിയിൽ മഞ്ജുവിന് വേണ്ടി, അഗസ്ത്യാർകൂടത്തിൻ്റെ താഴ്വരയിൽ എങ്ങോ താമസിക്കുന്ന മഞ്ജുവിന് വേണ്ടി ഒരു പാട്ട്.

വാൻഗോഗ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, വീണ്ടും വീണ്ടും നിറങ്ങൾ മനസ്സിൽ പെരുകിക്കൊണ്ടേയിരിക്കുന്നു. കോതമ്പ് വയലിലെ കാക്കകൾ, നക്ഷത്രങ്ങൾ നിറഞ്ഞ രാവ്. ജപ്പാനിലെ ഒരു ചലച്ചിത്ര സംവിധായകനായിരുന്നു കുറസോവ. കുറസോവയുടെ ഡ്രീംസ് എന്ന ചലച്ചിത്രമാണ് ഓർമ്മ വരുന്നത്. വാൻഗോഗ് പൂത്തുകിടക്കുന്ന ഇടമെന്നാണ് എനിക്ക് ആ ചലച്ചിത്രത്തെക്കുറിച്ച് തോന്നിയിട്ടുള്ളത്. നിറങ്ങൾക്ക് തീയിട്ട ചിത്രകാരൻ, മനോവൈഷമ്യങ്ങളിൽ സ്വയം ഉരുകി നിറക്കുട്ടുകൾ ചാലിച്ച കലാകാരൻ, ചിത്തഭ്രമത്തിൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ചിത്രഭ്രമത്തിൻ്റെ ആകാശങ്ങൾ ചമച്ചവൻ വിൻസെന്റ് വാൻഗോഗ്. ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനെ ആവേശത്തോടെ പറഞ്ഞു പോകുന്നത്. ചായങ്ങളോടുള്ള ഇഷ്ടം, ചായക്കൂട്ടുകളോടുള്ള ഇഷ്ടം, അതിൻ്റെ ഉന്മാദങ്ങളും വിഷാദങ്ങളുമായി ജീവിച്ചു തീർത്ത ഒരാളോടുള്ള ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ രാത്രിയിലിരുന്ന് അറിയാതെ പറഞ്ഞു പോകുന്നത്. ഒരു പാട്ട് കേൾക്കാം.

0: ജീവിച്ചിരുന്ന നാളുകളിൽ എത്രയോ വിഷമം അനുഭവിച്ച കലാകാരനായിരുന്നു വാൻഗോഗ്. അതൊന്നും ആരും അറിയാതെ പോയി. എനിക്കറിയാം, ഇപ്പോൾ കരുണാസായി കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ വിഷമങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കുന്നു. ഇവിടെ ഇരുന്ന് ഇതൊക്കെ പറയുമ്പോൾ സ്നേഹപൂർവം ഓരോ പാട്ടും സമർപ്പിക്കുന്നതും സഹൃദയരായ ശ്രോതാക്കളെ ഓർത്തുകൊണ്ടാണ്. ഏകാന്തതകൾക്ക്, വിഷാദങ്ങൾക്ക്, വേദനകൾക്ക് പാട്ടൊരർത്ഥത്തിൽ ഔഷധം തന്നെയാണ്. ചിന്താവിഷ്ടയായ സീതയിൽ ആശാൻ പറയുന്നത് പോലെ, ഒരുമട്ട് അർഭകർ ഔഷധങ്ങൾ താൻ. അർഭകർ എന്നാൽ മക്കൾ. ഒരു രീതിയിൽ മക്കൾ മരുന്നായി പ്രവർത്തിക്കുമെന്നാണ് ആശാന്റെ ഭാഷ്യം. ചിന്താവിഷ്ടയായ സീതയിലാണ് അതുപോലെ ഒരുമട്ട് സംഗീതം ഔഷധങ്ങൾ താൻ. സംശയമില്ല, ഒരു പാട്ട് കേൾക്കാം.
1: പ്രപഞ്ചം സാക്ഷി, സൂര്യചന്ദ്രന്മാർ സാക്ഷി,

പമ്പാസരസിൽ കുയിലുകൾ സീതയ്ക്ക് വേണ്ടി പാട്ടുകൾ പാടിയിരിക്കണം. പുലരിയിൽ അവയോടൊപ്പം ഉണർന്നിരിക്കണം. സായാഹ്നത്തിൽ അവയെപ്പോലെ കൂടണഞ്ഞിരുന്നിരിക്കണം. ആശ്രമത്തിലെ ഏകാന്തതകളിൽ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും അവൾക്ക് കൂട്ടായിരുന്നിരിക്കണം. അപ്പോഴൊക്കെ അവൾ ആ സായാഹ്നത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടാവണം. എത്ര സമർത്ഥമായാണ് ലക്ഷ്മണൻ രാജകൽപ്പന നിറവേറ്റിയത്. പമ്പാസരസ്സു കാണണമെന്ന ആഗ്രഹം, അതിനെന്താ, ലക്ഷ്മണൻ നിനക്ക് അനുയാത്ര ചെയ്യും. രാമൻ്റെ വാക്കുകൾ. അതീവ രാവിലെ ചെന്ന് മഞ്ഞണിഞ്ഞു നിൽക്കുന്ന പുലർകാല പുഷ്പങ്ങളെ തഴുകിയും തലോടിയും, ഓ എത്ര രസകരമായിരിക്കും. ഉച്ച കഴിഞ്ഞിട്ടും വിശപ്പ് പോലും അറിയാത്ത ആനന്ദം. നാലുമണിപ്പൂക്കൾ വിടർന്നു തുടങ്ങിയിരിക്കുന്നു. മാൻകിടാങ്ങൾ ചെവിമടക്കി കുറുകി നിൽക്കുന്നു. നോക്കൂ ലക്ഷ്മണ, പാരിജാതം പൂത്തു തുടങ്ങുന്നു. സന്ധ്യയായി, ചെമ്പകപ്പൂക്കളുടെ മണം. തിരികെ പോകാൻ സമയമായി, നമുക്ക് പോകാം. എന്തേ നിന്റെ മുഖത്ത് അമ്പരപ്പ് പടരുന്നു? സുഖതസുന്ദരമായ ഈ സായാഹ്നം ഒരു ഉറുമ്പിനെ പോലും അസ്വസ്ഥമാക്കുന്നില്ല. പിന്നെന്തേ നിന്റെ മുഖത്തു മാത്രം ഈ അമ്പരപ്പ്? രഥം തിരികെ മടങ്ങാൻ സമയമായി ജ്യേഷ്ഠത്തെ അമ്മേ. പക്ഷേ പമ്പാസരസിന്റെ ഹൃദയഹാരിതയിൽ നിന്ന് രഥം അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ അതിൽ ലക്ഷ്മണൻ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് രാജകൽപ്പന. എത്ര സമർത്ഥമായാണ് രാജകൽപ്പനകൾ നിറവേറ്റപ്പെടുന്നത്. രഥം തിരികെ എത്തുമ്പോൾ അതിൽ ലക്ഷ്മണൻ മാത്രമേ ഉണ്ടാകാവൂ എന്ന് അതിനർത്ഥം? അതിന് മറ്റൊരർത്ഥവുമില്ല. സീത ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ ലക്ഷ്മണ? ഇനിയില്ല പട്ടുചുറ്റും പ്രിയതോഴികൾ, ഇനിയില്ല ജൈവിളികൾ. ഇനി ഈ പളുങ്കുപോലൊഴുകും നർസരി, നിർമ്മലമായി പൂക്കും ചെമ്പകങ്ങൾ, പീലി നിർത്തും പുന്നാഗങ്ങൾ, നീലക്കടമ്പുകൾ, ചെവികുർത്തു പായാൻ നിൽക്കും മാൻകിടാവുകൾ, പൊന്നരളികൾ, നിലാവ് തിന്നാൻ വരിവരിയായി വന്നെത്തും ചകോരങ്ങൾ, കൂട്ടായിനി ഞങ്ങളേയുള്ളൂ എന്നോതി കടന്നുപോവും തളിർത്തെന്നൽ, ഹാ പ്രകൃതി നിന്നിൽ അലിഞ്ഞു ചേരും ഈ ധന്യതയ്ക്ക് എന്തു പേരിടാൻ. ഒരു പാട്ട് കേൾക്കാം.

പറഞ്ഞു തുടങ്ങിയതൊന്നും ആയിരിക്കില്ല പറഞ്ഞവസാനിപ്പിക്കുന്നത്. എഴുതി തയ്യാറാക്കി കൃത്യമായി കഥയും കാര്യങ്ങളും ഒക്കെയായി സുഖദമീ രാത്രി പറഞ്ഞു പോകണമെന്ന് എന്നും വിചാരിക്കും. പക്ഷെ പലപ്പോഴും നേരം കിട്ടാറില്ല. അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല, വേണമെന്ന് വിചാരിച്ചാൽ നേരമൊക്കെ കിട്ടും അല്ലേ? അതിൻ്റെ അർത്ഥം ഉഴപ്പാണെന്നാണ്, അല്ലെന്ന് പറയാനും ആവില്ല, കുറച്ചുഴപ്പ് തന്നെ. അതുകൊണ്ടാണ് സ്റ്റുഡിയോയിൽ വന്നിരുന്ന് എവിടെയോ തുടങ്ങി എന്തൊക്കെയോ പറഞ്ഞ് എവിടെയൊക്കെയോ ചെന്നെത്തുന്നത്. പക്ഷെ നോട്ട് എഴുതി വെച്ച് കാര്യങ്ങൾ

അതിലൊരു അച്ചടി ഭാഷ കടന്നു വരും. അതുകൊണ്ട് ഇങ്ങനെയിരുന്ന് ചില കുറിപ്പുകൾ വായിച്ച് ചുമ്മാ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, സത്യം പറഞ്ഞാൽ അതൊരു സുഖമാണ്, രസമാണ്. ഒരു പാട്ടിൽ പറയുന്നത് പോലെ, എന്തു രസമാണ് ഈ നിലാവ്. നന്നായി വർത്തമാനം പറയാൻ കഴിഞ്ഞാൽ എനിക്കും തോന്നും എന്തു രസമാണ് ഈ രാത്രി, എത്ര സുഖദമാണ് ഈ രാത്രി. ഒരു പാട്ട് കേട്ടാലോ?

ആസ്വദിക്കാൻ തുടങ്ങിയാൽ നമുക്കെല്ലാം ആസ്വദിക്കാൻ കഴിയും. വിരസമാണെന്ന് തോന്നിയാൽ എല്ലാം വിരസമായിക്കൊണ്ടേയിരിക്കും. മനുഷ്യ മനസ്സിൻ്റെ ഒരവസ്ഥ അങ്ങനെയാണ്. അതുകൊണ്ട് ആസ്വദിക്കാൻ ശീലിക്കണം. അല്ലാതെ ഇവിടെയാണല്ലോ ജനിച്ചു പോയത്, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ എത്ര നന്നായേനെ, ഇതെന്ത് നാടാണ്, ഇവിടെ എങ്ങനെ ജീവിക്കാനാണ്. അങ്ങനെ പരാതികളുമായിരുന്നാൽ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ ആസ്വാദ്യതയാണ്. സാഹചര്യത്തെ ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം. സാഹചര്യത്തിന് വിലക്കായി നിൽക്കുന്നവയ്ക്കെതിരെ പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. പരാതിയേക്കാൾ വലുത് പ്രതികരണവും പ്രതിരോധവുമാണ്. ഒരു പാട്ട് കേട്ടാലോ?

ഒരു ചരിത്ര പുസ്തകം എന്നത് ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. അങ്ങനെ ആയിരിക്കണം. അതെഴുതാൻ ഗവേഷണ ബുദ്ധിയാണ് വേണ്ടത്. ഉദ്യോഗ ബുദ്ധി മാത്രം വെച്ച് ചരിത്രരചന സാധ്യമല്ല. ഇന്നലെ നഗരപ്പഴമ എന്ന പുസ്തകം വായിച്ചു തീർത്തു. മലയൻകീഴ് ഗോപാലകൃഷ്ണൻ എന്ന ചരിത്ര രചയിതാവിൻ്റെ കൃതിയാണത്. അനന്തപുരിയുടെ ചരിത്രത്താളുകൾ അദ്ദേഹം നമ്മുടെ മനസ്സിൽ തുറന്നു വയ്ക്കുന്നു. കുട്ടികൾ വായിച്ചിരിക്കേണ്ട പുസ്തകമാണത്. ചരിത്രം പഠനത്തിലൂടെയും ഗവേഷണത്തിലൂടെയും എപ്രകാരമാണ് വെളിവാകുന്നതെന്ന് ആ വലിയ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രമറിയാൻ ഇതേക്കാൾ നല്ലൊരു ഗ്രന്ഥം വേറെയില്ല. ഒരു പാട്ട് കേൾക്കാം.

നമുക്കേ ആരെയും വിമർശിക്കാം, അതിനുള്ള അവകാശം ഏതൊരു പൗരനുമുണ്ട്. കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിലാവരുത് വിമർശം എന്നേ ഉള്ളൂ. ഒരു വ്യക്തിയെ വിമർശിക്കുമ്പോൾ അയാളുടെ ചെയ്തികളെക്കുറിച്ച് നല്ല ബോധമുണ്ടാകണം, വ്യക്തമായി അറിയണം. അല്ലാതെ ആരോ പറഞ്ഞറിഞ്ഞ കേട്ടുകേൾവികൾ വെച്ച് വിമർശിക്കുന്നത് അജ്ഞതയും പകപോക്കലുമാണ്. ശരിയായ വിമർശനങ്ങൾ തിരുത്തലുകൾക്ക് സഹായിക്കും, തെറ്റായ വിമർശനങ്ങൾ ആത്മസംഘർഷങ്ങൾക്ക് കാരണമാകും. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമേ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സമയമേറെയായി ഉറങ്ങാനുള്ള നേരമായി. സുഖമായി ഉറങ്ങാം. ഉന്മേഷത്തോടെ ഉണരണ്ടേ? ഉന്മേഷത്തോടെ ഉണർന്നാലേ എല്ലാ ദിവസവും പറയുന്നത് പോലെ സർഗാത്മകമായും ക്രിയാത്മകമായും ഒരു പകലിനെ നമുക്ക് നോക്കിക്കാണാനാവൂ. അതുകൊണ്ട് ഈ രാത്രി ഇപ്പോൾ സുഖമായി ഉറങ്ങാം. ഒപ്പമുണ്ടായിരുന്നത് മധുജൻ. നന്ദി, നമസ്കാരം.